0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷകരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 18 തീയതി വ്യാഴാഴ്ച. കൊലവർഷം 1201 മിഥുനമാസം 4 തീയതി പൂയം നക്ഷത്രം. ശ്രീനാരായണ ഗുരു പറഞ്ഞ ഒരു വാചകമുണ്ട്, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന സുഖത്തിനായി വരേണം. നമ്മുടെ ഓരോ പ്രവൃത്തിയും നമുക്ക് സന്തോഷം നൽകുന്നതാകണം, ഒപ്പം അത് മറ്റൊരാൾക്ക് വേദനയാകാനും പാടില്ല. നമ്മൾ ചെയ്യുന്ന ചെറിയ സഹായം പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമായേക്കാം. പകരമായി ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹം പങ്കുവയ്ക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി സമാധാനമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര. പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ജീവിതത്തിൽ നാം നേടുന്ന ചില കൊച്ചു കൊച്ചു തിരിച്ചറിവുകൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു വലിയ മുതൽക്കൂട്ടായേക്കാം. അങ്ങനെയുള്ള ചിന്തകൾ, അറിവുകൾ, കുഞ്ഞറിവുകൾ നമുക്കൊന്ന് പങ്കുവച്ചാലോ? നമുക്ക് കിലോമീറ്ററുകളോളം ദൂരം തളർച്ചയൊന്നും കൂടാതെ താണ്ടാൻ സാധിക്കും. പ്രത്യേകിച്ച് നല്ല ആരോഗ്യമുള്ളവർക്കും കൃത്യമായി വ്യായാമം ചെയ്യുന്നവർക്കും. എന്നാൽ നമ്മുടെ ചെരുപ്പിനുള്ളിൽ ഒരു ചെറിയ കൂർത്ത മണൽത്തരി ഉണ്ടെന്ന് കരുതുക. നമുക്ക് ഒരു വേള ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അത്ര പ്രയാസമായിരിക്കും. യഥാർത്ഥത്തിൽ ജീവിതത്തിലും ഇത് തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ശത്രുക്കളേക്കാൾ നമ്മളെ തളർത്തുന്നത് അവനവന്റെ ഉള്ളിലെ ചെറിയ സംശയങ്ങളും ഉൾഭയവുമാണ്. ആ മണൽത്തരികളെ ആദ്യമേ ഉടഞ്ഞു കളയുക. മനസ്സ് വൃത്തിയാക്കിയാൽ നമുക്ക് ഈ ലോകം തന്നെ തളരാതെ നടന്ന് കീഴടക്കാം. ജീവിതത്തിൽ വിജയിക്കാനായി നമുക്ക് വേണ്ടത് വളരെ പോസിറ്റീവായ കാഴ്ചപ്പാടാണ്. 2. വിവാഹിതകളായ സ്ത്രീകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അവയുടെ പരിണിത ഫലവും എന്താണെന്ന് നോക്കാം. കൂട്ടത്തിൽ വിഡ്ഢിയായ സ്ത്രീ ഭർത്താവിനെ അടിമയാക്കി മാറ്റുന്നു. അങ്ങനെ അവൾ സ്വയം ഒരു അടിമയുടെ ഭാര്യയാകുന്നു. എന്നാൽ ബുദ്ധിമതിയും തിരിച്ചറിവുമുള്ള സ്ത്രീയാകട്ടെ ഒരു ഭർത്താവിനെ ഒരു രാജാവാക്കി മാറ്റുന്നു. അതിലൂടെ അവൾ സ്വയം ഒരു രാജ്ഞിയായി മാറുന്നു. ബഹുമാനം കൊണ്ടുള്ള അകലവും വിശ്വാസവും കൊണ്ടുള്ള അടുപ്പവുമാണ് ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നത്. അതിരുകൾ കാത്തു സംരക്ഷിക്കണം. ഓരോ ഇടപാടുകൾക്കും ചെങ്ങാത്തങ്ങൾക്കിടയിലും എല്ലാ ബന്ധങ്ങളും ഒരുപോലെ ഊടും പാവും ചെയ്ത് ഇഴയെടുപ്പിലൂടെ സൂക്ഷിക്കേണ്ടതില്ല. ചിലതിനെ ഉള്ളിലേക്കെടുക്കാം, ചിലതിനെ ഒരു കൈ അകലത്തിൽ നിർത്താം, മറ്റു ചിലതാകട്ടെ ദൃഷ്ടിബന്ധം മാത്രമേ പാടുള്ളൂ. ബന്ധങ്ങളിലൂടെ നമുക്ക് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അതിനു കാരണം നാം തന്നെയാണ്. എല്ലാവരോടും ഒരേ അടുപ്പവും അന്ധമായ വിശ്വാസവും പ്രകടിപ്പിക്കുന്നതിലാണ് അതിലൂടെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. സൂക്ഷ്മമായ വിശകലനവും നിരീക്ഷണവും നടത്തിയതിന് ശേഷം മാത്രമേ അപരിചിതരോട് മനസ്സ് തുറക്കാവൂ. സ്വയം നഷ്ടപ്പെടുത്തുന്ന കർമ്മങ്ങൾ കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാവില്ല. നിഷ്കളങ്കത അനാവശ്യ അവസരങ്ങളിൽ വാരി വിതറേണ്ട ആവശ്യമില്ല. സാമാന്യ യുക്തിയുടെ പരിധിക്കുള്ളിൽ നിന്ന് മാത്രം വേണം ശുദ്ധ മനസ്ഥിതിയെ വിലയിരുത്തുവാൻ. ഏതൊരാളും ആഗ്രഹിക്കുന്നത് പരിഗണനയും സ്നേഹവുമാണ്. അഴകിനെ സ്നേഹിക്കുമ്പോഴല്ല, ആഴത്തിൽ സ്നേഹിക്കുമ്പോഴാണ് ബന്ധങ്ങൾക്ക് മൂല്യമുണ്ടാവുന്നത്. ഈ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് കഴിഞ്ഞുപോയ സുന്ദരമായ കാലത്തെക്കുറിച്ചായിരിക്കും, കഴിഞ്ഞുപോയ നിമിഷങ്ങളെക്കുറിച്ചായിരിക്കും, കടന്നുപോയ ചില മുഖങ്ങളെയും അനുഭവങ്ങളെയും കുറിച്ചാവാം. എന്തുകൊണ്ടാണ് ആ പോയ കാലം അത്രയും മനോഹരമായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത് അത്രമേൽ മനോഹരവും പ്രിയങ്കരവുമാകുന്നത്. നമ്മുടെ പക്കൽ ആവശ്യത്തിന് സമ്പത്തുണ്ടെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അതിൽ നിന്നും കുറച്ച് ധനം അർഹിക്കുന്നവർക്ക് ദാനമായി നൽകാം. കാരണം ദാനം ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യും. അർഹിക്കുന്ന പാത്രത്തിലെ ഭിക്ഷ നൽകാവൂ, അതായത് പാത്രമറിഞ്ഞ് ദാനം ചെയ്യുന്നതാണ് ഉത്തമം എന്നർത്ഥം. ക്ഷമയും മറ്റുള്ളവരെ കേൾക്കാനും പരിഗണിക്കാനുമുള്ള മനസ്സും നല്ല പെരുമാറ്റവും ദുഃഖത്തെ അകറ്റുന്നു. വിവേകം ഒപ്പം വിവേചന ബുദ്ധിയും അജ്ഞത അകറ്റുന്നു. യഥാർത്ഥ അറിവ് ഭയത്തെ ഇല്ലാതാക്കുന്നു. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. തെറ്റുകൾ ചെയ്യുന്നവർ പലപ്പോഴും സുരക്ഷിതരായി വിലസുന്നതും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവർ ഒറ്റപ്പെട്ടു പോകുന്നതും. അതിന്റെ അർത്ഥം തെറ്റുകൾക്ക് നേരെ കണ്ണടയ്ക്കണമെന്നല്ല. ഒന്നോ രണ്ടോ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ജനറലായ തീരുമാനം എടുക്കുന്നത് ഒട്ടും ശരിയല്ല. ജീവിതം വിജയപ്രദമാക്കാൻ നാം അഭിനയിക്കാൻ അതും സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിക്കണമെന്നില്ല. വേണ്ടത് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാനുള്ള പാഠവമാണ്. നമുക്കൊരു സ്ഥാനവും വിലയും ഇല്ലാത്തിടത്ത് ആവശ്യത്തിലധികം സ്ഥലമുണ്ടെങ്കിലും ഇരിക്കാൻ മുതിരരുത്. അതേപോലെ നമുക്കൊരു വിലയും സ്ഥാനവും ഉള്ള സ്ഥലത്ത് സ്ഥലം ആവശ്യത്തിനില്ലെങ്കിൽ പോലും അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. അവഗണനകൾ ഇല്ലാതെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള ഇടങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് ഈ ഗാനമൊന്ന് കേട്ടാലോ?

ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഏറ്റുമുട്ടലുകളിൽ ഒന്നായ വാട്ടർലൂ യുദ്ധം നടന്നത് 1815 ജൂൺ 18-നാണ്. നെപ്പോളിയൻ ബോണോപാർട്ടിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പേർഷ്യൻ സൈന്യവും തമ്മിലായിരുന്നു ഈ പോരാട്ടം. ഇന്നത്തെ ബെൽജിയത്തിന്റെ ഭാഗമായ വാട്ടർലൂയിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ നെപ്പോളിയൻ പരാജയപ്പെട്ടു. ഇത് യൂറോപ്പിലെ നെപ്പോളിയൻ യുഗത്തിന് അന്ത്യം കുറിക്കുകയും വൻകരയിലെ രാഷ്ട്രീയ ഭൂപടം പുനർനിർമ്മിക്കുകയും ചെയ്തു. ബ്രിട്ടൻ ലോകത്തിലെ മുൻനിര ശക്തിയായി വളരാൻ ഈ യുദ്ധം വലിയ കാരണമായി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും തിളക്കമുള്ള പേരായ ഝാൻസി റാണി ലക്ഷ്മിഭായ് ബ്രിട്ടീഷ് സൈന്യത്തോട് പോരാടി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18-നാണ്. ഗ്വാളിയാറിലെ യുദ്ധഭൂമിയിൽ വെച്ച് പുരുഷവേഷം ധരിച്ച് അസാമാന്യമായ ധൈര്യത്തോടെ പൊരുതിയാണ് അവർ ജീവൻ വെടിഞ്ഞത്. ഭാരതത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന റാണി ലക്ഷ്മിഭായ് ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ സ്ത്രീ ശക്തിയുടെ പ്രതീകമാണ്. അവരുടെ പോരാട്ടം പിൽക്കാലത്തെ എല്ലാ വിപ്ലവകാരികൾക്കും വലിയ ആവേശമായി മാറി. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ ദീർഘകാല പോരാട്ടത്തിലെ ഏറ്റവും വലിയ ത്യാഗങ്ങളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്ന ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നതിനുള്ള സമരത്തിന് ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 1946 ജൂൺ 18-നാണ്. മഡ്ഗാവിലെ ഒരു പൊതുയോഗത്തിൽ വെച്ച് നിരോധനാജ്ഞ ലംഘിച്ച് അദ്ദേഹം നടത്തിയ പ്രസംഗം ഗോവക്കാരുടെ മനസ്സിൽ സ്വാതന്ത്ര്യവാജ്ഞ ജ്വലിപ്പിച്ചു. ഗോവയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള സിവിൽ ഡിസൊബീഡിയൻസ് പ്രസ്ഥാനത്തിന്റെ തുടക്കമായിരുന്നു ഇത്. ഇതിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജൂൺ 18 ഗോവ വിപ്ലവ ദിനമായി ആചരിക്കുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പാർലമെന്റിൽ നടത്തിയ പ്രസിദ്ധമായ ദിസ് വാസ് ദെയർ ഫൈനസ്റ്റ് അവർ എന്ന പ്രസംഗം നടന്നത് 1940 ജൂൺ 18-നാണ്. ഫ്രാൻസിന്റെ പതനത്തിന് ശേഷം ബ്രിട്ടൻ ഏകനായി നാസി ജർമ്മനിയെ നേരിടേണ്ടി വരുമെന്ന് വന്നപ്പോഴാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തിയത്. ബ്രിട്ടീഷ് ജനതയുടെ ആത്മവീര്യം വർദ്ധിപ്പിക്കാനും ലോകത്തോട് ഐക്യപ്പെടാൻ ആഹ്വാനം ചെയ്യാനും ഈ പ്രസംഗം സഹായിച്ചു. യുദ്ധചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രസംഗങ്ങളിൽ ഒന്നായി ഇത് ഇന്നും പഠിക്കപ്പെടുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി, അന്താരാഷ്ട്ര പിക്നിക് ദിനമാണ് ഇന്ന്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കുള്ളിലെ തിരക്കുകളിൽ നിന്ന് മാറി പ്രിയപ്പെട്ടവർക്കൊപ്പം പ്രകൃതിയുടെ മടിത്തട്ടിൽ ഒത്തുചേരാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു സുന്ദരമായ ദിവസം. ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് പൊതുജനങ്ങൾക്കായി പാർക്കുകൾ തുറന്നുകൊടുത്തതും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന രീതി പ്രചാരത്തിലായതുമെന്നാണ് ചരിത്രം പറയുന്നത്. ഇന്ന് ലോകമെമ്പാടും ഈ ദിവസം ആഘോഷിക്കുന്നത് മാനസിക ഉല്ലാസത്തിനും കുടുംബ ബന്ധങ്ങൾ ദൃഢമാക്കുന്നതിനും വേണ്ടിയാണ്. ഡിജിറ്റൽ ലോകത്തെ നോട്ടിഫിക്കേഷനുകളിൽ നിന്ന് മാറി നിന്ന് നേരിട്ട സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ ഒരു പിക്നിക് സഹായിക്കുന്നു. വലിയ തയ്യാറെടുപ്പുകൾ ഒന്നും ഇതിനാവശ്യമില്ല. വീട്ടിലുണ്ടാക്കിയ ലളിതമായ ഭക്ഷണവും ഒരു പായയും എടുത്ത് അടുത്തുള്ള പാർക്കിലോ പുഴയരികിലോ കുന്നിൻ ചെരുവിലോ പോകാം. സ്മാർട്ട് ഫോണുകൾ മാറ്റിവെച്ച് കാറ്റിനെ അറിഞ്ഞും പക്ഷികളുടെ പാട്ട് കേട്ടും ആ സമയം ആസ്വദിക്കുക. കുട്ടികൾക്കൊപ്പം കളിക്കാനും പഴയ കഥകൾ പങ്കുവയ്ക്കാനും ഇതിലും നല്ലൊരവസരം വേറെയില്ല. യന്ത്രങ്ങളെ പോലെ ഓടുന്ന ഈ ജീവിതത്തിൽ മനസ്സിന് അല്പം വിശ്രമം നൽകാൻ ഇന്നത്തെ ഈ പിക്നിക് ദിനം നമുക്ക് പ്രയോജനപ്പെടുത്താം. പ്രിയപ്പെട്ടവർക്കൊപ്പം സന്തോഷ നിമിഷങ്ങൾ പങ്കിടാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇനിയിപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
4: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
3: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
5: സൂര്യാഘർ.gov.in.
6: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

നമസ്കാരം. ഇൻഫോ 7 ആരംഭിക്കുന്നു. ഞാൻ ആയില്യ. ഇൻഫോർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി വീഡിയോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ വീഡിയോ സ്ട്രീമർമാരുടെ പുതിയ പാനൽ രൂപീകരിക്കുന്നതിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. യോഗ്യത: പ്രീ ഡിഗ്രി, പ്ലസ് ടു, ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, ന്യൂസ് ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി വാർത്തകളായി അവതരിപ്പിക്കുന്നതിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം, PRD-യിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇലക്ട്രോണിക് വാർത്താ മാധ്യമത്തിൽ വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗിൽ പ്രവൃത്തി പരിചയം ഉള്ളവർക്കും മുൻഗണന. അപേക്ഷകർ ജില്ലയിൽ സ്ഥിരതാമസക്കാരും സ്വന്തമായി ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും ഉള്ളവരായിരിക്കണം. വിഷ്വൽ വേഗത്തിൽ എഡിറ്റ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക അറിവും വാർത്താബോധവും ഉണ്ടാകണം. സ്വന്തമായി ഫുൾ HD പ്രൊഫഷണൽ ക്യാമറയും അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. പ്രൊഫഷണൽ എഡിറ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത ലാപ്ടോപ്പും സെർവറിലേക്ക് ദൃശ്യങ്ങൾ തത്സമയം അയക്കാനുള്ള സംവിധാനവും

0: ഉണ്ടാകണം. സ്വന്തമായി എഡിറ്റ് സ്യൂട്ട്, ന്യൂനത, ഇലക്ട്രോണിക് വാർത്താശേഖരണ സൌകര്യങ്ങൾ, ലൈവ് വീഡിയോ ട്രാൻസ്മിഷൻ, ബാക്ക് പാക്ക് പോലുള്ള പോർട്ടബിൾ വീഡിയോ ട്രാൻസ്മിറ്റർ സംവിധാനങ്ങൾ എന്നിവയാണ് അധിക യോഗ്യത. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകരുത്. ഇത് സംബന്ധിച്ച് താമസപരിധിയിലെ സ്റ്റേഷൻ ഹൌസ് ഓഫീസിൽ നിന്നുള്ള സ്വഭാവ സർട്ടിഫിക്കറ്റും കേസുകളിൽ ഇല്ലെന്ന രേഖയും ഹാജരാക്കണം. വിശദമായ ബയോഡേറ്റ, കൈവശമുള്ള വീഡിയോ ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, പാലക്കാട്, പിൻ 67800001 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-3929 നമ്പർ ഒരിക്കൽ കൂടി 0491-2505-3929. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിനായി ഫോട്ടോ കവറേജ് നടത്തുന്നതിന് പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിലേക്ക് കരാർ ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്ക് ശനിയാഴ്ച വൈകിട്ട് 5 PM അപേക്ഷിക്കണം. ലോകകപ്പിനോടനുബന്ധിച്ച് മേഴ്സി കോളേജിലെ വനിതാ താരങ്ങളുടെ സൌഹൃദ ഫുട്ബോൾ മത്സരം ഒതുങ്ങോട് മോട്ടാർ ടർഫ് മൈതാനത്തിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റായ TM ശശി MLA ഉദ്ഘാടനം ചെയ്തു. കോളേജ് വിദ്യാർത്ഥികൾ ബ്രസീൽ, അർജന്റീന എന്നീ ടീമുകളായി മത്സരിക്കുകയും ബ്രസീൽ 2-1 വിജയിക്കുകയും ചെയ്തു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് ജേതാക്കൾക്ക് K. അശോകൻ ട്രോഫി വിതരണം ചെയ്തു. സംസ്ഥാനത്തെ സ്കൂൾ തലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ അനുകൂല്യത്തിന് അർഹതയുള്ളവരുടെ വിവരങ്ങൾ സമർപ്പിക്കാം www.egrants.kerala.gov.in എന്ന പോർട്ടൽ സ്കൂൾ ലോഗിൻ വഴിയാണ് വിവരങ്ങൾ നൽകേണ്ടത്. വിദ്യാർത്ഥികൾക്കും സ്കൂൾ അധികൃതർക്കും പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ അടങ്ങിയ സർക്കുലർ ഇ-ഗ്രാൻസ് പോർട്ടലിന്റെ ഹോം പേജിൽ ലഭ്യമാണ്. അവസാന തീയതി July 15. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0492-2222-335 നമ്പർ ഒരിക്കൽ കൂടി 0492-2222-335. 2025-26 അധ്യയന വർഷത്തിൽ മികച്ച വിജയം കൈവരിച്ച വിമുക്ത ഭടന്മാരുടെ മക്കൾക്ക് നൽകുന്ന ഒറ്റത്തവണ ടോപ്പ് സ്കോറർ ക്യാഷ് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. സ്റ്റേറ്റ് സിലബസിൽ 10th class പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A1 A+ ലഭിച്ചവർക്കും CBSE ICSE സിലബസുകളിൽ അഡീഷണൽ വിഷയം ഒഴികെ ആകെ 90% മുകളിൽ മാർക്ക് നേടിയവർക്കുമാണ് അർഹത. സർവീസ് പ്ലസ് 1 ഓൺലൈൻ പ്ലാറ്റ്ഫോം മുഖേന July 31 അപേക്ഷ സമർപ്പിക്കാം. വിശദവിവരങ്ങൾ ജനിമേട്ടിൽ പ്രവർത്തിക്കുന്ന ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2971-633 നമ്പർ ഒരിക്കൽ കൂടി 0491-2971-633. നാഗലശ്ശേരി ഗവൺമെന്റ് ITIയിലേക്ക് SBET പ്രവേശനത്തിന് June 30 വൈകിട്ട് 5 അപേക്ഷിക്കാം. 2 ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇൻഫർമേഷൻ ടെക്നോളജി, 1 അറ്റൻഡീവ് മാനുഫാക്ചറിംഗ്, പ്രിന്റിംഗ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി ആൻഡ് ഡിസൈനിംഗ് എന്നിവയാണ് ട്രേഡുകൾ. യോഗ്യത SSLC. 2026 August 1 14 വയസ്സ് പൂർത്തിയാകണം. അപേക്ഷകളുടെ അസൽ പ്രമാണ പരിശോധന July 3 വൈകിട്ട് 5 പൂർത്തിയാക്കണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡെമോൺസ്ട്രേറ്റ് തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിന് June 22 രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യം. വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2572-640 നമ്പർ ഒരിക്കൽ കൂടി 0491-2572-640. SHVR സ്വച്ഛ് ഹരിത വിദ്യാലയ പദ്ധതിയുടെ ഭാഗമായി ദേശീയ തലത്തിൽ തൃത്താല GMRS സർക്കാർ സ്കൂൾ വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹത നേടിയതായി ഹെഡ്മിസ്ട്രസ് അറിയിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ തച്ചമ്പാറ ദേശീയ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായന പക്ഷാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം June 19 വൈകിട്ട് 3:30 എഴുത്തുകാരൻ വൈശാഖൻ മാസ്റ്റർ നിർവഹിക്കും. മീൻവല്ലം, പാലക്കുഴി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രോണിക് പ്രൊജക്ടുകളിലേക്ക് കരാർ നിയമനം നടത്തുന്നു. ഷിഫ്റ്റ് ഓപ്പറേറ്റർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, ഷിഫ്റ്റ് അസിസ്റ്റന്റ് ITI, ICT, ഇലക്ട്രീഷ്യൻ, വയർമാൻ എന്നീ ഒഴിവുകളാണുള്ളത്. ജലവൈദ്യുത പദ്ധതികൾ, വൈദ്യുത നിലയങ്ങൾ, സബ്സ്റ്റേഷനുകൾ അല്ലെങ്കിൽ അനുബന്ധ മേഖലയിലെ പ്രവൃത്തി പരിചയം അഭികാമ്യം. June 26 വൈകിട്ട് 5 മുൻപ് ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിലുള്ള പാലക്കാട് സ്മോൾ ഹൈഡ്രോ കമ്പനി ലിമിറ്റഡ് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ അപേക്ഷ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85-47-02-29-32 നമ്പർ ഒരിക്കൽ കൂടി 85-47-02-29-32. നില ഹോസ്പിറ്റൽ ഷൊർണൂർ IPT റോഡിൽ June 20 രാത്രി 10 ഗതാഗത നിരോധനം ഏർപ്പെടുത്തി. ഓങ്ങല്ലൂർ മൈനർ ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിരോധനം ഏർപ്പെടുത്തിയതെന്ന് KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജില്ലാ വികസന സമിതി മുന്നൊരുക്ക യോഗം ജൂൺ 20 വൈകിട്ട് 3:30 ഓൺലൈനായി ചേരും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പുരോഗതി റിപ്പോർട്ട് സഹിതം പങ്കെടുക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഇതോടുകൂടി ഇൻഫോസെവൻ പൂർണ്ണമാകുന്നു. നന്ദി.
1: വീട്ടുചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ. ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി. ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.gov.in.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് 0. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
5: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഉങ്കൾ വാഴ്ക്കയിൽ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
7: ഗഹനെ യാ ദൂസരാ കോയി സാമാൻ ബിമാരി കെ ഖർച്ച് മേ ബിക്നേ സേ ബചാ ഹേ, ഗിർവി രഖ്നേ സേ ബചാ ഹേ, തോ യേ ആയുഷ്മാൻ ഭാരത് കി ബഹുത് ബഡി സഫലത ഹേ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
9: ഇളവയിൽ തൂകുന്ന ഈ പുലരികൾ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ, നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
6: ഹലോ മൈ ഡിയർ ഡാർലിങ്സ്, എന്തെല്ലാ വിശേഷങ്ങള്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, ഈ സൊസൈറ്റിയിൽ ഒരു മനുഷ്യനായി ജീവിക്കുന്ന സമയത്തെ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ചിലര് നമ്മളെ നോക്കി പറയും, അയാളൊരു പാവാട്ടോ, പാവം പിടിച്ചൊരു മനുഷ്യൻ. ഈ പറയുന്ന കമന്റ്, ഈ ഒരു കമന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോ നല്ല സുഖമാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു അവാർഡ് കിട്ടിയ ഫീലിംഗ് ഒക്കെ ആണോ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ശരിക്കും ഒരു നല്ല കമന്റ് ആണോ അതോ ഒരു മോശം കമന്റ് ആണോ? സത്യം പറഞ്ഞാല് പലപ്പോഴും ഈ പാവം എന്ന് വിളിക്കുന്നതിലൂടെ മറ്റുള്ള ആളുകൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാല്, നമ്മളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളാണെന്നാണ്. അതുകൊണ്ടാണ് പാവം എന്ന് പറയുന്നത്. അതായത് ആർക്കും എപ്പോഴും എന്നും എന്ന് പറയാവുന്ന, പെട്ടെന്ന് സങ്കടപ്പെടുത്താൻ പറ്റുന്ന ഒരു പാവത്ത്. അങ്ങനെ പാവത്താനായിട്ട് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മൾ വിചാരിക്കും ഈ പാവം എന്ന് പറയുമ്പോൾ ആ ഒരു ലേബിൾ കിട്ടുമ്പോൾ അവർ നമ്മളെ പുകഴ്ത്തുകയാണെന്ന്. എന്നാൽ ശരിക്കും നമ്മുടെ മനസ്സിന്റെ ദുർബലതയ്ക്കുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് അയാളൊരു പാവാണിടോ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പൊ എങ്ങനെയാണ് ഈ പാവം ഇമേജിൽ നിന്ന് നമുക്കൊരു പവർഫുൾ ഇമേജിലേക്ക് മാറണ്ടേ? അതാണ് ഇന്നത്തെ എഴുത്തോലയുടെ ചോദ്യം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് നോക്കി പേടിപ്പിച്ചാൽ, എന്തെങ്കിലും ഒരു മോശം കമന്റ് പറഞ്ഞാൽ അന്ന് തീർന്നില്ലേ നമ്മുടെ മൂഡ്? എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവരെന്നെ ആ ഫംഗ്ഷന് വിളിച്ചില്ലല്ലോ എന്നോർത്ത് ദിവസം മുഴുവൻ കളയുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ. വളരെ ചെറിയ കാര്യത്തിന് പോലും ഡെസ്പാവുന്ന ആളുകൾ. ഇപ്പൊ മക്കള് രണ്ടു ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ട എന്ന് കരുതി കണ്ണു നിറയ്ക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ ലോകം മുഴുവൻ നമുക്കിട്ട് പാര പണിയുകയാണെന്ന്. എന്നാൽ സത്യം അതല്ല, പുറത്ത് നടക്കുന്നതല്ല പ്രശ്നം. നമ്മുടെ മനസ്സ് അല്പം വീക്ക് ആയതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മളെ അപ്സെറ്റ് ആക്കുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കരച്ചിൽ വരുന്നത്. മനസ്സ് അങ്ങനെ ദുർബലമാകുമ്പോ കൊതുക് കടിക്കുന്നത് പോലും ആന കുത്തുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ മനസ്സിനെ എങ്ങനെ നമുക്ക് നമ്മൾ നമ്മുടെ ശരീരത്തെ ശരിയാക്കാൻ ജിമ്മിൽ പോവില്ലേ, അതേപോലെ ജിമ്മിൽ ശരീരത്തെ വിട്ടതുപോലെ നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒന്ന് പവർഫുൾ ആക്കി എടുക്കാം, മനസ്സിനെ ഒരു ജിമ്മിൽ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും. സ്റ്റേ ട്യൂൺഡ്, അതാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഓണഹല്യ FM 90.4. ഇത് എഴുത്താലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന്റെ ഒരു അതിലൂല സ്വഭാവം അല്ലെ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ ഉടനെ സങ്കടം വരിക, അത് തികച്ചും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഫോണിൽ ചാർജ് തീരുമ്പോൾ ലോ ബാറ്ററി നോട്ടിഫിക്കേഷൻ വരില്ലേ, അതേപോലെ. പക്ഷെ എപ്പോഴും അങ്ങനെ ലോ ആയിരുന്നാ മതിയോ? നമുക്ക് വേണ്ടത് എന്താ? ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതിനുള്ള ഒന്നാമത്തെ വഴിയിലേക്ക് നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ, പോസ് ആൻഡ് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ ഉടനെ സങ്കടപ്പെടാൻ നിൽക്കരുത്. ഒരു 2 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ചിന്തിക്കുക, ഈ പറഞ്ഞ കാര്യം, ഈ ഒരു കമന്റ്, ഇത് എന്റെ ദിവസം കളയാൻ മാത്രം വലിയ കാര്യമാണോ? ചിലപ്പോ അവർക്ക് അവരുടെ മൂഡ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെ, അവർ വിളിക്കാത്തത് എന്നോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടായിരിക്കില്ല, ചിലപ്പോ തിരക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ റിമോട്ട് കൺട്രോളിൽ നിങ്ങളുടെ സന്തോഷം നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു നോക്കണം. നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ മോശം കമന്റ് വരുമ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം.
2: ഞാൻ ഒരു സർപ്രൈസ് ഇട്ടെ?
3: അതല്ലോ,
2: ബാക്കി തീരാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: എഴുത്തോലിയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ. നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് അല്ലേ? ഇപ്പൊ പാർട്ട്ണർ വേണ്ടത്ര പരിഗണന തരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല, ദൂരെയുള്ള മക്കള് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള മക്കള്, പഠിക്കാൻ പോയ മക്കള് വിളിക്കുന്നില്ല, മറന്നു പോകുന്നു. ഇവിടെയാണ് നമ്മൾ അടുത്ത പാഠം പഠിക്കേണ്ടത്. നോ എക്സ്പെക്ടേഷൻസ് നോ ഹേർട്ട് എന്നുള്ളത്. ചിലപ്പോ നമ്മളെ അവര് വിളിക്കാത്തത് ജോലിയുടെയോ പഠനത്തിന്റെയോ 100 കൂട്ടം തിരക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പാർട്ട്ണറിന്റെ കാര്യം പറയുമ്പോൾ ഓഫീസിലെ ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവർ നമ്മളെ സ്നേഹിക്കാത്ത കൊണ്ടല്ല, സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വേണം? നമ്മൾ പോസിറ്റീവ് ആയിട്ടല്ലേ ചിന്തിക്കേണ്ടത്. അവർ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അതിനിപ്പോ എന്താ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനിപ്പോ എന്താ പ്രശ്നം, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും മിക്ക റിലേഷൻഷിപ്സിലും ഉണ്ടാവുക. നമ്മൾ സ്നേഹം കൊടുക്കുക, അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം. മനസ്സ് തനിയെ പവർഫുൾ ആകും ഈ ഒരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ. നമ്മളെപ്പോഴും കൊടുക്കുക, നമുക്ക് കിട്ടുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കാതിരിക്കുക. എന്താ ഞാൻ പറഞ്ഞത്, ശരിയല്ലേ? എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കൂട്ടു.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അടുത്തത് നമ്മുടെ സ്വന്തം യുദ്ധക്കളമാണ്, അതായത് ജോലിസ്ഥലം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ഉച്ചയ്ക്കത്തെ ഊണ് പോലും ഇറങ്ങാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ചിലപ്പോ ചില ആളുകൾക്ക് ഉണ്ടാവും. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഉച്ചയ്ക്ക് ചോറ് വേണ്ട, വൈകിട്ട് ചായ വേണ്ട, ഒന്നിനും വരുന്നില്ല, ആകെ ഡസ്പാണ്. ആ ഒരു ദിവസം തന്നെ കളയാണ്. ഇവിടെ എന്താന്ന് വെച്ചാല് ഒരു ഫിൽറ്റർ വെക്കാണ് വേണ്ടത്. ഇപ്പൊ ചായ അരിച്ചെടുക്കുന്നത് പോലെ ചായയും മട്ടും തമ്മിൽ വേർതിരിച്ചെടുക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെയും അരിച്ചെടുക്കണം. അതിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന നല്ല വിമർശനങ്ങളാണെങ്കിൽ അത് എടുക്കുക. ബാക്കി വലിപ്പമുള്ള ഈ പറഞ്ഞ പോലെ വെറുതെ എന്നെ ചൊറിയാൻ വന്നേക്കണു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കളയാം. ജോലി സ്ഥലത്ത് നമ്മൾ പോകുന്ന എന്തിനാ, ജോലി ചെയ്യാൻ അല്ലെ? അവിടെ എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ചീത്ത കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ബോസിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടാൽ അത് അയാളുടെ ജോലിയാണ്, ഇതെന്റെ ജോലി എന്ന് വിചാരിച്ച് ആ ചീത്തയിൽ പോലും നമുക്ക് പഠിക്കാനുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ. അപ്പോ ഒരു രക്ഷയില്ലാത്ത സ്ട്രോങ് മൈൻഡ് സെറ്റിന്റെ ഉടമയായിട്ട് നിങ്ങൾ മാറും. നമ്മുടെ മനസ്സിങ്ങനെ ലോ ആവുമ്പോഴാണ് ലോകത്തിലെ എല്ലാ കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും ഒക്കെ നമ്മളിങ്ങനെ തളർത്തുന്നത്. അതുകൊണ്ട് മനസ്സിനെ ശക്താക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്ന ചിന്തയൊക്കെ അങ്ങോട്ട് ദൂരേക്ക് കളയുക. നിങ്ങൾ പവർഫുൾ ആണ്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിലും പവർഫുൾ ആണ്. കുഞ്ഞു സങ്കടങ്ങൾ വരുമ്പോ പറയാ, മോനെ ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ നേരിട്ടവനാണ് ഈ ഞാൻ. ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലൈഫ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുതോല വൈൻഡ് അപ്പ് ചെയ്യാണ്. റേഡിയോ ഓഫ് ആക്കരുത്, കിഡിലും പാട്ടുകൾ ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ സ്വന്തം അഭിരാമിയാണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. സോ ബൈ ബൈ.

0: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ് ജാതാ വോ അപ്നാ വർത്തമാൻ സുധാർനേകെ സാഥി ബെഹ്തർ ഭവിഷ്യ കേ ബാരേ മേ സോച്നേ ലഗ്ത.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന് അവൾ പറയുന്നു. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

മഴ പെയ്യാൻ നല്ല സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. ജൂൺ മാസം 18-ാം തീയതി പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്കും അന്തരീക്ഷമൊക്കെ ഇരുണ്ടുകൂടിയതാ, ഇപ്പൊ പെയ്യും എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ എങ്ങനെയാണ്, മഴയുണ്ടോ, മഴ പെയ്യാൻ സാധ്യതയുണ്ടോ അതോ സാധ്യതയില്ലേ? എന്തായാലും വേഗം മഴ പെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മഴ പെയ്തില്ലെങ്കിൽ, മഴ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വൈദ്യുതി മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. ജൂണിൽ നിയന്ത്രണം വേണ്ടി വന്നേക്കും. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള മഴയൊന്നും മഴയല്ല, വളരെ കുറച്ച് മഴയെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പ്രത്യേകിച്ച് മെയ്യിൽ ഒട്ടും മഴ കിട്ടിയിട്ടില്ല എന്നാണ് പറയണത്. ജൂണിന്റെ കാര്യം പിന്നെ ഈ പകുതിയോട് നമുക്ക് മനസ്സിലായല്ലോ. അങ്ങനെ വലിയ മഴ പരക്കെ കേരളത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോഴാണ് അങ്ങനെ മഴ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് തുടരുന്നതെങ്കിൽ വീണ്ടും ലോഡ് ഷെഡിങ്, പവർ കട്ടൊക്കെ വേണ്ടി വന്നേക്കും. എന്തായാലും ചൊവ്വാഴ്ച തുടങ്ങി നിയന്ത്രണം വരുത്താനാണ് സാധ്യത. ജൂൺ 30 വരെ ഉണ്ടാകുമെന്നാണ്, വരുന്ന ചൊവ്വാഴ്ച മുതൽ ജൂൺ 30 വരെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ ന്യൂസൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് 2 പ്രാവശ്യം പുറത്തുപോയി നോക്കി മഴ പെയ്യുന്നുണ്ടോ എന്ന്. കാരണം ഇരുണ്ടു മൂടി കിട്ടിയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് ഇവിടെ. അപ്പോൾ ഇന്നത്തെ അഹല്യ വിശ്വസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. വെൽക്കം ആൻഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ് ലിസ്ണേഴ്സ്. എന്താണ് പരിപാടി? എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ച് ജോലിക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും. അടുക്കളയിലൊക്കെ തകൃതിയായിട്ട് പണികൾ നടക്കുന്നൊരു സമയം കൂടിയാണ്. അപ്പോൾ സമയം ഞാൻ പറഞ്ഞു തരാം, കൃത്യം 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ജൂൺ 18-നൊരു പ്രത്യേകതയുണ്ട്. എന്താന്ന് വെച്ചാൽ ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. ഈ പിക്നിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഒരു എന്താ പറയുക, കുട്ടിയായ പോലത്തെ ഒരു ഫീലാണ്. കാരണം കുട്ടികളെയും കൊണ്ടാണ് പിക്നിക്കിന് പോകണം അല്ലെ, അങ്ങനെയാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. പിന്നെ വലുതാകുമ്പോഴത്തേക്കും അത് ടൂറായിട്ട് മാറും, ടൂർ പോവുകയാണ് എന്ന് പറയും. പക്ഷേ പിക്നിക് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊത്ത് ഒരു ദിവസത്തെ മീലൊക്കെ പാക്ക് ചെയ്ത് ഒരു പൊതിച്ചോറൊക്കെ കെട്ടി നമ്മൾ ബാഗൊക്കെ എടുത്ത് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളുടെ ഒപ്പം പോകുന്നു, ഒരു യാത്ര പോകുന്നു, അതാണ് പിക്നിക് എന്നുള്ളത്. അപ്പോൾ ഇന്റർനാഷണൽ പിക്നിക് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നിങ്ങൾ പോയ യാത്രകളിൽ വെച്ച്, പിക്നിക്കുകളിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് ഏതായിരുന്നു എന്നുള്ളതാണ്. പിന്നൊരു കാര്യം, ഒരു ബഡ്ജറ്റ് ഒന്നും ഒരു ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ എവിടെ പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, ഏറ്റവും അടുത്ത് എവിടെ പോകണം എന്ന് അതാണ് എന്താണ് നിങ്ങളുടെ ആഗ്രഹം. ഈ പിക്നിക് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകളാണ് അല്ലേ, നമുക്ക് യാത്രകൾ പോകാൻ ഇഷ്ടമുള്ള ആളുകളാണ്. ഈ ഒരുപാട് ഇഷ്ടമുണ്ടായിട്ടും പോകാൻ പറ്റാത്ത ആളുകളും ഉണ്ട്, വളരെയധികം മനസ്സിൽ ആഗ്രഹമായിട്ട് നടക്കുന്ന ആളുകളുണ്ടല്ലേ, ഇന്ന സ്ഥലത്ത് പോകണം, അല്ലെങ്കിൽ ഒരു റീൽ കാണുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അവിടെ പോകണം എന്നിങ്ങനെ തോന്നും അല്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പോയിട്ടുള്ള ട്രിപ്പുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ട്രിപ്പ്, ആ ഒരു മെമ്മറി അതേതാണ്, ഒരിക്കലും നമുക്ക് മനസ്സിൽ നിന്നത് മായില്ല. അത് ആരായിട്ട് പോയതായിരുന്നു, ചിലപ്പോൾ ഫ്രണ്ട്സായിട്ട് പോയതായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയതായിരിക്കും, ആരൊത്ത് പോയൊരു ട്രിപ്പാണ് നിങ്ങൾക്ക് മനസ്സിൽ നിന്ന് മായാത്ത ഏറ്റവും ബെസ്റ്റ്.

വീട്ടിലൊരു പിക്നിക് ഓർമ്മ, അതെന്താണെന്ന് എന്നോട് പറയണം. ഒപ്പം ബഡ്ജറ്റ് ഒന്നും ഒരു ലിമിറ്റേ അല്ല, ഒരു പ്രശ്നമില്ല, എല്ലാം സെറ്റാണ്. എവിടെ വേണമെങ്കിലും പോകാന്നുണ്ടെങ്കിൽ എവിടെ പോകും, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്ലേസ് ഏതാണ്, ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബിക്കോസ് ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ നമ്മൾക്ക് യാത്രകളെ കുറിച്ച് സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോവാം എന്നാണ് വിചാരിക്കണേ. സമയം 8 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ കോൾസിനും മെസ്സേജസിനും ഒക്കെ ആയിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആദ്യത്തെ ഒരു നല്ല സൂപ്പർ സോങ്ങിലേക്ക് നമ്മൾ പോവാണ്, ഫ്രം ദ മൂവി മൈ ബോസ്.

0: യെസ് അതാണ് പാട്ട്. മൈ ബോസ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ ദാ തിരിച്ചെത്തിയിരിക്കുകയാണ്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഈ പാട്ട് എപ്പോൾ കേട്ടാലും എനിക്ക് നേരെ വണ്ടി പിടിച്ച് ഒറ്റയ്ക്കാണെങ്കിലും മുംബൈക്ക് പോകാനായിട്ട് തോന്നുകയാണ്. ഒരു മുംബൈ മലയാളിയുടെ പാട്ടാണല്ലോ ആ ഒരു പാട്ട്. നല്ല രസമാണ് കാണാനും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചെത്തുമ്പോൾ എൻ്റെ കൂടെ ഫസ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: സുപ്രഭാതം നബിക്കുട്ട, ഞാൻ ജയരാജ് വാപ്പാല.
0: ജയരാജേട്ടാ, എവിടെയാണിപ്പോ?
1: ഞാൻ നാട്ടിലുണ്ട്.
0: നാട്ടിലുണ്ട്, ഓക്കെ. അപ്പൊ ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ പറയൂ, ഏറ്റവും ബെസ്റ്റ് പിക്നിക് ഏതായിരുന്നു, ആർക്കൊപ്പം പോയതായിരുന്നു, ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത യാത്രയായിരിക്കണം കേട്ടോ അത്.
1: അതെ, അത് ഞങ്ങള് ഹിമാചലിൽ ഉണ്ടായിരുന്ന സമയത്ത് ഷിംലയും റോത്തങ്ങിലും പോയിരുന്നു. റോത്തങ് ബൈപാസില് ഞാനും വൈഫും മോനും. ഒന്നാം തരിച്ചം ഒരുപാട് അടുത്ത് മോനെ കൂട്ടി പോയിട്ടുണ്ടെങ്കിലും ഈ പ്രായത്ത് തൊട്ടിട്ട് അവനൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചറിവിന്റെയൊക്കെ ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു പ്രായമായിരുന്നു അത്.
0: പിന്നെ
1: ഒരുപാട് മഞ്ഞു വീഴ്ചയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് റോത്തങ്ങില് പെർമനന്റ് ഗ്ലേസിയറിൽ പോയിട്ട് ഓക്സിജന്റെ കുറവും പെർമനന്റ് ആയതും ഒക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക വൈബായിരുന്നു.
0: അതെ, കേൾക്കുമ്പോ തന്നെ ഒരു വൗ ഫീലിംഗ് ഉണ്ട് അല്ലേ? ഒരു തണുപ്പ് ഫീൽ ചെയ്യണോ ഹിമാചൽ എന്ന്
1: പറഞ്ഞപ്പോ? തണുപ്പായിരുന്നു, നഗത്തിലൊക്കെ സൂചി കുത്തുന്ന തണുപ്പായിരുന്നു. സാധാരണ മഞ്ഞ് വീഴുന്ന തണുപ്പല്ലായിരുന്നു.
0: നമ്മൾ ഈ മഞ്ഞ് കോടാന്നൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ ശരിക്കും ഇത് കാണാൻ പറ്റുന്ന ഈ മഞ്ഞ് മലകളൊക്കെ കാണാൻ പറ്റണത് അവിടെയല്ലേ? അതാണ് എന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നൊരു പിക്ചർ. അതാണ് ഇപ്പൊ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ട്രിപ്പ് അല്ലേ?
1: ഓക്കെ,
0: ജയരാജേട്ട ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഒരു ബഡ്ജറ്റ് ഒന്നും ഒരു ലിമിറ്റേഷനും ഇല്ല, ഒരു പരിധി ഇല്ല എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്കായിരിക്കും തൊട്ടടുത്ത ദിവസം ജയരാജേട്ടൻ ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാ?
1: എനിക്ക് യൂറോപ്പ് മുഴുവൻ ഇറങ്ങണം.
0: ഓ മൈ ഗോഡ്, ഓക്കെ.
1: എന്തായാലും ബഡ്ജറ്റ് പ്രശ്നമല്ലല്ലോ.
0: ഏയ് പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല.
1: അപ്പൊ പിന്നെ ഒരു ലോങ് ലോങ് ഒരു യൂറോപ്യൻ ട്രിപ്പ്.
0: ആരെയാണ് കൂടെ കൂട്ടേണ്ടത് അപ്പോ?
1: ആരും, കുടുംബം, സുഹൃത്തുക്കൾ, ആരുമാവാം, എല്ലാവരും പ്രിയപ്പെട്ടവരാണ്.
0: ഓക്കെ, ഫാമിലിയോ ഫ്രണ്ട്സോ ആരുമായിട്ടാണെങ്കിലും യൂറോപ്പിലേക്കായിരിക്കും ഈ ബഡ്ജറ്റ് ലിമിറ്റേഷൻ ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണം അല്ലേ?
1: ഓക്കെ,
0: അടിപൊളി അടിപൊളി. എന്തായാലും ലൈഫിൽ ഈ പറഞ്ഞ പോലെ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്കൊക്കെ പോവാൻ പറ്റട്ടെ, ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, ആർക്കാ വിഷസ് കൊടുക്കണ്ടേ പറയൂ.
1: എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട സ്നേഹ സൗഹൃദങ്ങൾക്ക് എല്ലാവർക്കും
0: ഒരു കിടുക്കാച്ച ദിവസാവട്ടെ എന്ന് വിഷയം. ജയരാജേട്ടനും നല്ലൊരു ദിവസമാവട്ടെ. ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് ജയരാജേട്ടനാണ്. അപ്പോ ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു പിക്നിക് ഓർമ്മ മനസ്സിൽ നിൽക്കുന്നത് ഹിമാചലിൽ ഫാമിലി ആയിട്ട് പോയതാണെന്നാണ് ജയരാജേട്ടൻ പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രാ അനുഭവം ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട് പോയത് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയത്. അപ്പൊ ഇന്ന് ഈ ഒരു ഇന്റർനാഷണൽ പിക്നിക് ഡേ ആയതുകൊണ്ട് നമ്മൾ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും വിളിച്ചു പറയാം 8281509000 എന്ന നമ്മുടെ നമ്പറിലേക്ക്.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: ரஷ்யிலെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
2: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭീ എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
4: അഹല്യ വിഷസ്, യോർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.
5: June 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണ്. അപ്പൊ നമ്മൾ യാത്രകളെ കുറിച്ച്, ബെസ്റ്റ് യാത്രാ മെമ്മറീസിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ, നമസ്കാരം അഭികുട്ടി.
5: നമസ്കാരം അജിത് ചേച്ചി, എന്താണ് വിശേഷം? സുഖല്ലേ?
6: ഓ, സുഖായിരിക്കുന്നു.
5: ഭക്ഷണം കഴിച്ചോ?
6: ഇല്ല ഇല്ല, അതൊക്കെ ഇനി സമയമെടുക്കും.
5: ഓക്കെ,
6: പ്രിപ്പറേഷനൊക്കെ
5: കഴിഞ്ഞോ?
6: എന്തോ
5: ഫുഡിന്റെ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞോ? അപ്പോ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മള് ഹെൽത്തും മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടാണ് പിന്നെ ബാക്കി പരിപാടി അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ അതെ, ഓക്കെ, അതെന്തായാലും നമുക്കൊരു സന്തോഷമാണ്, സമാധാനമാണ് അല്ലേ?
6: കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അഡ്ജസ്റ്റ് ആയില്ലേ. നമ്മള് സാഹചര്യത്തോടെ നമ്മള് പൊരുത്തപ്പെട്ട് പോയെങ്കിലേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
5: അത് അത്രയേ ഉള്ളൂ.
6: അപ്പൊ
5: അതെ, തീർച്ചയായിട്ടും. അപ്പൊ പറയൂ, ലൈഫില് മറക്കാൻ പറ്റാത്ത ആ ഒരു പിക്നിക് അനുഭവം ഏതായിരുന്നു? ആരൊക്കെയായിട്ടാണ് ട്രിപ്പ് പോയത്? എവിടെയാണ് ട്രിപ്പ് പോയത്?
6: അത് ഓരോരോ ട്രിപ്പ് പോകുമ്പോഴും അതാണ് ഏറ്റവും നല്ല അനുഭവം എന്നാണ് തോന്നാറുള്ളത്. അതങ്ങനെയാണല്ലോ, നമ്മള് പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ, പുതിയ പുതിയ അനുഭവങ്ങൾ വരുമ്പോ അതാണ് ഏറ്റവും നല്ല കാഴ്ച, ഏറ്റവും നല്ല കാഴ്ച എന്ന് തോന്നുന്നു. ഈ അടുത്ത സമയത്ത് ഞാൻ കൊട്ടിയൂർ പോയി. അപ്പൊ വയനാട് ചുരം വഴിയൊക്കെയാണ് പോയത്. ഞാൻ ആലോചിച്ചു, ദൈവമേ, ഇതൊക്കെ ഇതിനു മുന്നേ കാണേണ്ടതായിരുന്നല്ലോ എന്ന് ആലോചിച്ചു പോയി. നമ്മളെ ഓരോ സ്ഥലങ്ങളും അങ്ങനെയാണ്, ഓരോ പാഠം പഠിപ്പിക്കുന്നതാണ് നമ്മളെ ഓരോന്നും. പ്രകൃതിയെ അറിയാനുള്ള ആ യാത്രകളെല്ലാം എനിക്കിഷ്ടമാണ്. അങ്ങ് എന്തിനു വിദേശത്തൊക്കെ പോന്നേന്ന് ഞാൻ ചിലപ്പോ ആലോചിക്കും. നമ്മുടെ നാട് പോലും നമ്മളായിട്ട് കണ്ട് ആസ്വദിച്ച് തീർന്നിട്ടില്ല. പിന്നെ ഈ ഓരോ കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ ഇതൊക്കെ കാണുമ്പോ എനിക്ക് അജൈനയൊന്ന് കണ്ട് എല്ലാം ഒന്ന് മനസ്സിലാക്കണമെന്നുണ്ട്. എത്ര ആക്റ്റീവായിട്ടാണ് അവർ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടു. ഓരോ പുതിയ പുതിയ കാഴ്ചകളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ കാണുമ്പോ എന്റെ ഒരു ആഗ്രഹമാണ്, ഈ അടുത്ത സമയത്ത് ഐസ് കൊട്ടാര ഇതുകൊണ്ട് ഐസ് വെച്ചിട്ട് ഒരാ സമയത്ത് അതാത് സമയങ്ങളിൽ നേച്ചറിനെ അത് അവര് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അത് വെച്ച് അവർ ആദായം ഉണ്ടാക്കുന്നുള്ള അവരുടെ ആ ഒരു ആ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
5: ഓക്കെ ഓക്കെ. അപ്പൊ ചൈന വൻമതിലിന്റെ അവിടെ പോയി നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണം അല്ലേ? അതാണ് ഈ ബഡ്ജറ്റ് ഒന്നും പ്രശ്നമല്ലെങ്കിൽ നമ്മള് നേരെ ചൈനക്ക് പോകുന്നു. അങ്ങനെയല്ല,
6: ഇന്നല്ല, ചൈനയൊക്കെ എനിക്കത് കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ്. ഭക്ഷണമല്ല, അവിടുത്തെ ഭക്ഷണമല്ല, പക്ഷെ അവരുടെ ആ ചിന്താഗതിയും അതും ജപ്പാനും.
5: ഓക്കെ,
6: ഈ രണ്ട് രാജ്യങ്ങള് എന്തോ വലിയ ഇഷ്ടമാണ് അവരുടെ. അതുകൊണ്ട് അവരുടെ ജീവിത രീതി കൊണ്ടും നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി നിറയ്ക്കുന്നതാണ് ഓരോരോ കാര്യങ്ങൾ കാണുമ്പോ.
5: ചില ലൈഫ് സ്റ്റൈൽ ഒക്കെ കാണുമ്പോഴത്തേക്കും കൂടുതലും നമ്മൾ ഈ ചൈന ജപ്പാൻ എന്നൊക്കെ പറയുമ്പോ ഇവര് പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് വന്ന് ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം അവിടെ എങ്ങനെ ജീവിക്കാന്നുള്ളതാണ് ഇപ്പൊ അവിടെ എല്ലാരും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ നാളെ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കും എന്നിങ്ങനെ
6: ആലോചിക്കുകയാണ്. സത്യം, അവിടെ ഓരോ കാര്യങ്ങളും അതൊക്കെ എനിക്ക് അത് എടുത്തു വെച്ച് ഓരോന്ന് നോക്കുമ്പോഴും, ഒരു പാർക്ക് ഉണ്ടാക്കുന്നതായാലും എന്തായാലും ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതായാലും അവരുടെ ചിന്താഗതിക്ക് കൊടുക്കണം കാശ്.
5: ഓക്കെ, അപ്പൊ ചൈനയിലേക്കും ജപ്പാനിലേക്കൊക്കെയുള്ള യാത്രകള് നടക്കട്ടെ അജിത് ശിച്ചി. അപ്പൊ പറയുന്ന ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
6: കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിക്നിക്കിന് ഇപ്പൊ നമ്മള് ഇത്രയെങ്കിലും ഒരു പറയുന്നു, ഇതൊന്നും കാണാനും കേൾക്കാനും ആസ്വദിക്കാനും ഒന്നും പറ്റാത്ത എത്രയോ പേരുണ്ട്.
5: അതെ,
6: നമ്മൾ ആ രീതിയിലൂടെ നോക്കണമല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആവട്ടെ.
5: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അജിത് ചേച്ചിക്കും സൂപ്പർ ഡേ ആവട്ടെ എന്ന് വിഷയമാണ്. അപ്പൊ ചേച്ചി പറഞ്ഞത് ഈ അടുത്ത് പോയ യാത്രകളിൽ കൊട്ടിയൂർ പോയ യാത്രയാണ് ഇങ്ങനെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത്. നമുക്ക് ഈ യാത്രകൾ അങ്ങനെയാണ്, ഈ പറഞ്ഞ പോലെ ഓരോ യാത്രകൾ കഴിയുമ്പോഴും അതായിരുന്നു ഏറ്റവും ബെസ്റ്റ്, അതായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്നൊരു തോന്നലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ യാത്ര ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ് ഉള്ളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ വരിക. അപ്പോ പോകേണ്ട രാജ്യങ്ങൾ ചൈന, ജപ്പാൻ, ഇതൊക്കെ ഒന്ന് പോയി ആസ്വദിക്കണം എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. എന്തായാലും ആ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് കോളറിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ് അബി.
5: ആരാ സംസാരിക്കണേ?
7: ബാലൻ ഫ്രം സിറ്റോ.
5: ബാല, ഇന്ന് ഇന്റർനാഷണൽ പിക്നിക് ഡേ ആണേ.
7: ഞാൻ അബി ഇപ്പൊ പറഞ്ഞത് പറഞ്ഞതാണ് ആദ്യം ഞാൻ കേട്ടത്.
5: ഓക്കെ, അടിപൊളി. അപ്പൊ ഇന്നത്തേക്ക് ഒരു നോളജ് ആയില്ലേ അല്ലെ? June 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ, മറക്കരുത് കേട്ടോ.
7: മറക്കില്ല.
5: ഓക്കെ, അപ്പൊ ബാല രാവിലെ ഫുഡൊക്കെ കഴിച്ചോ?
7: ഇല്ല, റെഡി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഫുഡ്.
5: ഓക്കെ, അപ്പൊ പറയൂ, ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഏതാണ് യാത്ര പോയതില്? ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിക്നിക്.
7: യാത്ര മറക്കാൻ പറ്റാത്ത പിക്നിക് എന്ന് പറയുമ്പോ എന്റെ ഒന്നുണ്ട്, പക്ഷെ ഞാൻ അത് പറഞ്ഞ ആരെയും വേദനിപ്പിക്കണില്ല.
5: ഓക്കെ,
7: പിന്നെ ഒരുപാട് യാത്രകള് ഞങ്ങള് ഒരുപാട് യാത്ര പോകുന്നതാണ്.
5: ഓക്കെ,
7: അതുകൊണ്ട് എനിക്ക് അതിന് മുന്നായിട്ട് ഞങ്ങൾ ഈ ഹിമാചലിൽ പോയിട്ടുണ്ടായിരുന്നു, കുളുമണാലി. അത് നല്ലൊരു യാത്രയായിരുന്നു. കാരണം എല്ലാരും അന്ന് പോയ ആ ഒരു ഫസ്റ്റ് ഡേ അവിടെ എന്റെ പിറന്നാളായിരുന്നു.
5: ഓക്കെ, കുളുമണാലിൽ പോയിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു അല്ലേ?
7: ആഘോഷിച്ചു. അന്നത്തെ ആ ഒരു ഫസ്റ്റ് ഡേ ട്രെയിൻ കഴിഞ്ഞ് ഞങ്ങള് കുളുമണാലിയിൽ എത്തിയ ദിവസം എന്റെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് എല്ലാരും കൂടി അവിടെയാണ് കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചത്.
5: അതെ അതെ, നമ്മൾ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ കുളുമണാലിയില് ഒരു ദിവസം നമ്മള് എന്താ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്?
7: തീർച്ചയായിട്ടും ഇല്ല. നമ്മള് എന്താ പറയാ, ഇത്രയും കാലത്തിനിടയിൽ നമ്മള് വീടുകളിലും പല സ്ഥലത്തുകളിലും ആയിരിക്കും, പക്ഷെ അന്ന് അതൊരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. ഇന്ന് പലരും അതിൽ കൂടെ ഇല്ല, അതൊക്കെ വരാത്ത ഒരു മെമ്മറി തന്നെയായിരുന്നു.
5: ഓക്കെ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അല്ലേ ആ യാത്ര.
7: അതെ അതെ, മറക്കാൻ പറ്റും. നല്ലൊരു നല്ല അനുഭവമാണ് അത്. ശരിക്കും പറഞ്ഞ ഈ കുളുമണാലി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല, പ്രത്യേകിച്ച് പറയണ എല്ലാരും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. നല്ലൊരു ഭംഗിയുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഒരുപാടുണ്ട്.
5: ഓക്കെ, അവിടെ ബാലൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണ്?
7: അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ല. ഇടുമ്പൻ ടെമ്പിൾ അങ്ങനെ എന്തോ ഒരു ടെമ്പിൾ ആണ്. അത് വല്ലാത്ത എനിക്ക് വ്യത്യാസമായി തോന്നുന്നു. അതിന്റെ മുന്നിൽ കുറെ പട്ടികൾ കിടക്കുന്നുണ്ടായിരുന്നു. വമ്പ, നമ്മുടെ പുലിയുടെ അത്രയൊക്കെ ഉണ്ട്, അത്രയും വലിയ പട്ടി. പക്ഷെ ആന ഒന്നും ചെയ്യുന്നില്ല.
5: ഇനി പുലിയെങ്ങാനും ആണോ?
7: അല്ല, പട്ടി തന്നെയാണ്.
5: ഓക്കെ,
7: അത് വല്ലാത്തൊരു അത്ഭുതം തോന്നി. നമ്മുടെ എവിടേക്കാണെങ്കിൽ ചിലപ്പോ ആക്രമിക്കാനൊക്കെ ചില പട്ടികൾ വരികയായിരുന്നു. പക്ഷെ അത്രയും വലിയ പട്ടി സ്നേഹത്തോടെ വരികയും അവിടെ തന്നെ കിടക്കുകയും, അതൊരു എനിക്ക് എന്തോ ഒരു വിചിത്രമായി തോന്നി.
5: ഇനിയിപ്പോ ബഡ്ജറ്റ് ഒന്നും ഒരു പ്രശ്നമല്ല, ഒരു ലിമിറ്റേഷനും ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്കായിരിക്കും ബാലന് പോവാൻ ആഗ്രഹിക്കുന്നത്?
7: എനിക്കിപ്പോ മെമ്മറിയിൽ കുറെ സ്ഥലങ്ങൾ ഞാൻ പ്ലാനിലുണ്ട്. അതിൽ എനിക്ക് ഫസ്റ്റ് ദുബായ് ആണുള്ളത്.
5: ഓക്കെ,
7: ദുബായ്ക്ക് ഞാൻ അന്വേഷിച്ചപ്പോ ഹെവി ബജറ്റ് ആണ്.
5: ഓക്കെ, അപ്പൊ അത് നമ്മൾ അതിന് വേണ്ടിട്ട് നമ്മൾ കുറച്ച് എക്സ്ട്രാ സേവിങ്സ് വെക്കണം, അപ്പൊ നമുക്ക് പോകാൻ പറ്റും.
7: ഞാനിപ്പോ അതിനൊരു ഫണ്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അത് കഴിഞ്ഞില്ലെങ്കിലും ഞാൻ മലേഷ്യ അങ്ങനെ ഒന്ന് ചെറുതായി പ്ലാൻ ഇട്ടിട്ടുണ്ട്.
5: ഓക്കെ ഓക്കെ, മലേഷ്യ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പിന്നെ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു സാധാരണക്കാരന് ഈ പറഞ്ഞ പോലെ സേവിങ്സ് ഒക്കെ വെച്ച് പോവാൻ പറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ് മലേഷ്യ.
7: ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണ്, എന്തായാലും സെക്കൻഡ് ഓപ്ഷൻ നടക്കാനാണ് സാധ്യത.
5: ഓക്കെ, പ്ലാൻ എ അല്ലെങ്കിൽ പ്ലാൻ ബി അല്ലേ? എന്തായാലും പ്ലാൻസ് നമ്മുടെ കയ്യിൽ നിറയുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പോലെ മലേഷ്യൻ ട്രിപ്പും ദുബായ് ട്രിപ്പും
7: ഒരു പ്ലാൻ ഇട്ടുണ്ട് ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട്.
5: ആഹാ, അതെയോ? ഉടനെ
7: നമ്മുടെ മുംബൈയിലുള്ള മത്തേര എന്ന് പറഞ്ഞ സ്ഥലത്ത്.
5: ആ, മത്തേരാൻ.
7: നിലവിലിപ്പോ അങ്ങോട്ട് പോകാനുള്ള ഒരു പ്ലാൻ ഇപ്പൊ എല്ലാരും കൂടിയിട്ട് നിലവിലുണ്ട്, അത് ആയിട്ടില്ല.
5: ഓക്കെ, മഹാരാഷ്ട്രയിലെ മത്തേരാൻ ഈ റെയിനി സീസണിൽ പോവാനാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞത്.
7: അതെ, ഓഗസ്റ്റ് ആ സമയത്ത് പോകണം. റെയിൻ ആണ് അവിടുത്തെ പ്രത്യേകത. വാഹനങ്ങളൊന്നുമില്ല, ടോയ് ട്രെയിൻ അങ്ങനെ ട്രെയിൻ പോലുള്ള സ്ഥലങ്ങളാണെന്നൊക്കെ പറയുന്നത്. ഫുൾ കാടാണ്.
5: അതെ, ഫുൾ കാടിനകത്ത് കൂടെ നമുക്ക് ഒന്നെങ്കിൽ നമുക്ക് ഈ ഹോഴ്സ് ഉപയോഗിക്കാം, കുതിരപ്പുറത്ത് പോവാം, അല്ലെങ്കിൽ ഈ ട്രെയിൻ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ നടന്നു പോയി കാണണം. അവിടെ വാഹനങ്ങളൊന്നും ഇല്ല. എന്തായാലും ഈ ട്രിപ്പ് എല്ലാം ലൈഫില് ബ്യൂട്ടിഫുൾ മെമ്മറീസ് കൊണ്ടുവരട്ടെ ബാലന്. നല്ലൊരു ദിവസം കൂടെ വിഷയം.
7: എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പം നല്ലൊരു മെമ്മറീസ് ഒക്കെ ഇതുപോലെ യാത്രകൾ കൊണ്ടുവരട്ടെ.
5: ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ.
7: ബൈ ബൈ.
5: നമ്മളെ വിളിച്ചത് ബാലനാണ്. ബാലൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇനി പോവാനുള്ള യാത്ര ഈ പറഞ്ഞ പോലെ ദുബായ്, മലേഷ്യ, മത്തേരാൻ, ഈ ട്രിപ്പൊക്കെയാണ് ഇനി പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ യാത്രകൾ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഈ പ്ലാൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, കൃത്യമായി നമ്മളൊരു ഫണ്ട് അതിനു വേണ്ടി മാറ്റിവെച്ച് മാറ്റിവെച്ച് നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
8: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
8: മോഹൻ.
5: മോഹൻ ചേട്ടാ, എന്താണ്, സുഖാണോ?
8: വിശേഷമൊന്നുമില്ല, തൈലൊക്കെ തേച്ചേക്കാ, ഇനി കുളിക്കാനായിട്ട് റെഡിയായി.
5: ഓക്കെ ഓക്കെ. മറ്റേ എനിക്കിപ്പോ ഓർമ്മ വന്നതേ, മറ്റേ കല്യാണരാമന്റെ ഡയലോഗാണ്,
8: അപ്പോഴാണ് ഈ ടോപ്പിക് വന്നത്.
5: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ച് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഇങ്ങോട്ട് പോവാന്ന് വെച്ചു. അപ്പൊ പറയൂ, ഏറ്റവും ബെസ്റ്റ് മെമ്മറി.
8: ഇന്റർനാഷണൽ
5: പിക്നിക് ഡേ ആണ്.
8: പിക്നിക് ഡേ?
5: അതെ.
8: അപ്പൊ ഇന്റർനാഷണൽ കാര്യം പറയാമല്ലോ.
5: ഇന്റർനാഷണൽ കാര്യം പറഞ്ഞു, എന്തായാലും ഇന്റർനാഷണൽ പിക്നിക് ഡേ അല്ലേ. ഓക്കെ.
8: ഞാൻ പോയിട്ടുള്ള ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഇത് ഏറ്റവും ഇത്, എന്റെ മോനും മോന്റെ ഭാര്യയും കുട്ടി ഞാനും കൂടെ പോയി കണ്ടതില് നയാഗ്ര വെള്ളച്ചാട്ടം.
5: ഓ മൈ ഗോഡ്, വൗ അല്ലേ. ഞാനിത് സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ.
8: ഒരു 500 feet താഴ്ചയാണ് വാട്ടർ ലെവലിൽ നിന്ന് താഴോട്ട്. പിന്നെ അവിടുന്ന് ഈ ഇവരുടെ എന്താ തൊട്ട ഇതുണ്ടല്ലോ, സ്ഥലത്തിന്റെ പേര് മറന്നുപോയി. അതിന്റെ
5: കുഴപ്പമില്ല, പറഞ്ഞോളൂ. എന്താണ് സ്ഥലത്തിന്?
8: അവിടുന്നാണ് ഈ വാട്ടർ ഫോൾസ് വരുന്നത്.
5: ഓക്കെ.
8: അപ്പൊ അതൊരു 200 feet കാനഡയുടെ ബൗണ്ടറി കേട്ടോ.
5: ഓക്കെ. കാനഡയുടെ ബൗണ്ടറി എന്നാണ് നയാഗ്ര
8: താഴോട്ട് വരുന്നത്. ഒരു 200 feet കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ താഴോട്ട്. പിന്നെ അവിടുന്ന് ഒരു 500 feet നമുക്ക് എലിവേറ്ററെ പോകണം. അത് അവര് അതിന് റെയിൻകോട്ടും മറ്റേതും മറിച്ചതൊക്കെ തരും.
5: ഞാൻ കേട്ടിട്ടുള്ളത് ഈ കാനഡയുടെ ആ ഒരു ഭാഗമാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്നാണ്. ഇത് USA, ന്യൂയോർക്ക് ഇങ്ങനെ കറങ്ങിക്കിടക്കുന്ന ഒരു വാട്ടർഫോൾ അല്ലേ?
8: അല്ല, കാനഡയിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ആ വെള്ളം അമേരിക്കയിലാണ് വീഴുന്നത്.
5: ഓക്കെ. അതെ.
8: അവിടെയാണ് വീഴുന്നത്, അവിടെയാണ് ഈ തടാകത്തിലേക്കാണ് വെള്ളം വീഴുന്നത്, അവിടെയാണ് ബോട്ടുള്ളത്. ഈ ബോട്ട് ഇങ്ങനെ രണ്ട് ബോട്ടുണ്ട്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ വൈകുന്നേരമാണ് വരുന്നതെങ്കിൽ വൈകുന്നേരം നമുക്ക് ഈ മഴവില്ലൊക്കെ കാണാം. ഈ വെള്ളം അങ്ങോട്ട് വീഴുന്നതിന്റെ ആ ഒരു ഇത് ഫോൾസ് കൊണ്ട് ഭയങ്കര ഒരു രസമാണ്. അവരത് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കും, ഇപ്പൊ ഇന്നതാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് ഇന്നതാണ്. എല്ലാവരും ബോട്ടിന്റെ സൈഡിലേക്ക് എല്ലാവരും കൂടെ നിക്കരുത്, നിന്ന അപകടമാണ് എന്നൊക്കെ പറയുന്നവര്.
5: ഓക്കെ. അപ്പൊ ആ ഒരു യാത്ര ഒരിക്കലും നമ്മൾ മനസ്സിൽ
8: ഒരിക്കലും മറക്കാൻ പറ്റില്ല.
5: ഓക്കെ. അപ്പൊ മനസ്സിൽ ഹൃദയത്തിൽ ഒരു നയാഗ്ര വെള്ളച്ചാട്ടം കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്.
8: അത്ഭുതങ്ങളിൽ 18 ഒന്നാണല്ലോ.
5: അതെ അതെ അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
8: അപ്പൊ അതാണ്.
5: ഇനിയിപ്പോ എവിടെയെങ്കിലും പോകണം എന്ന ആഗ്രഹമുണ്ടോ, ഏതെങ്കിലും സ്ഥലം?
8: അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരുമാതിരി സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ട്,
5: കവർ ചെയ്തു.
8: ആരോഗ്യ പ്രശ്നം കൊണ്ടാണ് പോകാത്തത്. മണാലിയിലൊക്കെ പോകാൻ അവിടെ ഇതുണ്ട്, വീടുണ്ട്.
5: ഓക്കെ.
8: അപ്പൊ അവിടെ പോകാനായിട്ട് എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് എപ്പോഴും പറയും പിള്ളേര്.
5: ഓക്കെ. അപ്പൊ നമ്മൾ ഈ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നോക്ക്.
8: പിന്നെ നമ്മൾ അതൊക്കെ പോയിട്ടുണ്ട്.
5: ഓക്കെ. അടിപൊളി അടിപൊളി,
8: നല്ല രസം. നമ്മുടെ ഇവിടെ കുമളി തേക്കടി
5: അവിടെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ?
8: അവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ടും അവിടെ പോയിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്.
5: ഓക്കേ, മനസ്സ് അനുവദിക്കുന്ന പോലെ ആരോഗ്യം അനുവദിക്കട്ടെ യാത്രകൾ പോവാനായിട്ട്.
8: ഇനിയിപ്പം ആരോഗ്യമൊക്കെ കണക്കാണ്, അടുത്തെവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാമെന്നല്ലാതെ.
5: അതെ, നമ്മളിപ്പോ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ യാത്രകൾ ചെയ്തോണ്ടിരിക്കും, കുറച്ചുകൂടെ ചെറുപ്പാവും,
8: അത് ആസ്വദിക്കുക.
5: അത്രേയുള്ളൂ. അപ്പൊ ചേട്ടാ ഇന്നത്തെ വിശ്വസ് പറയൂ. ആ പറയൂ.
8: ഈ നമ്മുടെ ഈ പാലക്കാട് തന്നെ എന്തുമാത്രം സ്ഥലങ്ങളുണ്ടെന്നറിയോ?
5: ശരിയാണ്, ശരിയാണ്. അപ്പൊ നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ നമ്മളൊന്നുകൂടെ ഒന്ന് ചെറുപ്പം ആവും. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും അല്ലേ? അപ്പൊ ഇന്ന് ആർക്കാ വിശ്വസ് കൊടുക്കേണ്ടത് പറയൂ.
8: കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും
5: ഓക്കേ, നല്ലൊരു ദിവസം.
8: ഞാനും
5: താങ്ക് യു, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. ഇപ്പൊ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്, ചെയ്തിരുന്ന ആളാണ്. പക്ഷെ എന്നാലും ഹൃദയത്തിൽ നിന്ന് മായാതെ നിൽക്കുന്നത് ആ നയഗ്ര വെള്ളച്ചാട്ടമാണ്. അമേരിക്കയിലൂടെയും കാനഡയിലൂടെയും ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന ഒരു വെള്ളച്ചാട്ടം. ഒരുപാട് വീഡിയോസ് ഞാനിങ്ങനെ ഈ നയഗ്രയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്, ചില സിനിമകളിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താ പറയാ, നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. നമ്മൾ അവിടെ പോയി വൺസ് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളുടെ പട്ടികയിലുള്ള ഒരു സ്ഥലമാണ് നയഗ്ര വാട്ടർഫോൾസ്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
9: ഹലോ, നമസ്കാരം അഭിരാമി.
5: നമസ്കാരം, ഇത് എവിടെയായിരുന്നു ഞാൻ ഹലോ വെച്ചപ്പോ?
9: ഞാനത് പെട്ടെന്ന് മ്യൂട്ട് ആക്കി പോയി.
5: അതെയോ, ഓക്കെ. ഇത് ആരാ സംസാരിക്കണേ, പറയൂ.
9: ഞാൻ വിനോദ് ചെർപ്പശ്ശേരി.
5: വിനോദ്, സുഖാണോ?
9: ഓ സുഖം, സുഖം.
5: എപ്പോഴാണ് വരുന്നത്
9: നാട്ടിലേക്ക്? ഇപ്പൊ റിസർവേഷൻ ചെയ്തിട്ടുണ്ട്, നെക്സ്റ്റ് മന്ത് 4-ാം തീയതി വരാനുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്നുണ്ട്.
5: ഓ മൈ ഗോഡ്, അപ്പൊ 4-ാം തീയതി അടിച്ചു പൊളിക്കണം അല്ലേ?
9: ചെന്നൈയിലെ, അപ്പൊ അതുകൊണ്ട് ടൂറിനെ പറ്റിയിട്ടുള്ള ഒരു ഇത് കേട്ടപ്പോഴേ അതെ ജസ്റ്റ് വിളിച്ചത്. ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ ആഴ്ച ഒരു ടൂറിനൊക്കെ പോയിരുന്നു.
5: ഓക്കെ, എവിടെയാണ് പോയത്?
9: ഞാൻ ഇവിടുന്ന് ചെന്നൈന്ന് ആദ്യം തിരുച്ചി, തിരുച്ചിറപ്പള്ളിയിലെ തിരുച്ചിയിൽ പോയി, തിരുച്ചിന്ന് മധുര, മധുരയിന്ന് രാമേശ്വരം, രാമേശ്വരത്തിന്ന് തിരിച്ച് ധനുഷ്കോടി കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വേളാങ്കണ്ണി, വേളാങ്കണ്ണിന്ന് ചിദംബരം, ചിദംബരത്തിന്ന് ചെന്നൈ. അങ്ങനെ ഒരു ഒരു ട്രിപ്പ്, ഒരു കാറിൽ. ഞാൻ സിംഗിൾ, സിംഗിളായിട്ട് ഞങ്ങള് ഫാമിലി, അതായത് അമ്മയും ഞങ്ങളും മക്കളും അവിടെ കൂടെ എല്ലാം അവിടെ ഒരു യാത്രയ്ക്ക് അങ്ങ് പോയി. അങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഒരു ടൂറ്, ഒരു ട്രിപ്പ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ.
5: ഓക്കെ, എത്ര ലൊക്കേഷനിലൂടെ നമ്മളൊന്ന് കറങ്ങി വന്നതല്ലേ?
9: അതെ അതെ അതെ, അതും കാറിൽ സ്വയം ഡ്രൈവ് ചെയ്ത് രണ്ടെന്ന് വെച്ചാൽ 5 ദിവസത്തെ പ്രോഗ്രാം ആയിരുന്നു. അപ്പൊ അങ്ങനെ സ്വയം പോയി, അങ്ങനെ വന്നിട്ട് ഒരു ഭയങ്കര ഒരു രസമായിരുന്നു. അതാണ് നമുക്ക് മറക്കാനാവാത്ത ഒരു ടൂർ എന്നൊക്കെ പറഞ്ഞത്. കാരണം നമ്മൾ ഓൾ ഇന്ത്യ കറങ്ങിയിട്ടുള്ളതായതുകൊണ്ട് എല്ലാ സ്ഥലത്തും നമ്മൾ മാക്സിമം ഇന്ത്യയുടെ എല്ലാ ഏരിയകളും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സൗത്ത് അത് ഫസ്റ്റ് ആണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു നല്ലൊരു വ്യത്യസ്തത തോന്നി.
5: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? ഇത്രയും സ്ഥലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഏറ്റവും അടിപൊളിയായിട്ട് അയ്യോ എന്താല്ലേ ഇത് എല്ലാരും വന്നിരിക്കേണ്ട സ്ഥലമാണ് എന്ന് തോന്നിയ സ്ഥലം ഏതാ?
9: ആ, ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മള് ധനുഷ്കോടി ഉണ്ടല്ലോ, ധനുഷ്കോടി. നമ്മൾ അവിടെ മറ്റേ കടലോട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് ലാസ്റ്റ് വരെ പോവില്ലേ?
5: അതെ.
9: ആ, അത് ഒരു നല്ല എല്ലാരും ചെന്ന് കാണേണ്ട ഒരു സ്പോട്ടാണ് അത്, ധനുഷ്കോടി എന്ന് പറഞ്ഞത്. അവിടുത്തെ കാറ്റും അങ്ങനെ മണൽ അടിക്കുന്ന സമയത്ത് നമ്മുടെ മേത് സൂചി കുത്തുന്ന പോലെയാണ് മണൽ വന്നിട്ട് മുഖത്ത് അടിക്കുന്നത്. അത്രയും കാറ്റും കാര്യങ്ങളൊക്കെയാണ്, ഭയങ്കര തിരകൾ വരുന്നതും. കാരണം ഇന്ത്യൻ ഓഷനും അതുപോലെ തന്നെ വേ ഓഫ് ബംഗാളും രണ്ടും കൂടി ചേരുന്ന ഒരു ഏരിയ ആണല്ലോ അത്. അതെ, ഒരു സൈഡ് കടല് ശാന്തമായിട്ട് കിടക്കും, ഒരു സൈഡിൽ ഭയങ്കര ഇത്, ഭയങ്കര ഇതാണ്, എന്താ പറയാ,
5: അവിടെ പണ്ട് ഈ പറഞ്ഞ പോലെ സുനാമി വന്നതിന്റെ അവശിഷ്ടങ്ങളും അങ്ങനെയുള്ള കുറെ സ്മാരകങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ്.
9: തീർച്ചയായിട്ടും, അതെ അതെ. ആ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഭയങ്കര എല്ലാം പൊട്ടി നശിച്ച് കാരണം നമുക്ക് ആകെ വിഷമം തോന്നും കാണുമ്പോഴേ.
5: അതെ,
9: അപ്പൊ അത് ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ, ഇന്ത്യ നമ്മുടെ സൗത്ത് ഒരുപാട് കാലം കൊണ്ടൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് സൗത്തിൽ പോയില്ലല്ലോ, പോയില്ലല്ലോ എന്നല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ പുറത്തൊന്നും പോകാനുള്ള ഒരു ആഗ്രഹം എനിക്ക് എന്തോ ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഇന്ത്യ വിട്ട് പുറത്ത് പോകണം എന്നുള്ളൊരു ആഗ്രഹം, എവിടെ അത് കാണണം, ദുബായ് പോകണം, അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നില്ല. എന്താണെന്നറിയാം, നമ്മൾ ഇന്ത്യയെ കണ്ടിട്ടില്ല മുഴുവൻ എന്നുള്ളതാണ്.
5: ഓക്കെ, അതെ. എന്നാലും ഇനി മനസ്സിലുള്ള ഒരു സ്ഥലം ഏതാ, വിനോദേട്ടന്റെ മനസ്സിലുള്ള സ്ഥലം ഏതാ?
9: ഇനിയിപ്പോ നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് ഞാൻ അധികം ഒന്നും ആഗ്രഹിക്കുന്നില്ല, തിരുവനന്തപുരം, കന്യാകുമാരി. ഇതാണ് പിന്നെ എന്റെ അടുത്തൊരു ആഗ്രഹം, എന്താ പറയാ, ജീവിതാഭിലാഷം എന്നൊക്കെ പറയുന്ന പോലെ.
5: ഓക്കെ ഓക്കെ, നമുക്ക് അങ്ങനെ എപ്പോഴും എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും വേണം, പ്രത്യേകിച്ച് യാത്രയുടെ കാര്യത്തിൽ. എന്നാലും നമ്മൾ യങ് ആയിട്ടിരിക്കുള്ളൂ.
9: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതാ ഞാനും അങ്ങനെ ഒരു ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണ് കറങ്ങാനൊക്കെ. അപ്പൊ ഇനിയിപ്പോ സാറ്റർഡേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണം, സാറ്റർഡേ സൺഡേ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പോവാനായിട്ട്.
5: അടിപൊളി വിനോദേട്ട, അങ്ങനെ വേണം നമ്മളെല്ലാരും. നമുക്ക് സമയം കിട്ടുമ്പോ ഈ പറഞ്ഞ പോലെ ആ യാത്രകൾക്ക് വേണ്ടിയിട്ടും നമ്മൾ സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഒരുപോലെ അല്ലേ നമുക്ക്, അല്ലെങ്കിൽ അല്ലെ?
9: തീർച്ചയായിട്ടും.
5: ഇന്നത്തെ വിഷസ് പറയൂ, ആർക്കാ വിഷസ് കൊടുക്കണം?
9: വിഷസ് ഒന്ന് പ്രത്യേകിച്ച് എന്റെ അമ്മ ചെന്നൈയിലോട്ട് വന്നിട്ടുള്ള എന്റെ അമ്മ സത്യഭാമ അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്, തൊട്ടടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. അഭിരാമിയുടെ ഇതെല്ലാം കേട്ടുകൊണ്ട് രാവിലെ മുതൽ ഇങ്ങനെ ഹല്യ റേഡിയോ അവരെ കേൾക്കാൻ ഞാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നലെയും കേട്ടു, ഇന്നും കേട്ടു. അപ്പൊ ഇത് കേട്ട് ഇത് നല്ല കുട്ടിയാണല്ലോ, ഇത് നല്ല, അയ്യോ ഈ കുട്ടി നന്നായിട്ട് സംസാരിക്കുക, നല്ല അടിപൊളിയാണുള്ളത്, ഭയങ്കര രസമാണല്ലോ കേൾക്കുമ്പോ, അങ്ങനെ ആ ചിരിയൊക്കെ നന്നായിട്ട് നിന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്നാ ശരി ഞാൻ വിളിച്ചത്. ഞാൻ ഇന്നലെയും വിളിച്ച വ്യക്തിയാണ്, പക്ഷെ വിളിക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ എങ്കിലും പിന്നെ ഇതുകൂടെ കേട്ടപ്പോ പിന്നെ അഭിരാമിയുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നി, അതുകൊണ്ട് മാത്രമേ ഞാൻ വിളിച്ചത്.
5: സന്തോഷം, സന്തോഷം വിനോദേട്ട്. എന്തായാലും സത്യഭാമ അമ്മയോട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള അന്വേഷണം പറയൂ, നിറയെ സ്നേഹം പറയൂ.
9: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
5: ഓക്കെ, അപ്പൊ ചേട്ടനും സൂപ്പർ ഡേ ആവട്ടെ. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് പ്ലാൻ തിരുവനന്തപുരം കന്യാകുമാരിയാണ്, ഉടനെ നടക്കട്ടെ കേട്ടോ. ഓക്കെ,
9: തീർച്ചയായിട്ടും.
5: അപ്പൊ നമ്മളെ വിളിച്ചത് വിനോദേട്ടനാണ്. വിനോദേട്ടനും ഇങ്ങനെ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന, യാത്രകൾ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോയി, ഇനിയും ലിസ്റ്റിൽ കുറെ സ്ഥലങ്ങളുണ്ട്, അപ്പൊ അതിലേക്കൊക്കെ പോവാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. നമ്മളെ ഈ ഒരു ഈ യാത്രകളെയൊക്കെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മള് നമ്മുടെ ലോകരാജ്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ ഉള്ളതിൽ രണ്ടാം റാങ്കിലാണ് നമ്മൾ ഇന്ത്യക്കാർ. അപ്പൊ ഈ ഏകാന്തത മാറ്റാൻ വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യുന്നതാണ് ഈ ലിസ്റ്റൊക്കെ തയ്യാറാക്കിയിട്ടുള്ള, സർവീസ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകളും പറയണേ. അപ്പൊ ഏകാന്തത മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യണം. പ്രത്യേകിച്ച് സോളോ ട്രിപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കണക്ഷൻസ് കിട്ടും, പുതിയ ആളുകളുമായിട്ട് നമുക്ക് സൗഹൃദം സ്ഥാപിക്കും. ഈ ഏകാന്തത അനുഭവിക്കുന്ന ആളുകൾ വീണ്ടും നമ്മൾ റൂമിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പൊ നമ്മൾ മാക്സിമം യാത്രകൾ ചെയ്യുക, നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാനായിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലേ. അതിനുവേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി കുറച്ച് കുറച്ച് സേവിങ്സ് ഒക്കെ നമ്മൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഏ, അങ്ങനെ വേണം എന്ന് മാത്രം പറയാനുള്ളൂ എനിക്ക്. നെക്സ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
10: ഹലോ, ഗുഡ് മോർണിംഗ് അഭിരാമി ചേച്ചി.
5: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
10: ഞാൻ ഷെഫിൻ ഇരാറ്റുപേട്ട.
5: ഷെഫിനെ ഇന്റർനാഷണൽ പിക്നിക് ഡേ വിഷസ്. അങ്ങനെയാണെങ്കിൽ ഞാനും അല്ലേ.
10: അപ്പൊ
5: ഷെഫിൻ പറയൂ, ഏറ്റവും ബെസ്റ്റ് പിക്നിക് മെമ്മറി ഏതാണ് ജീവിതത്തിൽ? ഇനി എനിക്ക് മറക്കാനേ പറ്റില്ല അഭിരാമി ആ ഒരു യാത്ര, ഓ മൈ ഗോഡ്, അങ്ങനെ പറയുന്ന യാത്ര ഏതാ?
10: അത് ഞാൻ കേരളത്തിന്റെ കേരളത്തിന്റെ വെളിയിട്ടൊന്നും അങ്ങനെ അത്ര പോയിട്ടില്ല. പക്ഷെ കേരളത്തിൽ ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്.
5: പൂവാർ എന്ന സ്ഥലം അല്ലേ?
10: ആ, പൂവാർ എന്ന് പറഞ്ഞാല് ഈ കടലും കായലും സംഗമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ. അതെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. അതെന്ന് വെച്ചാൽ നല്ല ഒരു ഈ അത് ബോട്ടേ പോകണം, നമുക്ക് നടന്ന് പോകാൻ പറ്റില്ല.
5: അപ്പൊ
10: അതെന്ന് പറഞ്ഞാൽ അത് ഇറങ്ങിയിരുന്നാല് ഭയങ്കര തിരയാണ്. അതായത് കായലും കരയും ഇതെല്ലാം കൂടെ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഒത്തിരി നല്ല തിരക്കുണ്ട് അവിടെ. അതാണ് ഈ ഒരു പോയത് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ.
5: അതിന്റെ പ്രത്യേകത, ആ സ്ഥലത്തിന്റെ പ്രത്യേകത അതാണെന്ന് തോന്നുന്നു അല്ലേ?
10: അതെ അതെ, കായലി രണ്ടും കൂടെ സംഗമിക്കുന്ന സ്ഥലമാകുമ്പോൾ നല്ല തിരയുണ്ട്.
5: ഓക്കെ, അപ്പൊ ഞാൻ ഇനി നെക്സ്റ്റ് പൂവാറിലേക്ക് പോകും കേട്ടോ. എനിക്കിത് പറയുന്നത് കേട്ടപ്പോ എനിക്ക് പോവാൻ തോന്നുന്നുണ്ട്.
10: സത്യമായിട്ടും നല്ല സ്ഥലമാണ് അത്, ഒത്തിരി പേര് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്, ഞാൻ എന്നോട് ചോദിക്കുന്നവരോടല്ല.
5: ഓക്കെ, അപ്പൊ ഷെഫിന്റെ സജഷൻ ആണ് അത്, പോവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മള് കേരളത്തിലാണ്, നമ്മുടെ തിരുവനന്തപുരത്താണ് അല്ലേ, ഒന്ന് കണ്ടിട്ട് വായോന്ന്.
10: വെളിയിലൊന്നും അങ്ങനെ ഇതുവരെ നമുക്ക് ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല.
5: അങ്ങനെ ആഗ്രഹമുണ്ടോ? ഇപ്പൊ ഒരു ബഡ്ജറ്റും പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്തേക്കായിരിക്കും പോവാ?
10: എനിക്ക് കുളു മണാലി പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
5: ആഗ്രഹമാണ്. ഓക്കെ, ഈ കുളു മണാലി ട്രിപ്പുകള്, അതായത് ഈ ബഡ്ജറ്റ് ട്രിപ്പുകളൊക്കെ പോകുന്നുണ്ടെന്നാണ് കേട്ടോ എന്റെ ഒരു അറിവ്. കുളു മണാലിയിലേക്ക് നമ്മൾക്ക് പോവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഷെഫിനെ കണ്ണും പൂട്ടി.
10: അതെ അതെ അതെ. പിന്നെ ആഗ്രഹിക്കാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ്, ഭയങ്കര ആഗ്രഹമുണ്ട്
5: ലക്ഷദ്വീപ്. എന്റെയും മനസ്സിലുണ്ട്
10: ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ. കൊറേ കാലമായി ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നടക്കുന്നില്ല, അതാണ് പ്രശ്നം.
5: ഓക്കെ, ഒക്കെ നടക്കുന്നേ, എന്റെയും തന്റെയും ഒക്കെ ആഗ്രഹങ്ങൾ നടക്കുന്ന പറയില്ലേ വിനോദയാത്രയിൽ ദിലീപ്.
10: അതെ അതെ അതെ അതെ. അത് ഈ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ ഇന്ന് ആ അനാർക്കലി സിനിമ ഇറങ്ങിയ പോലുള്ള ആഗ്രഹമാണ് കേട്ടോ.
5: അതെ അല്ലേ.
10: പിന്നെ ഇഷ്ടമുള്ള വേറെ രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ. ഭയങ്കര ഇഷ്ടമാണ് ഇന്തോനേഷ്യ.
5: ഇന്തോനേഷ്യ
10: ഇന്തോനേഷ്യ ബാലി മറ്റേ ആ സ്ഥലമൊക്കെ ഞാനീടെ ഒരു യൂട്യൂബിലൊരു ബ്ലോഗ് കണ്ടപ്പോ നല്ല രസമുണ്ട് കേട്ടോ.
5: അതെ അതെ, അത് ഈ പറഞ്ഞ പോലെ നീലക്കടലൊക്കെ ഉള്ള ലക്ഷദ്വീപ് പോലെ നമുക്ക് തോന്നും ചില സ്ഥലങ്ങള് ഇന്തോനേഷ്യയുടെ.
10: അതെ, ലക്ഷദ്വീപ് പോലെ അല്ലേ ഇത്, എന്നാലും ഇച്ചിരി കൂടെ ഒരു ഒത്തിരി ദ്വീപുകളുണ്ട് അവിടെ.
5: അതെ അതെ അതെ അല്ലേ, ഓക്കെ.
10: അവിടെ പിന്നെ പ്രത്യേക ഒരു ഈ നീലക്കണ്ണുള്ള മനുഷ്യർ എന്നും പറഞ്ഞൊരു വിഭാഗക്കാരും ഉണ്ട് അവിടെ.
5: ആഹാ,
10: അത് ഞാൻ ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടാണ്. മറ്റേ നീ നമുക്ക് കണ്ണിനൊക്കെ സാധാരണ കറുപ്പല്ലേ,
5: അതെ,
10: അവിടെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം നീല കണ്ണുള്ള ഈ കുട്ടികളും പ്രായമായവരും പിന്നെ അങ്ങനെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ.
5: അപ്പൊ നമുക്ക് ഒന്നുകൂടെ ഒരു ആകർഷണമായി അങ്ങോട്ട് പോവാനല്ലേ, അതൊരു അട്രാക്റ്റീവ് പോയിന്റ് ആണ് നീലക്കണ്ണുള്ള മനുഷ്യരോ.
10: അതങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു യൂട്യൂബിൽ അങ്ങനെയൊന്നും വീഡിയോ കണ്ടിട്ടില്ല ഞാൻ. ഈയിടെ ഒരു ഒരാളുടെ യൂട്യൂബിൽ അങ്ങനെ ഒരു വീഡിയോ കണ്ടു, മലയാളിയുടെ ഒരു ബ്ലോഗാണ് കണ്ടത്.
5: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്തോനേഷ്യയിലും നമുക്ക് എല്ലായിടത്തും പോവാൻ പറ്റുന്നേ, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത സ്ഥലമുണ്ടോ?
10: തീർച്ചയായിട്ടും, അതെ അതെ, ആഗ്രഹമുണ്ട്, പക്ഷേ നടക്കുന്നില്ല, നടക്കുമായിരിക്കാം,
5: എല്ലാം സെറ്റാകും. ഇന്ന് തന്നെ ഇപ്പൊ നമ്മളിപ്പോ നെക്സ്റ്റ് സാലറി വരുന്നതിൽ നിന്ന് നമ്മൾ കുറച്ച് ഫണ്ട് ഇന്തോനേഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കണം.
10: തീർച്ചയായിട്ടും,
5: അപ്പൊ നമുക്ക് പോവാൻ പറ്റും. ഈ ലക്ഷദ്വീപ് ആണെങ്കിൽ നമ്മൾ ആദ്യം ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ട് പിന്നെ നമുക്ക് വലിയ വലിയ സ്ഥലങ്ങളിലേക്ക് പോവാം.
10: പിന്നെ ഇന്തോനേഷ്യ പോണേ വിസ വേണ്ടെന്നൊരു സന്തോഷമുള്ളൂ,
5: അതെടുക്കാർക്ക്
10: ഇന്ത്യക്കാർക്ക് വിസ വേണ്ട,
5: വിസ വേണ്ട, അപ്പൊ സുഖല്ലേ.
10: അതെ അതെ അതെ, പെർമിഷൻ കാര്യങ്ങളൊക്കെ വേണം, കുറെ നൂലാമാലകളൊക്കെ ഉണ്ട്.
5: പക്ഷെ ഇറങ്ങി തിരിച്ചാ നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആഗ്രഹമാവും എല്ലായിടത്തേക്കും പോവാൻ. പറഞ്ഞ പോലെ വിസ വേണ്ടാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ.
10: തീർച്ചയായിട്ടും,
5: അപ്പൊ അതിലൊക്കെ പോവാൻ പറ്റട്ടെ കേട്ടോ. ഷെഫിന് ഇന്നത്തെ വിഷസ് പറയൂ, വേഗം പറയൂ.
10: യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വൈകി നല്ലൊരു ദിവസം.
5: ഓക്കെ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അപ്പൊ ഷെഫിനാണ് നമ്മളെ വിളിച്ചത്. ഷെഫിനും ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്, ഇന്ന സ്ഥലത്തേക്ക് പോകണം, പിന്നെ ഓരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് പോവാൻ തോന്നുന്നുണ്ട്. നമുക്കും അങ്ങനെയല്ലേ, എല്ലാവർക്കും അങ്ങനെയാണ് അല്ലേ, ചില സ്ഥലങ്ങൾ നമ്മൾ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കും, പിന്നെ നമ്മൾ മനസ്സിലിങ്ങനെ പറയും അയ്യോ ഇവിടെ പോകണമെങ്കിൽ ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, കുറെ നൂലാമാലകളൊക്കെ ഉണ്ട്. പക്ഷെ അതിലേക്കൊക്കെ നമ്മളൊന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എന്താ പറയാ, സെറ്റ് ചെയ്ത് നമുക്ക് പോവാൻ പറ്റും. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. So today is International Picnic Day. അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് യാത്രാ അനുഭവം ഏതായിരുന്നു? ഇനി എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി എങ്ങോട്ടാണ് പോകുന്നത്? അങ്ങനെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം വിളിക്കാം 8281509000 എന്ന നമ്പറിലേക്ക്. ഇത് അഹല്യ വിഷസ് ഓൺ അഹല്യ FM 90.4.

0: മധുശ്രീയുടെ ശബ്ദത്തിൽ എങ്കേയും എപ്പോഴും എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ പാട്ട്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. ഇന്ന് June 18 ഇന്റർനാഷണൽ പിക്നിക് ഡേ. അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യാത്ര ഓർമ്മകളെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് സ്പോട്ട് ഏതാണ്, ഇനി നെക്സ്റ്റ് യാത്ര എങ്ങോട്ടാണ്, അങ്ങനെ മൊത്തത്തിൽ ഒരു എന്താ പറയുക, ഒരു ട്രാവൽ പാക്കേജ് ആയിരിക്കും ഇന്നത്തെ അഹല്യ വിശ്വാസം എന്നാണ് എനിക്ക് തോന്നണേ. ഓരോ സ്ഥലങ്ങൾ കേൾക്കുമ്പോൾ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, തിരുവനന്തപുരം പൂവാറ് ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് ഇനി പോവാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു ട്രാവലിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്, ആ ട്രിപ്പിന്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ നെക്സ്റ്റ് കോളറും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം ഉണ്ട്, ആരാ സംസാരിക്കണേ?
1: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
0: ജഗൻ ചേട്ടാ, പോയതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു യാത്രാ അനുഭവം ഏതാണ്, ഏത് മെമ്മറിയാണ് മനസ്സിൽ നിന്നിട്ട് പോവാത്തെ?
1: യാത്ര പറഞ്ഞാൽ അതെ, എനിക്കൊരു വീക്ക്നെസ് എന്റെ യാത്ര തന്നെയാണ്. ഞാനിങ്ങനെ റൈഡ് പോകുന്ന ഒരാളാണ്. ഞാനിപ്പോ അടുത്ത കാലത്ത് പോയത് കണ്ണൂര് ഇരിട്ടി പറഞ്ഞ സ്ഥലത്താണ്.
0: കണ്ണൂര് ഇരിട്ടി അല്ലേ?
1: വളരെ
0: മനോഹരം, ആകർഷിച്ച ഒരു സംഭവം,
1: പ്രകൃതിയുടെ ഒരു വിചിത്രമായ ഒരു ലോകം തന്നെ പറയാം. ഒരു പ്രത്യേക വൈബാണ്. എന്താ വെച്ചാൽ, നമ്മള് പ്രകൃതി എല്ലാ ഭാഗത്തും ഒരേപോലെ നമുക്ക് കിട്ടണമെന്നല്ലേ, പക്ഷെ ആ ഭാഗത്തൊരു വേറൊരു വൈബാണ്. അതേപോലെ വയനാട്, വയനാടും ഓരോരോ സ്ഥലങ്ങളും വളരെ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലങ്ങളാണ്. അതെ അതെ, ഒന്നിനും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
0: കണ്ണൂര് ഇരിട്ടി. ഇപ്പൊ ഈ റൈഡ് പോകുന്നത് പറയുന്നത് ഫാമിലി ആയിട്ടാണോ അതോ സോളോ?
1: ഫാമിലി ആയിട്ടല്ല, ഞങ്ങള് ബൈക്കില് റോയൽ എൻഫീൽഡിലെ പോലെ.
0: ഓക്കേ, ഓ ബുള്ളറ്റ് റൈഡ് അല്ലേ?
1: ഈ
0: ബുള്ളറ്റ് റൈഡ് പോകുമ്പോഴേ, ഞാൻ ചോദിക്കട്ടെ, ബൈക്കിൽ പോകുന്ന സമയത്ത് ഈ മഴ പെയ്യുമ്പോ ചില റൈഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇവര് പിന്നെ റെയിൻകോട്ട് ഒന്നും യൂസ് ചെയ്യാതെ മഴ നനഞ്ഞുകൊണ്ട് തന്നെ ഇവര് ട്രാവൽ ചെയ്യും.
1: ഓരോരാൾക്ക് മഴയത്ത് റൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടാവേ.
0: അല്ല, എങ്ങനെയാ ജഗൻ ചേട്ടൻ, എങ്ങനെയാ മഴ?
1: ഞാന് ഫുള്ള് കംഫർട്ട് ആയിട്ടാ പോവാ. എല്ലാം കോട്ട് കാര്യങ്ങളെല്ലാം ബാഗിലുണ്ടാവും. പിന്നെ നനയാനൊരു കമ്പ് ഉണ്ടെങ്കിൽ നനയും, ഒരു 10-20 മിനിറ്റ് ഉണ്ടെങ്കിൽ നനഞ്ഞു പോവും. പിന്നെ അതിനുശേഷം ഡ്രസ്സൊക്കെ മാറിയിട്ട് വീണ്ടും നോർമൽ സ്റ്റൈലാണ് പോകുന്നത്.
0: ഓക്കെ, അങ്ങനെയാണല്ലേ.
1: അങ്ങനെ
0: പോവില്ലേ. പഴശ്ശി ഡാമൊക്കെ ഉള്ളത് ഇരിട്ടിയിലാണോ?
1: അതെ അതെ അതെ അതെ, കണ്ണൂര് ഒരു പ്രത്യേക വൈബാണ്. ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് കണ്ണൂര്, അതേപോലെ കൊല്ലം ജില്ലയിലും കാണാൻ ഇഷ്ടം പോലെ.
0: പിന്നെ അവിടെ പിന്നെ ഇരിട്ടി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഒരു ഒരുപാട് പടികൾ ഉള്ള ഒരു അമ്പലം ഉണ്ടല്ലോ, മൃദംഗം,
1: അങ്ങനെ
0: ഒരു സ്ഥലം. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പിക്ചേഴ്സ് കണ്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഞാൻ പോയിട്ടില്ല.
1: ഇല്ല, ഒരു പ്രത്യേക വൈബാണ് ഈ സ്ഥലങ്ങളൊക്കെ. എന്താ വെച്ചാൽ, നമ്മള് പ്രകൃതിയോട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഈ സ്ഥലത്തേക്ക് പോയാൽ മതി.
0: അങ്ങനെയുള്ളവര് മാത്രം പോയാൽ മതി.
1: അതെ അതെ അതെ. എന്താ വെച്ചാൽ, ഞാന് പൊതുവെ ഈ ഒരുപാട് റഷ് ഉള്ള ഏരിയയിൽ അധികം ഞാൻ പോകില്ല. റിലീഫ് മൈൻഡ് ആയിട്ടുള്ള പോകുന്നത്, അപ്പൊ അതിനനുസരിച്ചുള്ള സ്പോട്ടുകൾ ഞങ്ങള് കണ്ടെത്തി പോകുള്ളൂ.
0: അടിപൊളി. അപ്പൊ ഇനി എങ്ങോട്ടാ ജഗൻ ചേട്ടാ നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുള്ളത്?
1: പോവുകയാണെങ്കിൽ നമ്മൾ ചെറിയ പ്ലാനിംഗ് അല്ലേ, അങ്ങനെ സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു പോക്ക് പോകണം.
0: ഓ മൈ ഗോഡ്, അതാണോ ചെറിയ പ്ലാനിംഗ്?
1: അതെ അതെ അതെ. എന്താച്ചാൽ, സ്വിറ്റ്സർലൻഡിൽ അബി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്.
0: എല്ലാം കൊണ്ടും
1: സമ്പന്ന നാടാണ്. അപ്പൊ പോവുകയാണെങ്കിൽ അങ്ങോട്ടൊരു പോക്ക് പോകണം.
0: ഓക്കെ ഓക്കെ, അടിപൊളി. എന്തായാലും യാത്രകളൊക്കെ നടക്കട്ടെ. അപ്പൊ ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ പറയൂ?
1: ഇന്നത്തെ വിഷസ് അബി നമ്മളുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചങ്ങാതി കൂട്ടങ്ങൾ എല്ലാവർക്കും, നമ്മുടെ ബാലൻറ്റൺ ഫ്രം ചിറ്റൂര്, അതേപോലെ അയനിക്കോട്ടിലെ, അങ്ങനെ ഒരുപാട് സുപ്പേരുകളൊന്നും വായിൽ വരുന്നില്ല. പിന്നെ നമ്മുടെ ശക്കിലെ ചേച്ചി, രത്നാവതി അമ്മ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു.
0: ഓക്കെ, ചേട്ടനും ഒരു കിട്ടില്ലെന്ന് ദിവസാവട്ടെ. ബൈ ബൈ.
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. അപ്പൊ ബുള്ളറ്റ് റൈഡ് ഇഷ്ടമുള്ള ആളാണ്, ബുള്ളറ്റിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ് എന്നാണ് പറഞ്ഞത്. കണ്ണൂര് ഇരിട്ടി അതുപോലെ വയനാട് ഇതൊക്കെ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ ജഗൻ ചേട്ടൻ എന്ന വിഷയമാണ്. നമുക്ക് നെക്സ്റ്റ് കോളർ എത്തുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കണേ? ആരാ സംസാരിക്കണേ? പേരെന്താ? ചിത്ര അല്ലേ? ചിത്ര എന്നല്ല?
2: അല്ലല്ല,
0: എനിക്ക് മനസ്സിലായില്ല കേട്ടോ, ഒന്നുകൂടെ പറയോ. പിച്ചകം. ഓക്കെ, പിച്ചകം ചേച്ചി. അപ്പൊ പറയ്, എന്താണ് വിശേഷം?
2: നല്ല വിശേഷം,
0: സുഖായിട്ടിരിക്കുന്നു?
2: സുഖായിരിക്കുന്നു.
0: അപ്പൊ പറയൂ, എങ്ങോട്ടേക്ക് യാത്ര പോയതാണ് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്നത്? യാത്രകൾ ഇഷ്ടമാണോ? യാത്രകൾ പോയിട്ടുണ്ടോ?
2: യാത്രകൾ ഇഷ്ടമാണ്, പക്ഷെ യാത്ര ഒന്നും അധികം പോയിട്ടില്ല.
0: അധികം പോയിട്ടില്ല. അപ്പൊ പറയൂ, എങ്ങോട്ട് പോകണം ആഗ്രഹം?
2: ഇപ്പൊ ഇവിടെ പോവാൻ, ഗുരുവായൂർ മേക്ക് പോകാൻ ആഗ്രഹം, പക്ഷെ പോവാൻ പറ്റത്തില്ല.
0: അതെയോ, അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം എന്താ നമ്മളിപ്പോ പിന്നെ ഒരു ദിവസം നമ്മൾ അങ്ങ് മാറ്റിവെക്കുകയാണ് അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വിറ്റിട്ട് നമ്മൾ പിന്നെ ഇപ്പൊ കൂട്ടുകാരെ കൂട്ടിയിട്ട് പോവാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോവാം. ഇതൊക്കെ പോവാൻ പറ്റാത്ത സ്ഥലങ്ങളല്ല കേട്ടോ, നമ്മൾ വിചാരിച്ച പോവാൻ പറ്റും. ഓക്കെ, എവിടെയും പോവാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആണോ അപ്പൊ ആഗ്രഹമുണ്ട് പോണെന്ന്? ഓക്കെ, അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വണ്ടിയൊക്കെ സെറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇപ്പൊ ഫാമിലിയിലുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റില്ലേ? അത് പറ്റും. അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചാ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലിയിലുള്ള ആരെങ്കിലും കൂട്ടിയിട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് രണ്ടുപേരും കൂടെ പോണം. ഓക്കെ, അപ്പൊ പറയുന്ന ആർക്കാ വിഷസ് കൊടുക്കണ്ടേ?
2: എന്റെ വീട്ടിലെല്ലാവർക്കും, ആലിയ റേഫമില്ല എല്ലാവർക്കും.
0: ഓക്കെ ഓക്കെ, അപ്പൊ നല്ലൊരു ദിവസം ഞാനും വിഷയണു കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് പിച്ചകം ചേച്ചിയാണ്. ഈ പറഞ്ഞ പോലെ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും, പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളിപ്പോ നമ്മളൊന്ന് ട്രൈ ചെയ്യാത്ത കൊണ്ടല്ലേ, നമ്മള് അല്ലാതെ എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക പോവാൻ പറ്റില്ല എന്നുള്ളത്? നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം. അല്ലാതെ നമുക്കിപ്പോ വയ്യ പോവാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എവിടെയും പോവാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയണമെങ്കിൽ ഓക്കെ. അപ്പോൾ ഈ ആഗ്രഹമുള്ളവർക്കൊക്കെ യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ, അതിന് ആരോഗ്യം കൂടെ സമ്മതിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നെക്സ്റ്റ് കോളറിലേക്ക് നമുക്ക് പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ ഹലോ, കോള് ഡ്രോപ്പ് ആയിട്ടുണ്ട്. സാരില്ല, സമയം നോക്കുകയാണെങ്കിൽ 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. നമ്മൾ നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാണ്. ഹലോ
3: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: സംസാരിക്കണേ?
3: ഇത് സ്നേഹക്കൂടാണേ.
0: സ്നേഹക്കൂട് നിന്ന് ആരാ സംസാരിക്കണേ? അക്ബറിക്കാണ്. അക്ബർക്ക ഭക്ഷണം കഴിച്ചോ?
3: ഭക്ഷണം കഴിച്ചിട്ടില്ല, വെയിറ്റിംഗ്.
0: വെയിറ്റിംഗ് ആണ്. അവിടെ എങ്ങനെയാ, മഴയുണ്ടോ?
3: മഴയൊന്നുമില്ല.
0: ഇല്ല, മഴ പെയ്യാനുണ്ടോ? സാധ്യതയുണ്ടോ? ഓക്കെ, അക്ബർക്ക് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പൊ പറയൂ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്മറി ഏതാ? എങ്ങോട്ടേക്ക് പോയി? ആ സ്ഥലം എന്നെ വല്ലാണ്ട് ആകർഷിച്ചു, അതൊന്ന് കാണണം അഭിരാമി എന്ന് പറഞ്ഞ എനിക്കൊരു സജഷൻ തരാനുണ്ടോ?
3: തീർച്ചയായിട്ടും.
0: പറയൂ.
3: ഇനി ശിഷ്ട ജീവിതം അവിടെ ജീവിച്ച് അവിടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്.
0: അയ്യോ, അതേതാ സ്ഥലം?
3: അതെവിടെന്നറിയാം? ലഡാക്ക് ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ ഇന്ത്യ പാക് ലൈൻ ഓഫ് കൺട്രോളിന് അടുത്ത് തുർത്തുക് എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലേജ് ഉണ്ട്. തുർത്തുക്,
0: നല്ലൊരു പേരല്ലേ തുർത്തുക്.
3: ആ വില്ലേജ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡില് അതൊരു ബാൾട്ടിസ്ഥാൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു.
0: ഓക്കെ.
3: അതെ, ഇറാൻ ആണ് അവരുമായിട്ട് എന്ന് വെച്ചാൽ അവര് ശരിക്കും ആര്യൻസ് ആണ്, ഇറാനികളാണ്. അവര് പണ്ട് ഇങ്ങോട്ട് വന്ന
0: ആളുകളാണ്.
3: അതെ അതെ, അവര് അതുകൊണ്ടാണ് അവിടെ അതിന്റെ തൊട്ടടുത്ത് ഒരു ആര്യൻ വില്ലേജ് ഒക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ലോകത്തെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള ആര്യന്മാർ അവരാണ് എന്നൊക്കെ പറഞ്ഞ അവകാശവാദങ്ങളൊക്കെ ഉണ്ട്. എന്തോ ആവട്ടെ, ആ വില്ലേജിന്റെ പ്രത്യേകത -30 degrees വരെ നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ തണുപ്പ് ഡ്രോപ്പ് ചെയ്യാറുണ്ട്. പിന്നെ അതിമനോഹരമായ നദികൾ, ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദികള്, പിന്നെ അതിന്റെ ഭൂപ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊന്നും വർണ്ണിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താനൊന്നും കഴിയില്ല. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളില് മൾബെറീസ്, ആപ്രിക്കോട്ട്, ആപ്പിള്, വാൾനട്ട്, ആൽമണ്ട്, സ്ട്രോബെറികള്, ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. ഞാനൊക്കെ സെപ്റ്റംബറിൽ പോയിട്ട് ആപ്രിക്കോട്ട് പറിച്ച് തിന്ന് ഞാൻ വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അത്ര രുചികരമായ ആപ്രിക്കോട്ട് നമുക്കിങ്ങനെ റോഡ് സൈഡിൽ നിന്നൊക്കെ പറിച്ച് തിന്നാം. പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും സുന്ദരികളായ സ്ത്രീകളും സുന്ദരികളായ സുന്ദരന്മാരായ കുഞ്ഞുങ്ങളും ആ നാട്ടിലാണ്
0: തുർത്തുക്കിലാണുള്ളത് അല്ലേ?
3: ആ തുർത്തുക്കിലാണ്. തുർത്തുക്കുന്ന നമ്മുടെ ഇന്ത്യ പാക് ലൈൻ ഓഫ് കൺട്രോൾ അവിടെ നിന്ന് കുറച്ചൊരു ഒരു 30 kilometers. ഞാൻ അവിടെ എല്ലാം പോയി, ഞാൻ സ്ഥിരം പോകുന്ന ഏരിയകളാണ് അതൊക്കെ. അപ്പൊ അവിടുത്തെ ഒരു രാജാവുണ്ട്, ഇന്നത്തെ ഇപ്പോഴത്തെ രാജാവ്, തുർത്തുക്കിന്റെ ആ ഡൈനാസ്റ്റി ഉണ്ടല്ലോ, ആ ഡൈനാസ്റ്റിയിലെ ഇപ്പോഴത്തെ രാജാവ്, അവര് സ്വയം ഇന്ത്യയിലേക്ക്, നമ്മളെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയ സമയത്ത് അവര് സ്വയം

0: ഓക്കെ, എന്തായാലും നല്ല നല്ലൊരു കിടിലൻ സജഷൻ ട്ടോ. ഞാനത് കേട്ടിട്ടില്ല ആ സ്ഥലത്തെ കുറിച്ച്. ഞാൻ എന്തായാലും ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പോയി സെർച്ച് ചെയ്യും. ഞാൻ ചില വാക്കുകൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്
1: ഒന്ന്
0: കാണാൻ വേണ്ടിട്ട്. അപ്പൊ സന്തോഷ് അക്ബർക്ക് അപ്പൊ ഇനി എവിടെയൊക്കെയാണ് പോവേണ്ടത്? അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ മനസ്സിൽ? യാത്രകൾ ചെയ്യാ, തിരിച്ചു വരിക, ഒന്ന് റെസ്റ്റ് എടുക്കാം ഇവിടെ.
1: യാത്രക്ക് പ്ലാൻ ചെയ്യാ. അതെ അതെ, ഇപ്പൊ ബാങ്കോക്ക് പോയിട്ട് വന്നു രണ്ടു മാസം മുമ്പ്. ബാങ്കോക്ക് ഒരു പോയിട്ട് വന്നു.
0: അപ്പൊ പ്ലാൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പൊ പ്ലാൻസ് ഒക്കെ നടക്കട്ടെ. നമുക്ക് എന്താ ഇഷ്ടം പോലെ ഇതുപോലെ രാജ്യങ്ങളിലേക്ക് പോവാൻ പറ്റട്ടെ. ഒപ്പം അങ്ങനെ യാത്രകൾ പോവാൻ ഇഷ്ടമുള്ളവർക്ക് അക്ബർക്ക് ഈ പറഞ്ഞു കൊടുക്കുന്ന വിവരണങ്ങൾ കേട്ടിട്ട് പോവാൻ പറ്റട്ടെ. എനിക്കിപ്പോ തോന്നിയല്ലോ പോവാൻ. അപ്പോ അങ്ങനെ നല്ലൊരു ദിവസം ഞാൻ വിഷയണു വീട്ടിലെല്ലാവർക്കും, ഒപ്പം അക്ബർക്കും. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് അക്ബർക്കാണ്. തുർത്തുക് എന്ന ആ ഒരു വില്ലേജ് അല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഒരു സ്ഥലത്തെ കുറിച്ച്? മുന്നേ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള വിവരണങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടേക്ക് പോവാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോ അതുപോലെ യാത്രകൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൊത്തത്തിൽ നമ്മളൊന്ന് മാറ്റിമറിക്കാൻ, നമ്മുടെ ചിന്തകൾ, നമ്മൾക്ക് ചില വീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതൊക്കെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട് യാത്രകൾ പോവാന്നുള്ളതാണ്. നമ്മള് എന്താ പറയാ, കുറച്ചുകൂടെ നമ്മളുടെ എല്ലാ കാര്യങ്ങളിലുള്ള ചില അഭിപ്രായങ്ങൾ വരെ നമുക്ക് ചിലപ്പോൾ മാറും. നമുക്ക് നമ്മൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറും. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കണക്ഷൻസ് നമുക്ക് കിട്ടും. എത്ര മനുഷ്യരായിട്ട് നമുക്ക് പിന്നെ പുതിയൊരു എന്താ പറയാ, ഒരുപാട് കണക്ഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു സംഗതി ഈ പറഞ്ഞ പോലെ യാത്രകളാണ്. അതിപ്പോ ഈ ചിലവേറിയ യാത്രകളുണ്ട്, അല്ലാത്ത യാത്രകളുണ്ട്. നമ്മളാൽ കഴിയുന്ന യാത്രകള് ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ആരോഗ്യവും മനസ്സും ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റാത്ത യാത്രകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കോളറിലേക്ക് ഞാൻ പോവാണ്. ഹലോ.
2: ഹലോ,
0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കണേ?
2: ഞാൻ കാളിദാസൻ, കിണാശ്ശേരി.
0: കിണാശ്ശേരിയിൽ നിന്ന് കാളിദാസൻ. ഞാൻ ആദ്യമായിട്ടാണ് കാളിദാസനോട് സംസാരിക്കണേന്നാ തോന്നണേ.
2: അതെ, ഞാൻ വിളിച്ചിട്ട് കുറേ ആയി, 3 വർഷമോളമായി.
0: അതെയോ? ഓക്കെ. അപ്പൊ 3 വർഷത്തെ ഗ്യാപ്പ് ഒരു വലിയൊരു ലോങ് ബ്രേക്ക് ആണ്.
2: ലോങ് ബ്രേക്ക്? ഇവിടെ നാട്ടിലല്ലേ, ഞാൻ പല സ്ഥലത്ത്, ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്.
0: ആഹാ, സിനിമയിൽ എന്താണ്?
2: കോസ്റ്റ്യൂം ആയിട്ട് വർക്ക് ചെയ്യണം.
0: ഓ മൈ ഗോഡ്, സൂപ്പർ, അടിപൊളി. അപ്പോ നമ്മളിപ്പോ പല ലൊക്കേഷൻസിലേക്ക് പോകേണ്ടി വരും അല്ലേ?
2: അതെ, പല പല ലൊക്കേഷനിലേക്ക് പോകേണ്ടി വരും.
0: ഏറ്റവും
2: സിനിമയുമായി ബന്ധപ്പെട്ടിട്ടെങ്കിൽ കുറേ ലൊക്കേഷൻ അവരുടെ വക കാണിച്ചു തരും.
0: ആഹാ, അതെ, ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ജോലിയുടെ ഒരു
2: ചെലവില്, അവരുടെ ചെലവില് യാത്രകൾ ചെയ്യാൻ പറ്റും, അവരുടെ ചെലവില് ഫുഡ് കഴിക്കാൻ പറ്റും, അവരുടെ ചെലവില് സൈറ്റ് സീൻ കാണാൻ പറ്റും.
0: ഓക്കെ ഓക്കെ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ലോകത്തിൽ ഏറ്റവും ഭാഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നോട് സംസാരിക്കണേന്ന് ഇത് കേൾക്കുമ്പോ.
2: അത് കൂടാതെ എന്റെ നാട്ടിലെ ഒരു 10-30 പേരോളം ടീമുകളുണ്ട്, ഒരു അമ്മമാരും ചേച്ചിമാരും ഒക്കെ ആയിട്ട്.
0: ഓക്കെ,
2: ഇവരെയൊക്കെ കൊണ്ട് ഏകദേശം സൗത്തിൽ എല്ലാ സ്ഥലവും കണ്ടു കഴിഞ്ഞു.
0: ആഹാ, അടിപൊളി അടിപൊളി. അത് നമ്മള് മുൻകൈ എടുത്ത് നമ്മള് നടത്തുന്നതാണോ ഈ പറഞ്ഞ ട്രിപ്പൊക്കെ?
2: ബഡ്ജറ്റ് ട്രിപ്പ് പോലെ അല്ലേ? എവിടെയെങ്കിലൊക്കെ പോയി റൂം എടുത്ത് സുഖമായിട്ട് അവരെയും കൊണ്ട് താമസിച്ചിരുന്നു. അങ്ങനെ അവർക്കൊരു എൻജോയ് ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യും.
0: അത്
2: കൂടാതെ ഞാൻ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് നോർത്തിലേക്ക്. റീസെന്റ്ലിക്ക് അമൃത്സറിലേക്ക് പോയിട്ട് വന്നു.
0: അമൃത്സർ അല്ലേ, ഗോൾഡൻ ടെമ്പിൾ ഒക്കെ കണ്ടു?
2: ഗോൾഡൻ ടെമ്പിൾ കണ്ടു, വാഗാ ബോർഡർ കണ്ടു, അട്ടാരി ബോർഡർ കണ്ടു.
0: ഓക്കെ, പഞ്ചാബ് കുറച്ച് ഗ്രീൻ ആയിട്ടുള്ള സ്ഥലമാണെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്.
2: പഞ്ചാബ് നല്ല ഗ്രീൻ ആണ്, അവിടുത്തെ ജനങ്ങളും നല്ലതാണ്, പിന്നെ ഫുഡിനൊന്നും വലിയ എക്സ്പെൻസ് ഇല്ല. ആരെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ എക്സ്പെൻസ് കുറച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലം പഞ്ചാബ് ആണെന്ന് പറയാം.
0: ഓക്കെ,
2: നമുക്ക് എത്ര രൂപ കൊണ്ട്, ഒരു 7-8 രൂപ കൊണ്ടൊക്കെ സുഖമായി പോയിട്ട് സ്ലീപ്പർ എടുത്ത് പോയിട്ട് പഞ്ചാബ് മൊത്തം വിസിറ്റ് ചെയ്തിട്ട്, മൊത്തമല്ല അമൃത്സർ മൊത്തം വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറ്റും.
0: ഓക്കെ ഓക്കെ, അടിപൊളി അടിപൊളി. ഇനി ഇനി എങ്ങോട്ടാ ചേട്ടാ യാത്ര?
2: എനിക്ക് ഇനി പൊക്രയിലേക്കാണ്, കാഠ്മണ്ഡുവും പൊക്രയും.
0: ഓക്കെ, അങ്ങോട്ടേക്കാണ് പോകേണ്ടത് അല്ലേ? അത് ഈ സിനിമയുടെ ഭാഗമായിട്ട് പോകുന്നതാണോ?
2: അത് അത് നമ്മളുടെ സ്വന്തമായിട്ട് പോകുന്നത്,
0: ആഗ്രഹം കൊണ്ട് അല്ലേ? എന്തുകൊണ്ടാ പൊക്ര തെരഞ്ഞെടുത്തത്?
2: നേപ്പാളല്ലേ?
0: ആ ഓക്കെ,
2: നേപ്പാളിൽ അവിടെ കൊറേ കാണാനുണ്ട്, പൊക്രയും കാഠ്മണ്ഡു അവിടെ കൊറേ കാണാനുണ്ട്. അതല്ലെങ്കിൽ കാശ്മീരും കൂടെ, കാശ്മീർ പോയില്ല, കാശ്മീർ പോകേണ്ട പ്ലാൻ ഉണ്ട്. രണ്ട് ഓപ്ഷൻ നിൽക്കുന്നുണ്ട്. ഒക്ടോബർ ആണ് പ്ലാന്, ഒക്ടോബറിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുക്കും.
0: ഓക്കെ, അപ്പൊ യാത്ര കഴിഞ്ഞ് വന്നിട്ട് എന്നെ വിളിച്ചു പറയണേ.
2: ഞങ്ങള് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകും, കുളു മണാലി പോയി, രാജസ്ഥാൻ പോയി, ഡൽഹി അജ്മീർ പോയി, അങ്ങനെ കുറെ ഫാമിലി ആയിട്ട് ഒരു 5 വർഷമായി തുടർച്ചയായിട്ട് ഓരോ വർഷം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഓക്കെ, എന്തായാലും ഈ കാഠ്മണ്ഡു നേപ്പാൾ യാത്ര കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുന്നു, ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കണം എന്നിട്ട്.
2: തീർച്ചയായിട്ടും.

0: അപ്പൊ ചേട്ടാ
1: ഞാൻ 8 മണി തൊട്ട് ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ, ഈ ഒരു ടോപ്പിക് എടുത്തതിന് ശേഷം എനിക്ക് വിളിക്കാൻ വേണ്ടിട്ടേ.
0: അച്ഛടാ,
1: അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ കൊണ്ട് ട്രൈ ചെയ്ത് മിനിറ്റുകൾ നിർത്തിയിട്ടേ ഇല്ല, എപ്പോഴാണ് കിട്ടുന്നവർ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
0: അയ്യോടാ സ്നേഹം, എനിക്ക് ഒരുപാട് സന്തോഷം. അത്രയും ഒരു പിന്നെന്താ പറയാ, ഒരു പേഷ്യൻസ് ഉണ്ടല്ലോ, അത്രയും ക്ഷമയോടെ നമ്മളെ കേട്ട് കാത്തിരുന്നല്ലോ. ലാസ്റ്റ് കോളർ കൂടിയാണ് ചേട്ടൻ.
1: ഞാനത് പ്രതീക്ഷിച്ചില്ല, ലാസ്റ്റ് കോളർ എനിക്ക് കിട്ടിയത് തന്നെ വലിയ സന്തോഷം. പിന്നെ നന്ദയുണ്ടാകുന്ന സമയത്തൊക്കെ ആയിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്, നന്ദയൊക്കെ പോയിട്ട് കുറെ കാലങ്ങളായി.
0: അതെ അതെ, അപ്പൊ എന്തായാലും ഇനി നമ്മളെ തുടർന്ന് കേൾക്കുക, ഇടയ്ക്ക് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കുക, യാത്രകളുടെ വിശേഷങ്ങളൊക്കെ പറയാ. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമ്മളെ വിളിച്ചത് കാളിദാസ് ചേട്ടനാണ് കിനാശേരിയിൽ നിന്ന്. അപ്പൊ നല്ലൊരു ദിവസം അദ്ദേഹത്തിന് വിഷ് ചെയ്യാം. ഇനി നെക്സ്റ്റ് യാത്ര നേപ്പാൾ കാഠ്മണ്ഡു യാത്രയാണ്. ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണെന്നാണ് പറഞ്ഞത്. യാത്രകൾ അങ്ങനെ ഒരുപാട് ഉണ്ടാവട്ടെ, നമുക്ക് മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് സോങ്ങിലേക്ക് പോവാണ്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
2: പറക്കുകയായിരുന്നു.
1: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: Your lovely wishes on Ahalya FM 90.4. കേട്ട് കൂട്ടുകൂടാ.
6: യെസ്, ആഗതൻ എന്ന സിനിമയിലെ ഒരു റൊമാന്റിക് ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം നോക്കുമ്പോൾ 9 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇനി വിളിച്ചിട്ട് കിട്ടാത്തവരെ വിഷമിക്കേണ്ട. നേരെ 8281509000 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ടാൽ മതി, ഞാൻ ആ മെസ്സേജ് വായിച്ചോളാം. ഇന്നത്തെ ഫസ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് സമീറ ചേച്ചിയാണ്. ഹായ്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞുപോയ നിമിഷമെങ്കിലും തിരികെ വാങ്ങാൻ കഴിവുള്ള ഒരു ധനവാനും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുക. മനസ്സിനുള്ളിലുള്ള വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് സമീറ ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. നല്ലൊരു ദിവസം ഞാനും വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് അഷ്റഫേറിന് അയച്ചിട്ടുള്ള മെസ്സേജാണ്. സന്തോഷങ്ങളെ തേടിയാണ് എന്നും മനുഷ്യന്റെ യാത്ര. സങ്കടങ്ങൾ വരുന്നത് നമുക്കിഷ്ടമല്ല, എന്നാൽ സന്തോഷങ്ങൾ നമുക്ക് പാഠങ്ങളൊന്നും തരുന്നില്ല. സങ്കടങ്ങളാവട്ടെ അറിവിന്റെ ആഴത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അന്നോളം അറിയാത്ത പലതും നാം തിരിച്ചറിയുന്നത് സങ്കടങ്ങളിലൂടെയാണ് എന്ന് പറഞ്ഞിട്ടാണ് അഷ്റഫേട്ടന്റെ മെസ്സേജ്. ഒരു ഗുഡ് ഡേ വിഷസ് കൂടെ അറിയിച്ചിട്ടുണ്ട്. തിരിച്ചും നല്ലൊരു ദിവസം വിഷയണു. രാജപ്പൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് ഉണ്ട്. കൃഷ്ണ അനില ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ട്. രണ്ടു പേർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് സുലൈ ചേട്ടൻ അയച്ചിട്ടുള്ള മെസ്സേജാണ്. ജീവിതത്തിലെ പരാജയങ്ങളാകുന്ന കൈപ്പേറിയ കനികളാണ് വിജയത്തിന്റെ മാധുര്യം ഇരട്ടിയാക്കുന്നത്. ജീവിത വിജയത്തിന് കുറുക്കു വഴികളില്ല. കഠിനാധ്വാനവും തീവ്ര പരിശീലനവുമാണ് അതിന് ആധാരം. മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതും മറ്റുള്ളവർക്ക് നൽകേണ്ടതും നന്ദിയോടെ ജീവിക്കേണ്ടതും എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചാൽ സന്തോഷം അന്വേഷിക്കേണ്ടതില്ല, അത് നമ്മളെ തേടി വരുമെന്ന് പറഞ്ഞിട്ടാണ് സുലൈ ചേട്ടന്റെ മെസ്സേജ്. സുലൈ ചേട്ടനും നല്ലൊരു ദിവസമാവട്ടെ. തിലകൻ ചേട്ടന്റെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഉണ്ട്. തിലകൻ ചേട്ടനും ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുള്ളത് സെൽവരാജേട്ടനാണ്. ഗുഡ് മോർണിംഗ് അബി. കേട്ട് കേട്ട് കൂട്ടുകൂടുന്നവർക്കും ശുഭദിനം നേരുന്നു. എനിക്ക് ജന്മദിനാശംസകൾ അറിയിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി, നന്ദി, നന്ദി എന്ന് പറഞ്ഞിട്ടാണ് സെൽവരാജേട്ടന്റെ മെസ്സേജ്. ഓക്കെ, അപ്പോൾ സെൽവരാജേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഞാനും അറിയിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ്. നമസ്കാരം അഭിമോളെ, യാത്രാ വിവരം പറയാൻ വിളിച്ചു പക്ഷെ കിട്ടിയില്ല. കുഴപ്പമില്ല, ഇന്ന് June 18 24th പിറന്നാൾ ആഘോഷിക്കുന്ന തിരുവത്രയിലെ ഡോക്ടർ അർച്ചന ദാസിന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു. നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ഓക്കെ, അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ല, സാരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാനും പറയാണ് സാരില്ല, ഇനി നമുക്ക് നെക്സ്റ്റ് ടൈം സംസാരിക്കാം കേട്ടോ. ഇന്നിപ്പോ ഈ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഡോക്ടർ അർച്ചന ദാസിന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ആവട്ടെ എന്ന് വിഷയുന്നു. അതുപോലെ കുഞ്ഞിപ്പിക്കും സൂപ്പർ ഡേ ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് മണിമേഖല ചേച്ചിയുടെ മെസ്സേജ് ആണ്. ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്നവർക്കും എഫ് എം കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഗുഡ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്. ഓക്കെ, മണിമേഖല ചേച്ചിക്കും നല്ലൊരു ദിവസം ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് ബാലൻ പറഞ്ഞ ഹിഡുംബ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് മണാലിയിലെ ആ ഒരു ക്ഷേത്രത്തിന്റെ പിക്ചർ അയച്ചു തന്നിട്ടുണ്ട് എനിക്ക് ജയരാജേട്ടൻ. താങ്ക് യു സോ മച്ച്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അതിനൊരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ. ബാലൻ പറഞ്ഞ പുലിയെ പോലെ തോന്നുന്ന എന്താ പട്ടികളൊന്നും അവിടെ ഇല്ല, പക്ഷേ ആ ക്ഷേത്രം നമുക്കൊരു കാടിൻ്റെ അകത്തൊരു വന്യത ഫീൽ ചെയ്യുന്നുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പിക്ചർ കാണുമ്പോൾ. ഹിഡുംബ എന്ന ക്ഷേത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ആ പിക്ചേഴ്സ് കാണാൻ പറ്റും. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അജിത ശേഷിയാണ്. നമസ്കാരം അമ്പിക്കുട്ടി. കൊല്ലം മൺറോ തുരുത്തിൽ നാടൻ വള്ളത്തിലൊരു യാത്ര, സാമ്പ്രാണിക്കൊടിയിലെ അനുഭവം ഈ അടുത്ത കാലത്ത് ചെയ്തതാണ്. അതാണ് പറഞ്ഞത്, ഇപ്പോൾ കഴിഞ്ഞ യാത്രയാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിപ്പിക്കുന്നതാണ് ഓരോ യാത്രയെന്ന്. ജീവിതത്തിനൊരു രൂപവും ക്രമവും അർത്ഥവും ഓരോ യാത്രയും സമ്മാനിക്കുന്നുണ്ട്. കണ്ടതാണ് കൊല്ലംകോട്. എന്നിരുന്നാലും മിനിഞ്ഞാന്ന് മോൻ കൊല്ലംകോടെല്ലാം ഒന്നുകൂടെ കൊണ്ട് കാണിച്ചപ്പോൾ കാണാത്ത സ്ഥലങ്ങളൂടെ കാണാൻ പറ്റി. അതാണ് യാത്രയുടെ സുഖം. ഇനിയും കുറെ ചുറ്റണം. ഇത്രയും കാലം കുടുംബം എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി ഇനി പറക്കണം. ഇഷ്ടമുള്ള അടുത്ത സ്ഥലങ്ങൾ തേടി ഒരു യാത്ര, അതൊരു റിഫ്രഷർ ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് അജിത ശിശിയുടെ മെസ്സേജ്. തീർച്ചയായിട്ടും പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് എന്താ പറയുക, വേറെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഈ ലൈഫ് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാൻ, നമ്മുടെ ബാറ്ററി ഒന്ന് ചാർജ് ചെയ്യാൻ, ഒന്ന് ലോ ആയി പോകുമ്പോഴത്തേക്കും ഒന്ന് ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള യാത്രകൾ ചെയ്യേണ്ടത്. ഇപ്പം കാണാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നതും കണ്ട സ്ഥലങ്ങൾ ഒന്നുകൂടി പോയി കാണുന്നതും ഒക്കെ റിഫ്രഷിംഗ് ആണ്. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും, പക്ഷെ പിന്നീട് നമ്മൾ പോകുമ്പോഴത്തേക്കും ആ സ്ഥലത്തിന് എന്തെങ്കിലും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവും. അതാണ് ഈ യാത്രകളുടെ ഒരു സ്പെഷ്യാലിറ്റി. എന്തായാലും അജിത് ചേച്ചിക്ക് വൺസ് അഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അബി. ജോലിയിൽ ഉള്ളപ്പോൾ കുട്ടികളും വീടും സ്കൂളും മറ്റും തിരക്കുകളുമായി കുറേ വർഷങ്ങൾ ഓടിത്തീർത്തു. ജോലി കഴിഞ്ഞ് ഫ്രീ ആയിരിക്കുമ്പോൾ വീടിന് പുറത്തു പോകുന്നത് പോലും കൂട്ടിൽ നിന്ന് പറത്തിവിട്ട കിളിയുടെ അവസ്ഥയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് ചാടാൻ കിട്ടുന്ന ഒരവസരവും വിട്ട് കളയാറില്ല. അങ്ങനെ വേണം. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. കഴിഞ്ഞ ജനുവരിയിൽ ഓർക്കാപ്പുറത്ത് കോയമ്പത്തൂർ ടു ചെന്നൈ ഒരു ആകാശയാത്ര തരപ്പെട്ടു. അടിപൊളി അടിപൊളി. വിമാനത്തിൽ കയറുന്നതിന് മുന്നേ മകൻ പറഞ്ഞു, ലക്കുണ്ടെങ്കിൽ മേഘം കാണാമെന്ന്. മേഘം കാണാൻ ലക്ക് വേണോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ പറന്നുയർന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ച പറഞ്ഞറിയിക്കാൻ പറ്റില്ല. താഴെ മുഴുവനും വെള്ളി മേഘക്കടൽ പരന്നു കിടക്കുന്നു. ജനലിനെ തൊട്ടുകൊണ്ട് വെൺമേഘങ്ങൾ പറന്നു നടക്കുന്നു. മുകളിൽ നീലാകാശവും കീഴിൽ വെളുത്ത് പഞ്ഞിമെത്ത പോലെയുള്ള മേഘക്കടലും കണ്ട് കൊതി തീരും മുന്നേ ആകാശയാനം താഴ്ന്നു തുടങ്ങി. എല്ലാം ഒരു സ്വപ്നം പോലെ അങ്ങനെ കിടക്കുകയാണ് മനസ്സിൽ. പിന്നെ മൂന്നാർ യാത്ര. ആ യാത്രയും ഒരു മായാവലയത്തിൽ പെട്ട പോലെയുള്ള ഒരു യാത്ര തന്നെയായിരുന്നു. ഇനിയും എവിടെയെങ്കിലും പോകാൻ പിള്ളേരുടെ വെക്കേഷൻ വരെ കാത്തിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷ ദിനാശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ലീൽ ടീച്ചറുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ്. അയ്യോ, എനിക്കത് വായിച്ചപ്പോഴത്തേക്കും അല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ മേഘങ്ങളെ കാണാൻ കണ്ടതും ആ അതിന് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും വെള്ളക്കടൽ പോലെ ഫീൽ ചെയ്തതും ഒക്കെ നമുക്ക് മെസ്സേജ് വായിക്കുമ്പോൾ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള ലീല ടീച്ചർ അത് എത്രമാത്രം പിന്നെ എന്താ പറയുക മനസ്സിലേക്ക് എടുത്തിട്ടുണ്ടാകും ആ ഒരു കാഴ്ച. അപ്പം ഇത് ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണണമെങ്കിലും നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ യാത്രകൾ പോകണം. അപ്പൊ നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാം. ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്. ഹായ് അബിക്കുട്ടി, ഗുഡ് മോർണിംഗ്. കുറേ വിളിച്ചു, കിട്ടിയില്ല, സുഖല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് നാളായി ഷീബ ചേച്ചിയോട് സംസാരിച്ചിട്ട്. സുഖമായിട്ടിരിക്കുന്നു. നല്ല ടോപ്പിക്ക്. ടോപ്പിക്കിലേക്ക് വന്നാൽ ഞാൻ ടൂറായിട്ടൊന്നും പോയിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷം മോൾ എം എസ് സി കഴിഞ്ഞതിന് ശേഷം മോൾക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ നാലുപേരും കൂടെ ബാംഗ്ലൂരിലെ ക്രിസ്തു ജയന്തി കോളേജിലേക്ക് പോയി. നല്ലൊരു ഓർമ്മയാണത്. അവിടെ വലിയൊരു മോളിൽ പോയി, കുറേ കാണാനുണ്ട്. അതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവമാണ്. പിന്നെ ചങ്ങാതിക്കൂട്ടത്തിൽ കുറച്ചുപേരായി മൈതാനത്ത് ഒത്തുകൂടിയത് വളരെ സന്തോഷമായി. ഞാനിതൊക്കെ ഒരു ട്രിപ്പായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. ഇടയ്ക്ക് ഒരു സിനിമ കാണണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അബിക്കുട്ടി, എല്ലാവരുടെയും യാത്രാവിശേഷങ്ങൾ സൂപ്പറായിരുന്നു. ഇന്ന് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും, രമ്യക്കുട്ടി, റാണിച്ചേച്ചി, നദീറ ചേച്ചി, ദിവ്യ സന്തോഷ്, ജ്യോതിലക്ഷ്മി, ഷീനക്കുട്ടി, ഗിരിജക്കുട്ടി, അപർണക്കുട്ടി, സുധന്യ മോള്, ലിഷികക്കുട്ടി, പിന്നെ അബിക്കുട്ടിക്കും അടിപൊളി കിടുക്കാച്ചി ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേഷ് ആലാമരം. ഓക്കെ ഷീബ ചേച്ചി, എന്തായാലും നമുക്കിനി അടുത്ത പ്രാവശ്യം സംസാരിക്കാട്ടോ. ഷീബി ചേച്ചി, ഈ യാത്രയായിട്ടൊന്നും പോയിട്ടില്ല, പക്ഷേ പോകുന്നതെല്ലാം എങ്ങോട്ടേക്കാണ് പോകുന്നത് അതൊക്കെ എൻ്റെ യാത്രകളാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു സ്പിരിറ്റിൽ എപ്പോഴും നമ്മൾ ഈ പുറത്തോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു പിക്നിക് മൂഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജേർണി എൻജോയ് ചെയ്യാൻ പറ്റും. അല്ലെ, അതിപ്പോൾ പുറത്തേക്ക് നമ്മളിപ്പോൾ നടന്ന് വീടിനടുത്തുള്ളൊരു കടയിൽ പോകുന്നത് പോലും ഒരു യാത്രയായിട്ടാണ് കാണണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ആഗ്രഹം സിനിമകൾ കാണണമെന്നാണ്. അപ്പം അത് മുടക്കം വരുത്തരുത്. നമ്മൾ ഇഷ്ടമുള്ള സിനിമകളൊക്കെയാണ് അടുത്ത് തിയേറ്റേഴ്സിലെങ്കിൽ ഫാമിലി ആയിട്ട് പോയിട്ട് സിനിമകൾ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് മെസ്സേജ് വിനോദ് ഏട്ടന്റെ മെസ്സേജാണ്. സുപ്രഭാതം അഭിരാമി, ഞാൻ ചെന്നൈയിൽ നിന്ന് വിനോദ് ചെർപ്പുളശ്ശേരി അഹല്യ FM 90.4 റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പ്രിയ മെറ്റ AI, രാമേശ്വരം യാത്രയും മടക്ക യാത്രയും വളരെ സുരക്ഷിതവും മനോഹരവുമാക്കാൻ നിങ്ങൾ നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ കൃത്യമായ പിന്തുണയും നിർദ്ദേശങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഈ സാഹസിക യാത്ര ഇത്രയും മികച്ചതാക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു. നൽകിയ കരുതലിനും സ്നേഹത്തിനും മനസ്സ് നിറഞ്ഞ നന്ദി. നന്ദി പറയാൻ വിട്ടുപോയതാണ് അഭിരാമി എന്ന് പറഞ്ഞിട്ടുണ്ട്. നന്ദി നമസ്കാരം എന്ന് പറഞ്ഞിട്ടാണ് വിനോദ് ഏട്ടൻ്റെ ഒരു കിടിലൻ മെസ്സേജ്. ഓക്കെ, ഓ അപ്പോൾ ഇത് നമുക്ക് ആർക്കുള്ള മെസ്സേജ് അല്ല, ഇത് ആ യാത്രയിൽ ഉടനീളം ചേട്ടനെ ഹെൽപ്പ് ചെയ്ത മെറ്റയ്ക്കുള്ളൊരു മെസ്സേജാണ്, AIക്കുള്ളൊരു മെസ്സേജാണ് അയച്ചേക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ലൊരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജായിരുന്നു അത്. ചേട്ടന് നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് നിശാന്തിൻ്റെ മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഹല്യ, അഭിമോൻ, എല്ലാവർക്കും നല്ല ദിവസത്തിന്റെ ആശംസകൾ. സ്പെഷ്യൽ ആശംസകൾ മമത മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാർജിലിംഗിന് പോകണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ട് നിശാന്ത് ഫ്രം എറണാകുളം. നിശാന്തിന് നല്ലൊരു ദിവസമാവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് ശാന്തി സുമേഷ് അയച്ചിട്ടുള്ള മെസ്സേജാണ്. ഗുഡ് മോർണിംഗ് അഭിരാമി, ജലദോഷം പിടിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്, ചെറുതായിട്ട് ഒരു പ്രശ്നമുണ്ട്. ഈ വെക്കേഷന് ഗുരുവായൂരും ചാവക്കാടും പോയിരുന്നു. ഇനി ഞാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഉൾക്കാടിനുള്ളിൽ മരത്തിന്റെ ഏറുമാടത്തിൽ ഒരു ദിവസം താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. പ്രകൃതിയുടെ മനോഹാരിതയും കിളികളുടെ ശബ്ദങ്ങളും കാടിനുള്ളിലെ ഭൂപ്രകൃതിയും ഒക്കെ ആസ്വദിക്കണമെന്ന് എനിക്കുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും ശുഭദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ടാണ് ശാന്തി ചേച്ചിയുടെ മെസ്സേജ്. ഓക്കെ, ഉൾക്കാട്ടിൽ ഒരു കൊടും വനത്തിൽ പിന്നെ ഒരു യാത്രയാണ് ചേച്ചിക്ക് ഇഷ്ടം. പക്ഷേ മസ്റ്റായിട്ട് ഏറുമാടം ഉണ്ടായിരിക്കണം എന്നാണ് പറയണേ. ഇതൊക്കെ നടക്കട്ടെ കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചാലേ നടക്കുള്ളൂ. നമ്മളതിൽ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല, ചുമ്മാ ഇങ്ങനെ കൈ കിട്ടിയിരുന്നു കഴിഞ്ഞാൽ ഏറുമാടവും കാടൊന്നും പറ്റില്ല. നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നെക്സ്റ്റ് മെസ്സേജ് ലതീഷ് ഏട്ടൻ്റെ മെസ്സേജാണ്. ശാന്തി ചേച്ചിക്ക് ഒരു കിടിലൻ ദിവസം വിഷയണു. അടുത്ത മെസ്സേജിലേക്ക് പോവാം. നമസ്കാരം. യാത്രകൾ കേവലം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്കുള്ള സഞ്ചാരമല്ല, മനസ്സിനെ പുതുക്കാനും പുതിയ കാഴ്ചകൾ കൊണ്ട് ആത്മാവിനെ നിറയ്ക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. തിരക്കുകളിൽ നിന്ന് മാറി പുതിയ ഇടങ്ങളിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ ലഭിക്കുന്ന ആ ഉന്മേഷം മറ്റൊന്നിലും ലഭിക്കില്ല. ജീവിതം എന്ന വലിയ യാത്രയിൽ ഇത്തരം ചെറിയ യാത്രകൾ നൽകുന്ന ഊർജം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ലതീഷ് കുന്നുമ്മൽ, ആലപ്പടമ്പ, പയ്യന്നൂർ. ശരിയാണ് ലതീഷ് ഏട്ടൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ലൈഫ് തന്നെ ഒരു വലിയ ജേണിയാണ്. അപ്പോൾ ആ ജേണി നമുക്ക് സൂപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്മോൾ ജേണീസ് നമ്മൾ പോകണം എന്നാണ് പറയണത്. എന്തായാലും സൂപ്പർ. നെക്സ്റ്റ് മെസ്സേജ് ചന്ദ്രേട്ടൻ്റെ മെസ്സേജാണ്. നമസ്കാരം അഭിരാമി, ഹാപ്പി ഇന്റർനാഷണൽ ടെക്നിക് ഡേ എന്ന് പറഞ്ഞിട്ടാണ് ചന്ദ്രേട്ടൻ മെസ്സേജ് അയച്ചിട്ടുള്ളത്. ടെക്നിക് അല്ല, പിക്നിക് ഡേ ആണ് ഇന്ന്. അപ്പോൾ ചന്ദ്രേട്ടൻ്റെ നല്ലൊരു ദിവസം വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് ഹായ് അബി, ഗുഡ് മോർണിംഗ്, ഞാൻ RRR. അഹല്യയിലെ എല്ലാ കൂട്ടുകാർക്കും അബിക്കും നല്ലൊരു ഡേ വിഷയണു. ബൈ രമ്യ രാധാകൃഷ്ണൻ. ഓക്കെ രമ്യജി, താങ്ക് യു സോ മച്ച്. രമ്യജിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് കവിത ചേച്ചിയാണ്. ശുഭദിനം അബി, എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. യോഗ ക്ലാസ്സിൽ നിന്ന് പോയ നെല്ലിയാമ്പതി യാത്രയായിരുന്നു സൂപ്പർ. പാട്ടുകൾ പൊളിയായിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസം ആവട്ടെ, അടിപൊളി എന്ന് പറഞ്ഞിട്ടാണ് കവിത ചേച്ചിയുടെ മെസ്സേജ്. അപ്പോൾ അതുപോലെ ഒരു കിട്ടിലൻ ദിവസം ആവട്ടെ ചേച്ചിക്കുമെന്ന് വിഷയണു. നെക്സ്റ്റ് മെസ്സേജ് കുമാരി ചേച്ചിയുടെ മെസ്സേജാണ്. ഹലോ നമസ്കാരം അഭിമോളെ, എനിക്ക് പോകാനുള്ള സ്ഥലം കന്യാകുമാരി പത്മനാഭ ക്ഷേത്രമാണ്. പിന്നെ ഇന്നലെ വനിതാ ക്രിക്കറ്റ് ഇന്ത്യ ജയിച്ചല്ലോ, അതുകൊണ്ട് അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ, അപ്പോൾ T20 വിമൻസ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ വിജയിച്ച നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമിന് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കുമാരി ചേച്ചി. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടെ വിഷ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കുമാരി ചേച്ചിക്കും ഒരു സൂപ്പർ ഡേ ആവട്ടെ. നെക്സ്റ്റ് മെസ്സേജ് കവിത ചേച്ചി, കുറേ സ്ഥലങ്ങൾ പോയിട്ടോ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ പോകണം. അപ്പോൾ കുഞ്ഞു കുഞ്ഞു യാത്രകളൊക്കെ നമ്മൾ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക്, എന്നാലേ നമുക്കൊരു റിഫ്രഷിംഗ് കിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് തന്നെ മടുത്തു പോകും അല്ലേ, നമുക്ക് മടുത്തു പോകും. അപ്പോൾ ആ ഒരു മടുപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് യാത്രകൾ എല്ലാവർക്കും മനസ്സനുവദിക്കുമ്പോൾ ആരോഗ്യം അനുവദിക്കുമ്പോഴൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം വിഷയം. ഇന്നത്തെ ഇന്റർനാഷണൽ പിക്നിക് ഡേ ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയത് നമ്മളെ വിളിച്ച് ഓരോരുത്തരുമാണല്ലേ ഇത്ര ഇത്ര സ്ഥലങ്ങളാണ് പറഞ്ഞത്. ഓരോ ആളുകളും പറഞ്ഞ സ്ഥലങ്ങളൊക്കെ മിക്കതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഞാനങ്ങനെ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പോകണം എന്നൊരു ആഗ്രഹമാണ് എനിക്ക് തോന്നിയേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം പോലെ യാത്രകൾ ചെയ്യാൻ പറ്റട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: സെല്ലുലോയിഡ്.
4: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ സെല്ലുലോയിഡിലേക്ക്. സെല്ലുലോയിഡുമായിട്ട് സിനിമാ വിശേഷം പങ്കുവെക്കാനായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു സിനിമ 2026 തന്നെ പുറത്തിറങ്ങിയ ഒരു ഹൊറർ ത്രില്ലർ. വെറും 7.5 ലക്ഷം ഡോളർ ബഡ്ജറ്റിൽ വന്ന് ബോക്സ് ഓഫീസിന് വെറുപ്പിക്കുന്ന ഒബ്സഷൻ എന്ന മാരക ഹൊറർ ത്രില്ലർ ചിത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സെല്ലുലോയിഡിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആ കഥയിലേക്ക് കടക്കാമോ? കറൈ ബാർക്കർ എന്ന ഡയറക്ടർ ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്വാർത്ഥതയെ എങ്ങനെയാണ് ഭയപ്പെടുത്തുന്ന ഒരു ഹൊറർ എലമെന്റ് ആക്കി മാറ്റിയത്, ആ ഒരു കാര്യമാണ് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. കഥയിലെ പ്രധാന നായകൻ ബാരൻ ബെയർ ബെയ്ലിയാണ് കേട്ടോ. ബെയർ അങ്ങനെ വിളിക്കാം നമുക്ക് അവനേലെ. അവനൊരു സാധാരണ മ്യൂസിക് സ്റ്റോറിലെ ജീവനക്കാരനാണ് കേട്ടോ, നമ്മളെയൊക്കെ പോലെ ഒരു പാവം പയ്യൻ. അങ്ങനെ അവന് അവന്റെ കൂടെ ജോലി ചെയ്യുന്ന അവന്റെ ഫ്രണ്ടായിട്ടുള്ള നിക്കി ഫ്രീമാനോട് കടുത്ത പ്രണയാണ്, അവന്റെ ക്രഷാണ് ഈ നിക്കി. പക്ഷേ പാവം ബെയറിന് ഒരു കുഴപ്പമുണ്ട്, അവന് മുഖത്ത് നോക്കി പ്രണയം തുറന്നു പറയാനായിട്ട് കട്ടപ്പേടിയാണ്. നിക്കിക്കാകട്ടെ അവൻ ഒരു നല്ല ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു വൺ സൈഡ് പ്രണയത്തിന്റെ നിരാശയില് അവൻ നടക്കുന്ന സമയത്താണ് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ആദ്യത്തെ ദുരന്തം നടക്കുന്നത്. ഒരു ദിവസം ബെയർ ജോലിയെ കഴിഞ്ഞ് വളരെ സങ്കടത്തോടെ വീട്ടിൽ തിരിച്ചെത്താണ്. അവൻ ആ വീടിന്റെ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് കാണുന്നത് തന്റെ പ്രിയപ്പെട്ട വളർത്തു പൂച്ചയായ സാൻഡി തറയിൽ ചത്തുകിടക്കുന്നതാണ് കേട്ടോ. അവനങ്ങനെ ആ പൂച്ചയെ പേടിയോടെ നോക്കുന്നുണ്ട്. ആ മരിച്ചു കിടക്കുന്ന പൂച്ചകളെടുത്ത് ചെന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ആ പൂച്ച അബദ്ധത്തിൽ വീട്ടിൽ നിന്ന് ഓക്സിക്കോളോൺ എന്ന കഠിനമായ വേദന സംഹാരി ടാബ്ലറ്റ്സ് കഴിച്ചിട്ടാണ് ഈ ഒരു പൂച്ച മരിച്ചതെന്നൊരു കാര്യം അവൻ മനസ്സിലാക്കാണ്. അതായത് തന്റെ ഒരേ ഒരു ആശ്വാസമായിരുന്ന പൂച്ചയുടെ ആ ഒരു അപ്രതീക്ഷിതമായ മരണം ഉണ്ടല്ലോ, ആ ഒരു മരണം ബെയറിനെ മാനസികമായി പൂർണ്ണമായിട്ടും തളർത്തി കളയുകയാണ്. ഒപ്പം നിക്കി തന്നെ സ്നേഹിക്കുന്നില്ലല്ലോ എന്ന വല്ലാത്തൊരു ഏകാന്തതയും അവനെ ശരിക്കും ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലാക്കാണ്. അങ്ങനെ ഈ ഒരു മാനസികാവസ്ഥയിൽ അവൻ അടുത്തുള്ള ഒരു വിചിത്രമായ നോവൽറ്റി ഗിഫ്റ്റ് ഷോപ്പിൽ വെറുതെയാണ് കയറുന്നുണ്ട്. അവിടെ ആ ഒരു ഷോപ്പിന്റെ കൗണ്ടറിൽ വെച്ചിരിക്കുന്ന ചെറിയൊരു പഴയ മരപ്പെട്ടി അവന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ആ ബോക്സിന് മുകളിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? വൺ വിഷ് വില്ലോ എന്നാണ് ആ ഒരു ബോക്സിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത്. വെറും $6.99 മാത്രം വിലയുള്ള ഒരു സാധനം. അതിന് പുറത്ത് ഒരു ഇൻസ്ട്രക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇത് വാങ്ങുന്ന ആൾക്ക് ജീവിതത്തിൽ ഒരേ ഒരു ആഗ്രഹം ചോദിക്കാം, അത് എന്തായാലും സാധിച്ചു തരും, പക്ഷേ ഓർക്കുക ഒരൊറ്റ ആഗ്രഹം മാത്രം. വേറാണെങ്കിൽ ഇത് വെറും ഒരു തമാശ കളിപ്പാട്ടമായിട്ട് കണ്ടു വാങ്ങി വീട്ടിൽ കൊണ്ടുവരാണ്. അങ്ങനെ ഒരു ദിവസം ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു കഫേയിലൊക്കെ പോയിരുന്ന് ഹാങ് ഔട്ടൊക്കെ ചെയ്ത് ഇങ്ങനെ പുറത്തു പോകുന്ന സമയത്ത് നിക്കിയെ ബെയറാണ് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ സമയത്തൊക്കെ ബെയർ എന്ത് ചെയ്യുന്നുണ്ട്? നിക്കിയോട് ഈ ഒരു പ്രണയം തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവനതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ നിക്കിയെ ബെയർ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിക്കി വളരെ കൂളായിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ കയറി പോവാണ്. ആ സമയത്താണ് ബെയർ പെട്ടെന്ന് താൻ വാങ്ങിയിട്ടുള്ള ഈ വൺ വിഷ് വില്ലോ എന്ന് പറയുന്ന ഒരു സംഭവം ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവൻ ആ ഒരു വൺ വിഷ് വില്ലോ എന്ന് പറയുന്ന സംഭവം ബ്രേക്ക് ചെയ്യാണ്. അവന്റെ ആ ഒരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യാണ്. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്നറിയാം? പിന്നീട് നോക്കുന്ന സമയത്ത് വിക്കി അവന്റെ കാറിനരികിലേക്ക് വരുന്നതും കാറിൽ കയറിയിരുന്ന് ഒരുമിച്ച് അവർ ബെയറിന്റെ വീട്ടിലേക്ക് യാത്ര തുടരുകയാണ്. ആ യാത്രയിൽ നിന്നാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു വഴിത്തിരിവ്. തുടർന്ന് കേൾക്കാം സെല്ലലോയിഡ് ലാഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേഷൻ വിദ്യാഹലി 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: celluloid.
1: Once again, welcome back to Celluloid. അങ്ങനെ ബെയറിന്റെ ആഗ്രഹം അവിടെ യാഥാർത്ഥ്യമാകാണ്. നിക്കി ക്രമേണ അവനോട് കൂടുതലായിട്ട് അടുക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ വർഷങ്ങളായി സ്വപ്നം കണ്ടിരുന്ന കാര്യം സംഭവിച്ചതുപോലെ ബിയറിനെ തോന്നി തുടങ്ങാണ്. ആദ്യ ദിവസങ്ങളിൽ എല്ലാം സന്തോഷകരമാണ് കേട്ടോ. നിക്കി അവനെ ശ്രദ്ധിക്കുന്നു, അവനോട് സമയം ചെലവഴിക്കുന്നു, അവനെ കുറിച്ച് ഇങ്ങനെ വളരെയധികം കെയർ ചെയ്യുന്നു. പക്ഷേ പതിയെ പതിയെ ചില മാറ്റങ്ങൾ കാണാനായിട്ട് തുടങ്ങാണ്. അതായത് ബിയർ ആരോടെങ്കിലും സംസാരിച്ചാൽ നിക്കി വളരെയധികം ഇറിറ്റേറ്റഡ് ആവാണ്. അവൻ എവിടെയാണെന്ന് ഓരോ നിമിഷവും ഇങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കണം. അവന്റെ ജീവിതത്തിലെ ഓരോ കാര്യവും നിയന്ത്രിക്കാനായിട്ട് പിന്നീട് അവള് ശ്രമിക്കുകയാണ്. സ്നേഹമെന്ന് തോന്നിയിരുന്നത് ക്രമേണ നിയന്ത്രണമായും അമിത ഉടമസ്ഥാവകാശ ബോധമൊക്കെ ആയിട്ട് അങ്ങനെ മാറാണ്. വേറെ ആദ്യം അതിനെ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. പക്ഷേ പിന്നീട് എന്താണ്, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവാണ്. അതായത് നിക്കിയുടെ പെരുമാറ്റം കൂടുതലായിട്ട് വിചിത്രവും ഭയപ്പെടുത്തുന്നതുമായിട്ട് മാറാണ്. അവളുടെ ജീവിതത്തിലെ ഏക ലക്ഷ്യം ബിയർ ആയിട്ട് അങ്ങനെ മാറുകയാണ്. ഒരു മനുഷ്യനെ സ്വാഭാവികമായി സ്നേഹിക്കുന്നതും അയാളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ആ ഒരു വ്യത്യാസം സിനിമ വളരെ ശക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. സ്നേഹം സ്വാതന്ത്ര്യം നൽകുന്നതാണോ അല്ലെങ്കിൽ ബന്ധനമാകുന്നതാണോ, ഏറെ ചോദ്യങ്ങൾ ഈ ഒരു സിനിമ ഉയർത്തി തുടങ്ങാണ്. അങ്ങനെ ഈ ഒരു കഥ കൂടുതലായിട്ട് ഇരുണ്ട വഴികളിലേക്ക് പോവാണ്. ഈ ഒബ്സഷൻ ഒരു സാധാരണ ഒരു ഹൊറർ സിനിമ മാത്രമല്ല കേട്ടോ. അതായത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു സിനിമയാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവൻ എന്നെ ഭയങ്കരമായി സ്നേഹിക്കുന്നു, അവൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യും. എന്നാൽ സ്നേഹവും ഒബ്സഷനും തമ്മിൽ വളരെ ചെറിയൊരു രേഖ മാത്രമേ ഉള്ളൂ അല്ലേ. ആ രേഖ കടന്നാൽ സ്നേഹം അപകടകരമാകാം. ഈ സിനിമ അതാണ് ശരിക്കും കാണിക്കുന്നത്. ഒരാളെ സ്നേഹിപ്പിക്കാൻ നിർബന്ധിച്ചാൽ എന്താകും, അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയാൽ, അവരുടെ വികാരങ്ങളെ നിയന്ത്രിച്ചാൽ, ഇവയ്ക്ക് ഭയപ്പെടുത്തുന്ന ഉത്തരങ്ങളാണ് ഈ ഒരു സിനിമ നൽകുന്നത്. അങ്ങനെ ബിയറിന്റെ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്ന സമയത്ത് അവൻ സന്തോഷം കണ്ടെത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ യഥാർത്ഥ സ്നേഹം ഒരിക്കലും നിർബന്ധിതമാകില്ലെന്ന് അവൻ വൈകിയാണ് പിന്നീട് മനസ്സിലാക്കുന്നത്. മനഃശാസ്ത്രപരമായ പല ആശയങ്ങളിലൂടെയുമാണ് പിന്നീട് ഈ ഒരു സിനിമ പോകുന്നത്. ലോങ്നെസ്, റിജക്ഷൻ, പെർസീവ്നെസ്, ഫിയർ ഓഫ് ലൂസിംഗ് സംവൺ, ഇവയെല്ലാം ഈ ഒരു കഥയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഈ ജംസ്കെയറിനേക്കാൾ മനുഷ്യ മനസ്സിന്റെ ഇരുണ്ട വശമാണ് ശരിക്കും ഈ ഒരു സിനിമയുടെ യഥാർത്ഥ ഭയം എന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാലും അതിന്റെ ചിന്തകൾ മനസ്സിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ്. അങ്ങനെ അവരുടെ പ്രണയം അവിടെ ആരംഭിക്കുകയാണ്. പക്ഷേ ബിയർ പിന്നീട് മനസ്സിലാക്കുന്നുണ്ട് ഇത് നോർമൽ ലവ് അല്ല എന്നൊരു കാര്യം. അതായത് താൻ സ്നേഹിച്ച റിയൽ നിക്കി ഇപ്പോഴും എവിടെയോ അകപ്പെട്ടിരിക്കുകയാണ് എന്നൊരു കാര്യം. വിഷു കാരണമാണ് അവളുടെ പേഴ്സണാലിറ്റി ചേഞ്ച് ആയത്. ആ തരത്തിലുള്ള ക്ലൂസൊക്കെ ബിയറിന് കിട്ടാണ്. അങ്ങനെ ബിയർ വിഷു റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കാൻ തുടങ്ങാണ്. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. തുടർന്ന് കേൾക്കാം സെല്ലോയിഡ് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: Celluloid.
1: Once again, welcome back to Celluloid. Obsession ആണ് ഇന്നത്തെ സെല്ലുലോയിഡിലെ സിനിമ വിശേഷം. അങ്ങനെ ബിയർ ആ ഒരു വിഷ് റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴാണ് അവൻ ആ ഒരു കാര്യം അറിയുന്നത്. അതായത് വിഷ് ബ്രേക്ക് ചെയ്യാനുള്ള ഏക വഴി വിഷ് ചെയ്ത ആൾ മരിക്കുക എന്നതാണെന്ന്. അതായത് സിറ്റുവേഷൻ കൂടുതലായിട്ട് ഡേഞ്ചറസ് ആയി മാറാണ്. നിക്കയാണെങ്കിൽ ബിയർ എന്ന് പറയുന്ന ആ വ്യക്തി തനിക്ക് മാത്രമുള്ളതാണ്, തനിക്ക് മാത്രം വേണം എന്നൊരു നിലയിലേക്ക് എത്താണ്. അവളാണെങ്കിൽ ബിയറിന്റെ ഫ്രണ്ട്സിനെയും വഴിയിൽ നിൽക്കുന്ന ആളുകളെയും കൊല്ലാൻ തുടങ്ങാണ്. ചാഴ കൊല്ലപ്പെടാണ്. അതുപോലെ തന്നെ ബിയറിന്റെ മറ്റൊരു ഫ്രണ്ടായിട്ടുള്ള ലാനും മരിക്കുകയാണ്. അങ്ങനെ സിനിമ അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ്. അതിന്റെ ഇടയിൽ ഒരുപാട് ട്വിസ്റ്റുകളും ഒരുപാട് അപ്രതീക്ഷിതമായ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതെല്ലാം നിങ്ങൾ ആ ഒരു സിനിമ കണ്ട് മാത്രം മനസ്സിലാക്കണം. ആ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന സമയത്ത് മരണം മാത്രമാണ് മുൻപിലുള്ള വഴി, ആ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ബിയർ അവിടെ മരിക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ക്ലൈമാക്സിൽ ബിയർ എന്ത് ചെയ്യാണ്, അവർ ഓവർഡോസ് മെഡിസിൻ കഴിച്ച് സ്വയം മരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ അതിനു മുൻപ് നിക്കി മറ്റൊരു വൺ വിഷ് വില്ലോ ഉപയോഗിച്ച് ബിയറിനെ കുറിച്ച് ഒരു വിഷ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബിയർ പെട്ടെന്ന് അവളിലേക്കും ഒരു ഒബ്സഷൻ പോലെ സ്നേഹിക്കാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷേ ഓവർഡോസ് കാരണം അവൻ അവിടെ മരിക്കുകയാണ്. ബിയർ മരിക്കുന്നതോടെ ഒറിജിനൽ വിഷ് ബ്രേക്ക് ആകാണ്. റിയൽ നിക്ക് ആ ഒരു ലൈഫിലേക്ക് ഫ്രീ ആവാണ്. അവിടെ നിന്ന് അവൾ ഉണരുന്നു നോക്കുന്ന സമയത്ത് ചുറ്റും മരിച്ച സുഹൃത്തുക്കളും രക്തം നിറഞ്ഞ വീടും മാത്രമാണ്. സിനിമ അവിടെ ഒരു ട്രാജിക് ആയിട്ടാണ് അവസാനിപ്പിക്കുന്നത്. അതായത് ഈ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യം ഫോഴ്സ് ചെയ്ത് നേടാനായിട്ട് സാധിക്കില്ല. ഒരാളുടെ ഫ്രീ വില്ല് മാറ്റി സ്നേഹം നേടാനായിട്ട് ശ്രമിച്ചാൽ അത് സ്നേഹമല്ല, പകരം അത് ഒബ്സഷനാണ്. ആ ഒരു കാര്യം പറഞ്ഞു വെച്ചാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid il innathe cinema vishesham obsession. ഈ ഒരു സിനിമയുടെ കഥ മാത്രമല്ല അതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസും പ്രേക്ഷക അനുഭവത്തെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ്. ഒബ്സഷൻ എന്ന സിനിമയുടെ കാര്യത്തിലും അത് കറക്റ്റാണ് കേട്ടോ. ആദ്യം പറയേണ്ടത് സിനിമാറ്റോഗ്രഫിയെ കുറിച്ചാണ്. സിനിമയിലെ പല രംഗങ്ങളും ലോ ലൈറ്റ് സെറ്റിംഗ്സിലും ഷാഡോ ഹെവി ഫ്രെയിംസിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് കഥയിലെ ഒരു മിസ്റ്ററി അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടെൻഷനൊക്കെ കൂടുതലായിട്ട് ശക്തമാക്കി കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകന് കഥാപാത്രങ്ങളുടെ ഒരു അസ്വസ്ഥതയും ഭയവും അനുഭവിക്കാനായിട്ട് കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ ക്യാമറ വർക്ക്. സൗണ്ട് ഡിസൈൻ ആണ് സിനിമയുടെ മറ്റൊരു പ്രധാന ശക്തി. വലിയ ജംപ് സ്കെയിൽസുകൾ ആശ്രയിക്കുന്നതിന് പകരം ബാക്ക്ഗ്രൗണ്ട് ആംബിയൻസ്, സൈലൻസ്, സബ് ടൈറ്റിൽ സൗണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സസ്പെൻസ് സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇതിന്റെ സൗണ്ട് എഫക്ട്. ചില രംഗങ്ങളിൽ നിശബ്ദത തന്നെ ഭയത്തിന്റെ ഒരു ഘടകമായിട്ട് ഇങ്ങനെ മാറുന്നതെന്ന് നമുക്ക് ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സിനിമയുടെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതുപോലെ ടെൻസ്ഡായിട്ടുള്ള സീൻസിലൊക്കെ സംഗീതം കഥയുടെ ഒരു ആ ഒരു ഇന്റൻസിറ്റി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹൊറർ എലമെന്റുകളെ ഓവർ ഡ്രാമാറ്റിക് ആക്കാതെ ഒരു സൈക്കോളജിക്കൽ ഫീൽ നൽകുന്ന രീതിയിലാണ് സ്കോർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എഡിറ്റിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ സിനിമ ഒരു സ്ലോ ബേൺ രീതിയിലാണ് കേട്ടോ മുന്നോട്ട് പോകുന്നത്. കഥയുടെ സസ്പെൻസ് പതിയെ ബിൽഡ് ചെയ്യുകയും അതുപോലെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ടെൻഷൻ ഉയർത്തുകയും ചെയ്യുന്ന രീതിയിലാണ്. അതുപോലെ ഈ ഫാസ്റ്റ് കട്ട്സിനേക്കാളും അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് എഡിറ്റിംഗിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ ഡിസൈനും ശ്രദ്ധേയം തന്നെയാണ്. കഥാപാത്രങ്ങളുടെ ഒരു സറൗണ്ടിങ്സ്, ലൊക്കേഷൻസ്, കളർ ടോൺസ് എന്നിവ ഈ ഒരു കഥയുടെ ഡാർക്ക് തീമിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പോൾ നിക്കിയുടെ ഒരു ഒബ്സഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് വിഷ്വൽ മൂഡിലും നല്ല രീതിയിൽ ചേഞ്ചസ് വരുന്നുണ്ട്. ഇനി പെർഫോമൻസിന്റെ കാര്യത്തിലാണെങ്കിലും ബിയറിന്റെയും നിക്കിയുടെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച അഭിനേതാക്കൾ ഇമോഷണലി കോൺഫ്ലിക്റ്റും അതുപോലെ തന്നെ സൈക്കോളജിക്കലി ബ്രേക്ക് ഡൗണും വിശ്വസനീയമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നിക്കിയുടെ ക്യാരക്ടർ അർക്ക് സിനിമയുടെ ഏറ്റവും ചലഞ്ചിങ് ഭാഗങ്ങളിൽ ഒന്നാണെന്നുള്ളതാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഒബ്സഷൻ കഥ പറയുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല, സിനിമാറ്റോഗ്രഫിയും സൗണ്ട് ഡിസൈനും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എഡിറ്റിംഗും പെർഫോമൻസ് എന്നീ ടെക്നിക്കൽ ഘടകങ്ങൾ ഒന്നിച്ച് ചേർന്നാണ് ഈ ഒരു സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിച്ചിരിക്കുന്നത്. A technically well-crafted psychology horror that relies on atmosphere and emotion rather than cheap scales ennalladana mothathil ee oru cinemaye kurichu parayanayittullada. appo endalum obsession ningal kandittillengil theerchayattum kaana nammal kaanuna horror cinemagalil ninnu kurichu vyathisthamayitte oru psychological mood pidichittana ee oru cinema cheyidirikkana. appo kandittillengil theerchayattum kaananayittu nokka. pinne oru pratheechiru kaari undu, idu 18 vayasina thaayulla kuttikalukku kaananayittu njan recommend cheyilla. ഒരു എ സർട്ടിഫൈഡ് മൂവി കൂടിയാണ് ഒബ്സഷൻസ്. അപ്പൊ 18 വയസ്സിന് മുകളിലുള്ളവരൊക്കെ എന്തായാലും ഈ ഒരു സിനിമ കാണാനായിട്ട് നോക്കാം. അപ്പൊ സിനിമയുമായിട്ട് നമുക്ക് മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദൻ ഇറ്റ്സ് മീ ആർ ജി ആയി സൈനിങ് ഓഫ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് ദ ഹലീഫ് 90.4 കേട്ട്.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
3: ഏക് ദശക് പഹലേ ഭാരത് സോളർ പവർ കെ മാംലേ മേ ബഹുത് പീച്ചേ ഥാ, ലേക്കിൻ ആജ് സോളർ പവർ കെ മാംലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുര

മൈ ഡിയർ ഡാർലിംഗ്സ്, കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് കൂടെയുള്ളത്. ഞാൻ അഭിരാമി. രാവിലെ നമ്മൾ എഴുന്നേറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ചെറിയ തുമ്മലോ ചുമയോ ഒക്കെ കണ്ട് നേരെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിലേക്ക് വെച്ച് പിടിക്കാം എന്ന് ഇനി മുതൽ വിചാരിക്കേണ്ട. കാരണം നമ്മുടെ കയ്യിലെ ഈ പറഞ്ഞ സ്വയം ചികിത്സാ ശീലങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഒരു വലിയ പൂട്ടിട്ട് കൊടുത്തിരിക്കുകയാണ്. യെസ്, ഇനി മുതൽ ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ, അതായത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മുടെ രാജ്യത്ത് ഒരു സിറപ്പും വാങ്ങാൻ കിട്ടില്ല. ചേട്ടാ, മോന് കൊടുക്കാൻ നല്ലൊരു ചുമ സിറപ്പ് എടുത്തേ എന്ന് പറഞ്ഞ് മെഡിക്കൽ സ്റ്റോർ കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചേട്ടൻ പറയും, ഡോക്ടറുടെ കുറിപ്പടി എവിടെ, എന്നിട്ട് തരാം മരുന്ന് എന്നുള്ളത്. കാര്യം കേൾക്കുമ്പോൾ നമ്മള് ഈ സംഭവത്തിന്റെ ഗൗരവം നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഇതൊന്ന് കാതോർത്ത് കേൾക്കണം. നമ്മുടെ വീട്ടിലെ സ്ഥിരം ശീലമാണ് മക്കളൊന്ന് ചുമച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൂക്കൊലിപ്പ് കണ്ടാൽ ഡോക്ടറെ കാണാൻ മടിച്ച് നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് കയ്യിൽ കിട്ടുന്ന സിറപ്പ് വാങ്ങി രണ്ടു മൂടി അങ്ങ് കുടിപ്പിക്കും. എന്നാൽ ഈ അശ്രദ്ധ, ഇതൊരു അശ്രദ്ധ എന്നേ പറയാൻ പറ്റുള്ളൂ, ഇങ്ങനെയുള്ള അശ്രദ്ധകൾ വരുത്തി വെച്ചിട്ടുള്ള വിപത്തുകൾ, അപകടങ്ങൾ ചെറിയതല്ല. വ്യാജവും നിലവാരമില്ലാത്തതുമായി ചുമ മരുന്നുകൾ കഴിച്ചിട്ടേ നമ്മുടെ രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് നൂറിലേറെ പിഞ്ചു കുഞ്ഞുങ്ങൾ മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്നേഹത്തോടെ വാങ്ങി നൽകിയ മരുന്നാണ് ആ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തത്. അപ്പോൾ ഇങ്ങനെയൊരു ദാരുണമായ സാഹചര്യം ഉണ്ടായപ്പോഴാണ് സെൻട്രൽ ഗവൺമെന്റ് വളരെ ശക്തമായ ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. കുട്ടികളുടെ സുരക്ഷയ്ക്കാണ് ഇവിടെ ഏറ്റവും വലിയ മുൻഗണന. അപ്പോ ഇതുവരെ ഈ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് റൂൾസിലെ ഷെഡ്യൂൾ കെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അതായത് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെ വിൽക്കാൻ അനുവാദം ഉണ്ടായിരുന്ന മരുന്നുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ലിസ്റ്റിൽ നിന്നാണ് ഈ സിറപ്പുകൾ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ കടയിൽ ചെന്ന് സ്റ്റോറിൽ ചെന്നിട്ട് ഈ പറഞ്ഞ ചുമയുടെ സിറപ്പൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തരില്ല, കിട്ടില്ല.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പണ്ട് 1000-ൽ താഴെ മാത്രം ജനങ്ങളുള്ള ചെറിയ ഗ്രാമങ്ങളിൽ ഈ മെഡിക്കൽ ഷോപ്പുകൾക്ക് സിറപ്പുകളൊക്കെ വിൽക്കാനുള്ള ചില ഇളവുകൾ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇപ്പോൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള മെഡിക്കൽ ഷോപ്പിന് അവിടെ സിറപ്പുകളൊക്കെ കൊടുക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ മക്കളുടെ ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നും, എന്നതുകൊണ്ട് ആ ഇളവുകളെല്ലാം സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് നമ്മുടെ ഒരു അറിവിനൊത്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്. അവിടെ പോയിട്ട് നമുക്കറിയാവുന്ന സിറപ്പും കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ദയവ് ചെയ്ത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലിഡോസ്കോപ്പിലെ ഫസ്റ്റ് സോങ്ങിലേക്ക് നമ്മൾ പോവാണ്. കൂടെയുള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഒരു കാര്യം ഉറപ്പിച്ച് മനസ്സിൽ വെക്കുക, ഇനി മുതൽ കുട്ടികൾക്ക് ഒരു കാരണവശാലും സ്വന്തം ഇഷ്ടപ്രകാരം സിറപ്പുകൾ വാങ്ങി നൽകരുത്. അതൊരു ഒരുപക്ഷെ വലിയ അപകടം വരുത്തി വെച്ചേക്കാം. മക്കൾക്ക് ഒരു ചെറിയ ചുമ വന്നാൽ പോലും മടി വിചാരിക്കാതെ ഡോക്ടറെ കണ്ട് കൃത്യമായ മരുന്ന് മാത്രം വാങ്ങി നൽകുക. നമ്മുടെ മക്കളുടെ സുരക്ഷ നമ്മുടെ കൈകളിലാണ്. അപ്പോൾ ഓർക്കുക, കുറിപ്പടി ഇല്ലെങ്കിൽ സിറപ്പും ഇല്ല. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ നേരെ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് ഈ നമ്മുടെ മനസ്സിലുള്ള മരുന്നൊന്നും വാങ്ങാൻ നിൽക്കേണ്ട. സുരക്ഷിതരായിട്ട് അവരെ എപ്പോഴും സൂക്ഷിക്കുക, ആരോഗ്യമുള്ളവരായിട്ടിരിക്കുക, അതിന് കൃത്യമായി ഡോക്ടറെ കാണിക്കുക തന്നെ ചെയ്യുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഉച്ചയ്ക്ക് നമ്മൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഹോട്ടലിൽ നിന്ന് ബിരിയാണിയോ ഊണോ ഒക്കെ പാഴ്സൽ വാങ്ങിയെന്ന് വിചാരിക്കുക. അപ്പൊ അത് തുറക്കാൻ നോക്കുമ്പോൾ ആ പൊതിയില് ചിലപ്പോ 10-12 സ്റ്റേപ്ലർ പിന്നുകൾ ഇങ്ങനെ അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അത് മാറ്റാൻ നോക്കി സ്വന്തം നഖം പോയിട്ടുള്ള ആളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ആ പിന്നെ അബദ്ധത്തിൽ ഭക്ഷണത്തിൽ വീണ് കഷ്ടപ്പെട്ട ആളുകളൊക്കെ ഒട്ടേറെയാണ് നമ്മുടെ നാട്ടില്. ആ വില്ലൻ പിന്നുകൾക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ FSSAI ഇതായിട്ട് കൊടുത്തു അടുത്തൊരു പൂട്ട്. ഇനി മുതലേ ഭക്ഷണ പൊതികളില് സ്റ്റേപ്ലർ പിൻ അടക്കം ഒരു ലോഹ വസ്തുവും ഉപയോഗിക്കാൻ പാടില്ല എന്ന് കർശനമായിട്ടുള്ള ഒരു റൂള് വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് കേൾക്കാം കാലിഡോസ്കോപ്പിൽ. ബട്ട് ബിഫോർ ദാറ്റ് നമ്മൾ പാട്ടിലേക്ക് പോവാണ്. പാട്ടിന്റെ സമയമാണ്, പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു.

0: Kaleidoscope, information plus entertainment.
1: ഹോട്ടലുകള്, റെസ്റ്റോറൻറ്റുകള്, ബേക്കറികള്, മിഠായി കടകള് തുടങ്ങിയ എല്ലാതരം ഭക്ഷ്യ വിതരണ സ്ഥാപനങ്ങൾക്കും ഈ പറഞ്ഞ ഉത്തരവ് ബാധകമാണ്. ഏത് ഉത്തരവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണ പൊതികളിൽ സ്റ്റേപ്ലർ പിന്നോ ലോഹ വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല എന്നൊരു കാര്യമുണ്ട്. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ സ്റ്റേപ്ലർ പിന്നല്ലേ എന്ന്. എന്നാൽ അബദ്ധത്തിൽ ഇതെങ്ങാനും വയറ്റിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും പുകില്? ജീവന് തന്നെ അപകടമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അതുകൊണ്ടാണ് ഇങ്ങനെ കർശനമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നിട്ടുള്ളത്. ഇനി ഇതുകൊണ്ട് തീർന്നില്ല കേട്ടോ. ഹോട്ടലുകളിലും കിച്ചണുകളിലും ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാം ബാഹുബലിയുടെ കാലത്തെ തുരുമ്പെടുത്ത കത്തികളും മറ്റു ഉപകരണങ്ങളും. ഇനി അത് നടപ്പില്ല, ഈ തുരുമ്പിച്ചതും കേടുപാടുകൾ ഉള്ളതുമായിട്ടുള്ള കത്തികളും മറ്റു ഉപകരണങ്ങളും ഹോട്ടൽസിലൊക്കെ ഉപയോഗിക്കുന്നത്, റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുന്നത് സർക്കാർ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. ശുചിത്വം പ്ലസ് സുരക്ഷിതത്വം, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പ്രിയപ്പെട്ട ഹോട്ടൽ ഉടമ ചേട്ട, പ്രിയപ്പെട്ട വ്യാപാരികളെ, നിങ്ങളൊക്കെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെ കാണാനെന്ന് വിചാരിച്ചേ പഴയപടി സ്റ്റേപ്ലർ പിന്നും തുരുമ്പിച്ച കത്തിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പണിപാളും. ഈ നിർദ്ദേശങ്ങളെ ലംഘിച്ചു കഴിഞ്ഞാലേ 2006 ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമപ്രകാരം കടുത്ത നിയമ നടപടികളും വൻ തുകപ്പിഴയും നിങ്ങളെ തേടിയെത്തും. അപ്പോ അവർ മാത്രമല്ല, ഇത് വിൽക്കുന്നവർ അല്ലെങ്കിൽ ഈ കട നടത്തിപ്പുകാർ, ഇതിന്റെ മുതലാളിമാര്, അല്ലെങ്കിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന ആളുകള്, ഇവര് മാത്രമല്ല ഉപഭോക്താക്കളായിട്ടുള്ള നമ്മളും, നമ്മൾ ഈ കൺസ്യൂമേഴ്സും കൂടെ ശ്രദ്ധിക്കണം ചില കാര്യങ്ങൾ. എവിടെയെങ്കിലും പാഴ്സലിൽ ഇത്തരം പിന്നുകൾ കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാൻ മടിക്കരുത്. കാരണം ആരോഗ്യം നമ്മുടെ അവകാശമാണ്, നമ്മുടെ ഹെൽത്ത് ആണ് അല്ലേ. അപ്പൊ ഇനി മുതൽ ഹോട്ടലുകാർ പാഴ്സൽ കിട്ടാൻ നൂലോ റബ്ബർ ബാൻഡോ പേപ്പർ ടേപ്പോ ഒക്കെ വഴി മാറ്റേണ്ടി വരും. എന്തായാലും നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് ഈ തീരുമാനത്തെ തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോൾ കയ്യിൽ അഞ്ചാറ് വലിയ ട്രാവൽ ബാഗൊക്കെ തൂക്കി പിടിച്ച് ഒന്നാം പ്ലാറ്റ്ഫോമിൽ നിന്ന് അഞ്ചാം പ്ലാറ്റ്ഫോമിലേക്ക് ശ്വാസം വിടാതെ ഓടുകയാണ് പ്രായമായിട്ടുള്ള ഒരു അപ്പൂപ്പനും ഒരു അമ്മൂമ്മയും. ശരിക്കും കഷ്ടം, നമുക്കങ്ങനെ കഷ്ടം തോന്നും, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. ഒത്തിരി ട്രാവൽ ബാഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം വണ്ണിലാണ്, പെട്ടെന്ന് പ്ലാറ്റ്ഫോം ഫൈവിലേക്കാണ് ട്രെയിൻ വരുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ഇതെല്ലാം കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് അവിടേക്ക് എത്തുമ്പോഴത്തേക്കും കെതച്ചൊരു പരുവായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പ്രായമായവരാണെങ്കിലും കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിലും പറയുകയും വേണ്ട, വിയർത്ത് കുളിച്ചൊരു പരുവാവും. എന്നാൽ ഇനി പാലക്കാട് സ്റ്റേഷനിൽ അങ്ങനെ ആരും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. കാരണം ഒരു രാജകീയ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ബഗ്ഗി കാറുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കും മാത്രമല്ല, സമയം ലാഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈ ബഗ്ഗി കാറുകളെ ആശ്രയിക്കാം. അമ്പോ, വലിയൊരു സംഭവമാണല്ലോ, എന്താണ് കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ബട്ട് ബിഫോർ ദാറ്റ്, കാലിഡോസ്കോപ്പിൽ അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ചില്ലായിട്ടിരിക്കുമ്പോഴത്തേക്കും ബഗ്ഗി കാറുകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വേഗം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പല റെയിൽവേ സ്റ്റേഷൻസിലും ഈ പറഞ്ഞ ബഗ്ഗി കാർ സർവീസസ് ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മുടെ പാലക്കാട് സ്റ്റേഷനിൽ രണ്ട് ബഗ്ഗി കാറുകളാണ് ഉള്ളത്. അപ്പം നിങ്ങൾ സ്റ്റേഷന്റെ മെയിൻ എൻട്രൻസിൽ എത്തുന്ന സമയത്ത് അവിടെ അത് റെഡിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടാവും. അവിടെ നിന്ന് സ്റ്റേഷന്റെ അഞ്ച് പ്ലാറ്റ്ഫോമുകളിലേക്കും ഈ വാഹനം നമ്മളെയും കൊണ്ട് വളരെ സുഖമായി പാഞ്ഞു ചെല്ലും. നിരക്ക് കേട്ടാലും നിങ്ങൾ ഞെട്ടും, വെറും പോക്കറ്റ് മണിയുടെ വിലയുള്ളൂ. ഒരാൾക്ക് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വലിയ ലഗേജസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ലഗേജസിന് ഒരു 10 രൂപീസ് എക്സ്ട്രാ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓട്ടോറിക്ഷ ചാർജിനേക്കാൾ കുറഞ്ഞ വിലയിൽ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. നമുക്കെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകൾ വരുമ്പോഴും പ്രായമായിട്ടുള്ള ആളുകൾ വരുമ്പോഴും കുട്ടികളെയും കൊണ്ട് ഈ വലിയ ലഗേജസ് ഒക്കെ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ചൊരു സർവീസാണ് ഈ പറഞ്ഞ ബഗ്ഗി കാർസ്. ഇതിലും വലിയൊരു ഹെൽപ്പ് എന്താന്ന് വെച്ചാലേ, നിങ്ങൾ ട്രെയിൻ ഇറങ്ങി വരുമ്പോൾ ബാഗും തൂക്കി ബഗ്ഗി കാർ എവിടെയാണ് എന്ന് തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. സ്റ്റേഷനിൽ എത്തുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ ട്രെയിൻ ഇറങ്ങിയ ഉടനെയോ അവരുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി, വാഹനം നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഓടിയെത്തും. എന്നിട്ട് നിങ്ങളെയും കൊണ്ട് അടുത്ത പ്ലാറ്റ്ഫോമിലേക്കോ അല്ലെങ്കിൽ എക്സിറ്റിലേക്കോ ഒക്കെ പോകുന്നുള്ളതാണ്. 9597656210 അതാണ് ഈ പാലക്കാടുള്ള റെയിൽവേ സ്റ്റേഷനിലെ ബഗ്ഗി കാറിന്റെ നമ്പർ. 9597656210 9597656210. അപ്പൊ പാലക്കാട് വഴി യാത്ര ചെയ്യുമ്പോഴും ടെൻഷൻ അടിച്ച് ഓടേണ്ട ആവശ്യമില്ല. ഈ ഒരു സൗകര്യം, ഈ ബഗ്ഗി കാറിന്റെ സർവീസ് നമുക്ക് പരമാവധി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ബഗ്ഗി കാർ സർവീസിനെ കുറിച്ച് പിന്നെ എനിക്കെന്തായാലും നല്ല അഭിപ്രായമാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളുകളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും പിന്നെ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഒരുപാട് ലഗേജസ് ഒക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും സമയം ലാഭിക്കാൻ മാത്രമല്ല അവരുടെ ഹെൽത്ത് സേഫാക്കി വെച്ചിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യാനും തിരിച്ച് വീട്ടിലേക്കൊക്കെ പോകാനും വളരെ നല്ലൊരു സൗകര്യമല്ലേ അത്. അപ്പോൾ ബഗ്ഗി കാർ സർവീസിന് എൻ്റെ ഒരു 5/5 ആണ് ഞാൻ കൊടുക്കുന്ന ഒരു മാർക്ക്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ആ ഒരു സമയം ഈ കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമാണ്. നമുക്കിനി ലാസ്റ്റ് പാട്ടുകളിലേക്ക് പോകാം. കാലിഡോസ്കോപ്പിലെ അടുത്ത സൂപ്പർ ഹിറ്റ് സോങ്സോടുകൂടി ഇന്നത്തെ കാലിഡോസ്കോപ്പ് വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസണിങ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടി.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
6: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.

ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. ഇടവപ്പാതി മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്ന ഈ ഒരു ജൂൺ മാസം നമ്മുടെ വീട്ടുമുറ്റത്ത് പുതിയ തൈകൾ നടാനായിട്ട് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. മലയാളിയുടെ വീട്ടുപറമ്പില് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് തെങ്ങ്. എന്നാൽ പണ്ടത്തെ പോലെ 10-ഓ 12-ഓ വർഷം കാത്തിരിക്കാതെ നട്ട് വെറും 3-ഓ 4-ഓ വർഷം കൊണ്ട് കുലകുലയായിട്ട് തേങ്ങയും ഇളനീരും തരുന്ന കുള്ളൻ തെങ്ങിനങ്ങളും സങ്കര ഇനങ്ങളും ഇന്ന് ലഭ്യമാണ്. വീട്ടുമുറ്റത്തെ ചെറിയ സ്ഥലത്ത് നടാൻ പറ്റിയ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരുന്ന തെങ്ങിനങ്ങളെക്കുറിച്ചും ഈ മഴക്കാലത്ത് അവ നടേണ്ട ശാസ്ത്രീയ രീതികളെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പങ്കുവയ്ക്കുന്നത്. നമസ്കാരം, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനിൽ. പരമ്പരാഗതമായിട്ട് നമ്മൾ നട്ടു വളർത്തുന്ന നാടൻ പശ്ചിമതീര നെടിയ തെങ്ങുകൾ കായ്ഫലം തരാനായിട്ട് കുറഞ്ഞത് 7 മുതൽ 8 വർഷം വരെയെങ്കിലും സമയമെടുക്കാറുണ്ട്. കൂടാതെ അവ വളരെ ഉയരത്തിൽ വളരുന്നതുകൊണ്ട് വീടിനോട് ചേർന്ന് നടന്ന സമയത്ത് വീടിന്റെ മേൽക്കൂരയ്ക്ക് ഭീഷണിയാകാനും തേങ്ങയിടാൻ ബുദ്ധിമുട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തെ പരിമിതമായ സ്ഥലത്ത് നടാൻ ഏറ്റവും ഉത്തമം കുള്ളൻ ഇനങ്ങളും സങ്കര ഇനങ്ങളുമാണ്. കുള്ളൻ തെങ്ങുകളുടെ ഏറ്റവും വലിയ സവിശേഷത അവ വളരെ വേഗത്തിൽ വളരുകയും നട്ട് കൃത്യം 3 മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ ആദ്യത്തെ കായ്ഫലം തരുകയും ചെയ്യുമെന്നതാണ്. ഇവയുടെ ഉയരം വളരെ കുറവായതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് പോലും നിലത്ത് നിന്നുകൊണ്ട് തന്നെ ഇളനീരും തേങ്ങയും പറിച്ചെടുക്കാനും തെങ്ങിന്റെ മണ്ട വളരെ എളുപ്പത്തിൽ വൃത്തിയാക്കാനും സാധിക്കും. ഇത് വീട്ടുമുറ്റത്തെ കൃഷിക്ക് വലിയൊരു സൗകര്യം കൂടിയാണ്. കൂടാതെ ഇത്തരം തെങ്ങുകൾക്ക് നാടൻ ഇനങ്ങളെ അപേക്ഷിച്ച് ഒരേ സമയം വലിയ തോതിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുമുണ്ട്. ശരിയായ പരിചരണവും വളപ്രയോഗവും നൽകിയാൽ വർഷത്തിൽ 200-ലധികം തേങ്ങകൾ ഒരൊറ്റ തെങ്ങിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ മഴക്കാലം പ്രയോജനപ്പെടുത്തി വീട്ടുമുറ്റത്ത് 2 തെങ്ങുകൾ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ മികച്ച ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം ആഫ്റ്റർ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

നാദഭൂമി കർഷകരുടെ ഹൃദയതാളം. വെൽക്കം ബാക്ക്. ചുരുങ്ങിയ സമയം കൊണ്ട് കായ്ക്കുന്ന മികച്ച കുള്ളൻ ഇനങ്ങൾ, കുള്ളൻ തെങ്ങ് ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വളരെ വേഗത്തിൽ കായ്ക്കുന്ന ഇനങ്ങളിൽ ഏറ്റവും പ്രമുഖമാണ് ചൌക്കട്ട് ഓറഞ്ച് ഡ്വാർഫ്, അഥവാ നമ്മുടെ നാട്ടിലെ ചെന്തെങ്ങ് എന്ന് വിളിക്കുന്ന ഇനം. നട്ട് കൃത്യം 3.5 വർഷം കൊണ്ട് ഇത് കുലകുലയായി കായ്ച്ചു തുടങ്ങും. ഇതിന്റെ ഓറഞ്ച് നിറത്തിലുള്ള ഇളനീര് കാണാൻ ഏറെ ഭംഗിയുള്ളതും ഉള്ളിലെ വെള്ളം വളരെ മധുരമുള്ളതുമാണ്. വീട്ടുമുറ്റത്തിന് ഒരു അലങ്കാരമായി വളർത്താൻ പറ്റിയ ഏറ്റവും മികച്ച ഇനം കൂടിയാണ് ഇത്. കുള്ളൻ ഇനങ്ങളിൽ വിപണിയിൽ നല്ല ഡിമാൻഡുള്ള മറ്റൊരു ഇനമാണ് മലയൻ യെല്ലോ ഡ്വാർഫ്, അഥവാ മഞ്ഞത്തെങ്ങ്. ഇതും 3 മുതൽ 4 വർഷത്തിനുള്ളിൽ തന്നെ കായ്ഫലം തരുന്ന ഒന്നാണ്. മഞ്ഞ നിറത്തിലുള്ള കായ്കളും നല്ല മധുരമുള്ള വെള്ളവുമുള്ള ഈ ഇനം വീട്ടുമുറ്റത്തെ പരിമിതമായ സ്ഥലത്ത് വളരെ ഭംഗിയായി വളർത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. കുള്ളൻ ഇനങ്ങളിൽപ്പെട്ട ചൌക്കട്ട് ഗ്രീൻ ഡ്വാർഫ് അഥവാ പച്ചക്കുള്ളൻ തെങ്ങും വീട്ടുമുറ്റത്തേക്ക് വളരെ നല്ലതാണ്. ഈ കുള്ളൻ തെങ്ങുകളെല്ലാം തന്നെ കാറ്റുവീഴ്ച പോലുള്ള രോഗങ്ങളെ ചെറുക്കാൻ നല്ല ശേഷിയുള്ളവയാണ്. എന്നാൽ ഇവയുടെ ആയുസ് നാടൻ തെങ്ങുകളെ അപേക്ഷിച്ച് ഒരല്പം കുറവായിരിക്കും, ഏകദേശം 40 മുതൽ 50 വർഷം വരെ. എങ്കിലും വീട്ടുപറമ്പിലെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് ഇവ വളരെ ഉത്തമമാണ്. ഇനി ഉയർന്ന വിളവ് തരുന്ന മികച്ച സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്നറിയാം. നല്ലൊരു പാട്ട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. കുള്ളൻ തെങ്ങുകളുടെ വേഗത്തിലുള്ള കായ്ഫലവും നാടൻ നെടിയ തെങ്ങുകളുടെ ദീർഘായുസ്സും ഉയർന്ന എണ്ണ ഉൽപാദന ശേഷിയും ഒന്നിച്ചു ചേർത്ത് വെച്ച ഇനങ്ങളാണ് സങ്കര ഇനങ്ങൾ അഥവാ ഹൈബ്രിഡ് തെങ്ങുകൾ. ഇവയും നട്ട് 4 മുതൽ 5 വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു തുടങ്ങും. വീട്ടുപറമ്പിൽ നിന്നും നല്ല വലുപ്പമുള്ള തേങ്ങകളും ഉയർന്ന വിളവും ഒരേപോലെ ആഗ്രഹിക്കുന്നവർക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ തിരഞ്ഞെടുക്കാം. ഇതിലേറ്റവും ജനപ്രിയമായ ഒന്നാണ് ലക്ഷഗംഗ. ലക്ഷദ്വീപ് ഓർഡിനറിയും ചൌക്കട്ട് ഓറഞ്ച് ഡ്വാർഫും തമ്മിൽ ക്രോസ് ചെയ്തുണ്ടാക്കിയ ഈ ഇനം വർഷത്തിൽ 110 മുതൽ 120 വരെ തേങ്ങകൾ തരാനായിട്ട് ശേഷിയുള്ളതാണ്. ഇതിന്റെ തേങ്ങയ്ക്ക് നല്ല വലുപ്പവും ഉള്ളിൽ കട്ടിയുള്ള കാമ്പും ഉണ്ടായിരിക്കും. വീട്ടിലെ കറികൾക്കും എണ്ണയാട്ടാനും ഒക്കെ ഇത് വളരെ മികച്ചതാണ്. മറ്റൊരു പ്രമുഖ ഹൈബ്രിഡ് ഇനമാണ് കേരഗംഗ. കൂടാതെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത കൽപ്പരക്ഷ എന്ന ഇനവും വളരെ മികച്ചതാണ്. കൽപ്പരക്ഷ തെങ്ങുകൾ വലുപ്പത്തിൽ ചെറുതായിരിക്കുമെങ്കിലും കടുത്ത വരൾച്ചയെ പ്രതിരോധിക്കാനും ഒപ്പം കാറ്റുവീഴ്ച രോഗബാധിത പ്രദേശങ്ങളിൽ പോലും നല്ല രീതിയിൽ വളർന്ന മികച്ച വിളവ് തരാനും പ്രത്യേക ശേഷിയുള്ളവയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുപറമ്പിൽ തന്നെ നടാൻ പറ്റിയ തെങ്ങിനങ്ങളെ കുറിച്ചാണ്. ഇനി ഈ മഴക്കാലത്ത് തൈകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. നല്ലൊരു പാട്ടിനിഷ്ടം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഈ വീട്ടുമുറ്റത്തെ നടാനായിട്ട് തൈകൾ വാങ്ങുമ്പോൾ കൃഷി വകുപ്പിന്റെ കീഴിലുള്ള ഫാമുകളിൽ നിന്നോ കാർഷിക സർവകലാശാല വിപണന കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വസനീയമായിട്ടുള്ള സർക്കാർ അംഗീകൃത നഴ്സറികളിൽ നിന്നോ മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഗുണമേന്മയില്ലാത്ത തൈകൾ നട്ടുകഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞാലും വിചാരിച്ച ഫലം കിട്ടാതെ വരികയും നമ്മുടെ അധ്വാനവും സമയവും നഷ്ടപ്പെടുകയും ചെയ്യും. നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന തെങ്ങിൻ തൈകൾക്ക് കുറഞ്ഞത് 9 മുതൽ 12 മാസം വരെ പ്രായമുണ്ടായിരിക്കണം. തൈകൾക്ക് നല്ല കരുത്തുള്ള ചുവടും കുറഞ്ഞത് 4 മുതൽ 6 വരെ വിടർന്ന പച്ച ഇലകളും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇലകളിൽ യാതൊരുവിധ കീടബാധയോ മഞ്ഞളിപ്പ് രോഗലക്ഷണങ്ങളോ ഇല്ല എന്ന് കർഷകർ പ്രത്യേകം ഉറപ്പുവരുത്തുകയും വേണം. വേഗത്തിൽ മുളച്ചു വന്നതും നല്ല ആരോഗ്യത്തോടെ വളരുന്നതുമായ തൈകളാണ് എപ്പോഴും ഉത്തമം. തൈകളുടെ വിത്ത് തേങ്ങയുടെ വലുപ്പവും ശ്രദ്ധിക്കുക. നല്ല വലുപ്പമുള്ള തേങ്ങയിൽ നിന്നുള്ള തൈകൾക്ക് തുടക്കത്തിൽ വളരാനായിട്ട് ആവശ്യമായ പോഷകങ്ങൾ ആ തേങ്ങയിൽ നിന്ന് തന്നെ ലഭിക്കും. നിലവിൽ ജൂൺ മാസത്തിൽ നല്ല മഴയുള്ളതുകൊണ്ട് ഈ സമയത്ത് തൈകൾ നട്ടുകഴിഞ്ഞാൽ അവ വേഗത്തിൽ മണ്ണിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും. ഇനി കുഴിയെടുക്കേണ്ട ശാസ്ത്രീയ രീതിയും അകലവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിൽനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വീട്ടുമുറ്റത്ത് രണ്ട് തെങ്ങുകൾ നടുമ്പോൾ അവ തമ്മിൽ കുറഞ്ഞത് 7.5 മീറ്റർ മുതൽ 8 മീറ്റർ വരെ അകലം പാലിച്ചിരിക്കണം. തെങ്ങുകൾ വളരെ അടുപ്പിച്ച് നട്ടുകഴിഞ്ഞാൽ അവയുടെ ഓലകൾ തമ്മിൽ മുട്ടുകയും സൂര്യപ്രകാശം കൃത്യമായി കിട്ടാതെ വരികയും ചെയ്യും. ഇത് കായ്പിടുത്തം കുറയ്ക്കാനായിട്ട് കാരണമാകും. കൂടാതെ വീടിന്റെ ഭിത്തിയിൽ നിന്നും കുറഞ്ഞത് 4 മീറ്ററെങ്കിലും മാറ്റിയാണ് കുഴിയെടുക്കേണ്ടത്. നടാനായിട്ട് 1 അടിയോ 2 അടിയോ ഉള്ള ചെറിയ കുഴികൾ പോരാ. 3 അടി നീളവും 3 അടി വീതിയും 3 അടി ആഴവുമുള്ള നല്ല ചതുരശ്ര കുഴികളാണ് എടുക്കേണ്ടത്. വലിയ കുഴികൾ എടുക്കുന്നത് വഴി തെങ്ങിന്റെ ആദ്യകാല വേരോട്ടം വളരെ സുഗമമാകും. കുഴിയെടുക്കുമ്പോൾ മുകളിലെ ഫലഭൂയിഷ്ഠമായ മണ്ണ് ഒരു ഭാഗത്തും അടിയിലെ മണ്ണ് മറ്റൊരു ഭാഗത്തും മാറ്റിവെക്കണം. കുഴിയെടുത്ത ശേഷം അതിന്റെ അടിത്തട്ടിലെ മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. മഴക്കാലമായതുകൊണ്ട് കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട്. കനത്ത മഴയുള്ളപ്പോൾ കുഴിയിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് വരാത്ത രീതിയിൽ ചുറ്റും ചെറിയ വരമ്പ് കെട്ടി സംരക്ഷിക്കണം. കുഴിയെടുത്ത് ഉടനെ തൈ നടാതെ മണ്ണ് കൃത്യമായി പാകപ്പെടുത്തിയ ശേഷമാണ് നടേണ്ടത്. ഇനി മണ്ണ് തയ്യാറാക്കേണ്ട രീതിയും അടിവള പ്രയോഗവും എങ്ങനെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിൽ തെങ്ങിൻ തൈ നടുന്ന രീതിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി മണ്ണ് തയ്യാറാക്കേണ്ട രീതിയെക്കുറിച്ച് പറയാം. കുഴിയെടുത്ത ശേഷം അതിലേക്ക് ആവശ്യമായ അടിവളങ്ങൾ ചേർത്ത് വേണം മണ്ണ് മൂടാനായിട്ട്. ഇതിനായി നമ്മൾ ആദ്യം മാറ്റിവെച്ച മേൽമണ്ണിലേക്ക് 20 മുതൽ 25 കിലോ വരെ നന്നായി ഉണങ്ങിയ ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ ചേർത്ത് നന്നായിട്ട് ഇളക്കണം. ജൈവവളങ്ങൾ തെങ്ങിൻ തൈയുടെ ആദ്യകാല വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. കേരളത്തിലെ മണ്ണിൽ പൊതുവെ അമ്ലത അഥവാ പുളിരസം കൂടുതലായതുകൊണ്ട് തെങ്ങിൻ്റെ വേരുകൾ നന്നായി പടരുന്നതിനായിട്ട് കുഴി 1 ഒരു കിലോ കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് കൊടുക്കണം. ഇതോടൊപ്പം തൈകളെ ബാധിക്കുന്ന ചിതലിന്റെ ശല്യം ഒഴിവാക്കാനായിട്ട് 1 കിലോ വേപ്പും പിണ്ണാക്കും, വേര് ചീയൽ തടയാനായിട്ട് 100 ഗ്രാം ട്രൈക്കോഡർമ കുമിൽനാശിനിയും മണ്ണിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഈ രീതിയിൽ വളങ്ങൾ ചേർത്ത ജൈവ മിശ്രിതം ഉപയോഗിച്ച് കുഴിയുടെ 3/4 ഭാഗത്തോളം, അതായത് അടിയിൽ നിന്നും 1 അടിയോളം ഉയരത്തിൽ മണ്ണ് നിറയ്ക്കണം. ബാക്കി ഭാഗം തൈ വയ്ക്കാനായിട്ട് മാറ്റിവെക്കുക. ഈയൊരു കൃത്യമായ അടിവള പ്രയോഗം വഴി തൈകൾക്ക് ആവശ്യമായ എല്ലാ പോഷകങ്ങളും തുടക്കത്തിൽ തന്നെ മണ്ണിൽ നിന്ന് ലഭ്യമാകും. ഇനി തൈ നടേണ്ട രീതിയും മഴക്കാലത്തെ ശ്രദ്ധയും എങ്ങനെയാണെന്നറിയാം നല്ലൊരു പാട്ട്.

0: ഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ തെങ്ങിൻ്റെ വീട്ടുവളപ്പിൽ നടുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ബാക്കി കാര്യങ്ങൾ അറിയാം. മണ്ണ് നിറച്ച കുഴിയുടെ മധ്യഭാഗത്തായിട്ട് തൈയുടെ വിത്ത് തേങ്ങയുടെ വലുപ്പത്തിൽ ചെറിയൊരു കുഴിയെടുക്കുക. ഗ്രോ ബാഗിലോ ചട്ടിയിലോ ഉള്ള തൈയാണെങ്കിൽ അതിൻ്റെ വേരുകൾക്ക് യാതൊരുവിധ കേടുപാടുകളും വരുത്താതെ പ്ലാസ്റ്റിക് കവർ ശ്രദ്ധയോടെ ബ്ലേഡ് ഉപയോഗിച്ച് കീറി മാറ്റിയ ശേഷം വേണം കുഴിയിലേക്ക് ഇറക്കി വയ്ക്കാൻ. തൈ വെച്ചതിന് ശേഷം വിത്ത് തേങ്ങയുടെ മുകൾ ഭാഗം നേരിയ രീതിയിൽ മാത്രം കാണത്തക്ക വണ്ണമുള്ള മണ്ണ് ഇട്ട് ചുറ്റും നന്നായി ചവിട്ടി ഉറപ്പിക്കണം. തെങ്ങിൻ തൈയുടെ മുകളിലെ കൂമ്പ് ഒരു കാരണവശാലും മണ്ണിനടിയിൽ പോകരുത്. അത് തൈ ചീഞ്ഞു പോകാനായിട്ട് കാരണമാകും. തൈ കാറ്റിൽ ഉലഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇരുവശങ്ങളിലും ശക്തമായ കമ്പുകൾ നാട്ടി ചരട് കൊണ്ട് കെട്ടി ഉറപ്പിച്ചു നിർത്തണം. ഇപ്പോൾ നല്ല മഴക്കാലമായതുകൊണ്ട് കുഴിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കാനായിട്ട് വലിയ സാധ്യതയുണ്ട്. കുഴിയിൽ വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ തൈയുടെ ചുവട് ചീഞ്ഞു പോവുകയും തൈ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് കുഴിയിലേക്ക് അധികമായി വരുന്ന മഴവെള്ളം പുറത്തേക്ക് ഒഴുക്കി കളയാനായിട്ട് ചെറിയ ചാലുകൾ കീറുകയും വേണം. മഴയുള്ളതിനാൽ തുടക്കത്തിൽ പ്രത്യേകം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ്. തുടരാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പില് തെങ്ങിൻ തൈ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഈ തൈ നട്ടുകഴിഞ്ഞാലേ ആദ്യത്തെ ഒരു വർഷം കൃത്യമായ ശ്രദ്ധ വേണം. മഴ മാറി നിൽക്കുന്ന വരും മാസങ്ങളിൽ തൈകൾക്ക് ആവശ്യത്തിന് നനയുറപ്പാക്കണം. വേനൽക്കാലത്ത് രണ്ട് ദിവസത്തിലൊരിക്കൽ ചുവട്ടിൽ നനയ്ക്കുന്നത് തെങ്ങിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് സഹായിക്കും. തടത്തിൽ കളകൾ വളരാനായിട്ട് അനുവദിക്കരുത്. അവ അപ്പപ്പോ പറിച്ചു മാറ്റുക. തെങ്ങിൻ തൈകളെ ബാധിക്കുന്ന പ്രധാന വില്ലന്മാരാണ് ചെല്ലികൾ അഥവാ കൊമ്പൻ ചെല്ലി. ഇവ തൈകളുടെ മണ്ട തുറന്ന് ഓലകൾ നശിപ്പിക്കാറുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം തെങ്ങിൻ മുകളിലെ ഓലക്കവിളുകളിൽ 250 ഗ്രാം വേപ്പും പിണ്ണാക്കോ അല്ലെങ്കിൽ മണലോ സമമായിട്ട് ചേർത്ത് നിറച്ചു കൊടുക്കുക എന്നതാണ്. കൂടാതെ വർഷത്തിൽ 2 തവണ, അതായത് മെയ് ജൂൺ മാസങ്ങളിലും സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും, ചുവട്ടിൽ നിന്നും അല്പം മാറ്റി തടമെടുത്ത് ജൈവവളങ്ങളും കൃത്യമായ അളവിൽ പൊട്ടാഷ്യം നൽകുന്നത് തെങ്ങ് വേഗത്തിൽ പൂവിടാനായിട്ട് സഹായിക്കും. കുള്ളൻ തെങ്ങുകൾക്ക് പൊട്ടാഷ്യ വളങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇത് തേങ്ങയുടെ വലുപ്പവും എണ്ണവും വർദ്ധിപ്പിക്കും. അപ്പോൾ വലിയ കാത്തിരിപ്പുകളൊന്നും ഇല്ലാതെ വളരെ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് അമൃത് പോലുള്ള ഇളനീരും നല്ല കാമ്പുള്ള തേങ്ങയും തരാനായിട്ട് കുള്ളൻ തെങ്ങുകൾക്കും സങ്കര ഇനങ്ങൾക്കും സാധിക്കും. ഈ ജൂൺ മാസത്തിലെ അനുകൂലമായിട്ടുള്ള മഴക്കാലം പ്രയോജനപ്പെടുത്തിയിട്ട് നമ്മുടെ വീട്ടുപറമ്പിൽ 2 നല്ല തെങ്ങിൻ തൈകൾ വെച്ചുപിടിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക ഹലിയ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ അഭൂതപൂർവ അകൽപനീയ
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159200247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്. യെസ്, അങ്ങനെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദേ 12 മണി കഴിഞ്ഞു. ഒരു മിനിറ്റ് ആവാൻ പോണു. ദേ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ ചെറുതായിട്ട് ഇവിടെ ഇങ്ങനെ മഴ വരണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എന്തായാലും നല്ലൊരു ദിവസം ദേ നിങ്ങളുടെ ഇങ്ങനെ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് ആർ ജി ഹീരോ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ചിലപ്പോൾ ഇന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു ബർത്ത്ഡേ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരു വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാരണം കൊണ്ട് ഇന്ന് ഈ പാട്ട് കേൾക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം വേഗം വിളിക്കണം. 8 2 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വാട്സപ്പ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും വേണമെങ്കിൽ മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. അപ്പോൾ ആദ്യത്തെ പാട്ട് എന്തായാലും നല്ല ഒരു എനർജറ്റിക് സോങ്ങോട് കൂടിയാണ് നമ്മുടെ ഷോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 മണി വരെ നമുക്ക് സമയമുള്ളൂ. അപ്പോൾ വേഗം വേഗം വേഗം വിളിച്ചോളൂ നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി. രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ നിന്ന് കണ്ണാരി കണ്ണാരി എന്ന് പറഞ്ഞാൽ നല്ല എനർജറ്റിക് പാട്ടോടുകൂടി നമ്മുടെ ഷോ ദേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. വേഗം വേഗം വിളിച്ചോളൂ. ഇത് ഇൻസ്റ്റന്റ് പാട്ടാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. അതേ, ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതേ പാട്ടുകൾ ഇങ്ങനെ നമ്മൾ വെച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം. ആർ ജി ഹീര ഓൺ അഹല്യ എഫ് എം എൻ. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? പറന്നുവരും ബാലൻ ചേട്ടാ, സുഖാണോ? ഓക്കെ. മഴയുണ്ടോ അവിടെ?
1: മഴയില്ല, നല്ല വെയിലായിരിക്കും. രണ്ടു മൂന്ന് ദിവസമായി മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്.
0: ഓക്കെ, ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ഈ സമയത്ത് കേൾക്കാൻ തോന്നേ?
1: എനിക്ക് തമിഴില് ഈറമാന റോജാവ് എന്ന മൂവിയില് പലതലത്തിൻമണിയോ സലസലത്തിൻ്റെയിലോ ഹിറ്റ് പാട്ടാണ്.
0: ഓക്കെ, ഇത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണോ?
1: ആ, അതെ, ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്.
0: ഓക്കെ,
1: അഹല്യ എഫ് എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഹീരയ്ക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു മാഡം.
0: ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും ബാലൻ ചേട്ടന്റെ എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഈ ഒരു കലകലക്കുന്ന പാട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പാട്ട് ഉറപ്പായിട്ടും വെച്ചു കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ട്, അതിൽ ഒരു മെസ്സേജ് നമുക്ക് വായിക്കാം. ഹലോ, ഞാൻ പ്രശാന്ത്. അഹല്യയ്ക്ക് സുഖമല്ലേ? ഓക്കെ, ലല്ലെല്ലാം ചൊല്ലുന്ന പാട്ട് വെച്ചു തരാമോ? ഫ്രം ദ മൂവി വിയറ്റ്നാം കോളനി. എസ് ബാലകൃഷ്ണൻ, ബിച്ചു തിരുമല, കെ ജി യേശുദാസ് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടിന് സ്പെഷ്യലായിട്ട് വെച്ചു തരുന്നതാണ് പ്രശാന്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ എന്താ പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാലോ? അപ്പൊ രണ്ടുപേർക്കുമുള്ള പാട്ടുകൾ ഈ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കണമെങ്കിൽ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വിളിക്കണം. 8 1 5 0 9 0 0 എന്നുള്ളതാണ് നമ്മുടെ നമ്പർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മെസ്സേജസ് അയക്കാം. വാട്സപ്പിൽ സെയിം നമ്പറാണ്, 8 1 5 0 9 0 0. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ലല്ലെല്ലാം ചൊല്ലുന്ന കേട്ടിട്ട് പിന്നെ നമുക്കൊരു കലകലക്കണ പാട്ടും കേൾക്കാം. ഓക്കെ, ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

0: ക്രിസ്ത്യൻ പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റായി. തിരിഞ്ഞിങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നില്ല, സമയം നിന്ന് വേഗം പോകുന്ന എന്റെ ഭഗവാനെ. ഓക്കെ, എന്തായാലും എന്ത് ഇൻസ്റ്റന്റ് പാട്ടാണ്, ഇഷ്ടം പോലെ പാട്ടുകൾ ഇതേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ആർ ജി ഹീരയാണ് ഓൺ അഹല്യ FM. സോ ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാ? നാഗരാജ്. എങ്ങനെയുണ്ട്, സുഖാണോ?
1: എന്താ പാടൽ വേണു ഉങ്ങൾക്ക്
0: ശിവകാർത്തികേയൻ പടം. ആമാ, അന്ത പടത്തിലിരുന്ന് എന്ത പാടൽ?
1: പൊണ്ണുങ്ങളെ
0: സോങ് യാർക്കാക്ക് ഡെഡിക്കേറ്റ് പണോ?
1: ഡെഡിക്കേറ്റ് എങ്ക തമ്പി, തമ്പിയോട വൈഫ് ഉമാമഹേശ്വരി, കമലഹാസൻ.
0: ഓക്കെ, രണ്ടു പേർക്കും ഡെഡിക്കേറ്റ് പണ്ടോ അല്ലേ? ശരി ശരി, സൂപ്പർ. ഓക്കെ, ബൈ ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേരും നല്ല ഹാപ്പി ആയിട്ട് നമ്മളെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇന്ത പൊണ്ണുങ്ങളെ പറ്റി മനസ്സിലാക്കി എന്നാണ് പറയണേ. എനിവേ, എന്തായാലും അവരുടെ ബ്രദറിനും ബ്രദറിന്റെ വൈഫിനും വേണ്ടിയിട്ടാണ് പാട്ട് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്, റോക്ക് കുവൈറ്റ് എന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ലക്ഷം കലോറി എന്ന് പറഞ്ഞ പാട്ട്. യെസ്, രണ്ടും തമിഴ് പാട്ടുകളാണല്ലോ നമ്മളിങ്ങനെ ബാക്ക് ടു ബാക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. 8281500 എന്നുള്ളതാണ് നമ്പർ. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ. പാട്ട് ഇതേ വരുന്നുണ്ട് അഹല്യ FM-ൽ ഇൻസ്റ്റന്റ് പാട്ട്. നിങ്ങളുടെ കൂടെ RJ ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യമറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
1: അനുസന്ധാൻ ആത്മനിർഭർത സയൻസ് ഫോർ സെൽഫ് റിലയൻസ് മന്ത്ര ബൻ ചുക്കാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിലൊപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാന്റ് ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു 5 ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. രാവിലെ ഇൻഡോറിലെ വിമാനത്താവളത്തിൽ ഗവർണർ മങ്കുഭായ് പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, മറ്റ് മുതിർന്ന നേതാക്കൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ രാഷ്ട്രപതിക്ക് ഊഷ്മള സ്വീകരണം നൽകി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണ പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓംകാരേശ്വറിൽ അരിവാൾ രോഗ ദിനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗപൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ജൂൺ 21 ജബൽപൂരിൽ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുന്ന ദ്രൌപദി മുർമു റാണി ദുർഗാവതി സർവകലാശാലയുടെ 36th ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായും പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് ഉർസുല വാണ്ടർലെയനുമായി ഫ്രാൻസിലെ ഏവിയനിൽ കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിക്കിടെയായിരുന്നു ഇരു നേതാക്കളുടെയും കൂടിക്കാഴ്ച. ജനുവരിയിൽ ഇന്ത്യയിൽ നടത്തിയ 16th ഇന്തോ യൂറോപ്യൻ ഉച്ചകോടിക്ക് ശേഷം ഉഭയകക്ഷി ബന്ധത്തിൽ ശ്രദ്ധേയ പുരോഗതി ഉണ്ടായതായി നരേന്ദ്രമോദിയും വാണ്ടർലെയനും വിലയിരുത്തിയെന്ന് വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. ഇറാനും അമേരിക്കയും പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും 14 നിർദ്ദേശങ്ങളടങ്ങിയ കരാറിൽ ഒപ്പുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമാണ് കരാറിൽ ഒപ്പിട്ടത്. പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തിയതിനുശേഷമാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മായേൽ ബഗായയും ഇക്കാര്യം സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ അവതരിപ്പിക്കും. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഒപ്പിട്ടു ഒപ്പിട്ടില്ല എന്നൊക്കെ പറയുന്നത് വാദപ്രതിവാദങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പി എം ശ്രീ നടപ്പാക്കിയാൽ അത് കുട്ടികൾക്ക് ഉപകരിക്കുമെന്നും വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പി എം ശ്രീ അറബിക്കടലിലെന്നത് പ്രസംഗത്തിലെ വൈകാരിക പ്രയോഗം മാത്രമാണെന്നും പി എം ശ്രീയിലെ ആശയപരമായ പ്രശ്നങ്ങളോട് വിയോജിപ്പുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ദാരിദ്ര്യം ചൂഷണം ചെയ്ത് നടത്തുന്ന അവയവദാനം തെറ്റാണെന്നിരിക്കെ അവയവദാനവുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലെ നല്ല മാതൃകകൾ എങ്ങനെ നടപ്പാക്കാമെന്ന് സമൂഹം ചർച്ച ചെയ്യണമെന്ന് മന്ത്രി ഷിബു ബേബിജോൺ ആവശ്യപ്പെട്ടു. കൊല്ലം പ്രസ് ക്ലബ്ബിൽ അടൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സരത്തിന്റെ പേരിൽ ഭാവനയിൽ സൃഷ്ടിച്ച വാർത്ത പ്രചരിപ്പിക്കുന്ന പ്രവണത മാധ്യമങ്ങളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. കോട്ടയത്ത് സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരിയെ കോട്ടയം മെഡിക്കൽ കോളേജ് ഐസൊലേഷൻ വാർഡിലേക്ക് മാറ്റിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. വൈകിട്ടോടെ സ്രവ പരിശോധനാ ഫലം ലഭ്യമാക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിയിൽ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പാക്കിയതോടെ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീ യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനയെന്ന് മന്ത്രി CP ജോൺ പറഞ്ഞു. 2026 June 8, 15, 16 തീയതികളിലെ ദൈനംദിന കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യാത്രക്കാർ വർദ്ധിക്കുന്നതായാണ് കാണുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇന്ന് അയ്യങ്കാളിയുടെ 85th സ്മൃതിദിനം. തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ മന്ത്രി കെ എ തുളസി രാവിലെ പുഷ്പാർച്ചന നടത്തി. വൈകിട്ട് കേരള പുലയർ മഹാസഭയുടെ നവോത്ഥാന സ്മൃതി സംഗമം കിഴക്കോട്ടയിൽ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കൊളംബിയ ഉസ്ബെക്കിസ്ഥാനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. പുലർച്ചെ ഘാന പനാമ മത്സരത്തിൽ അവസാന മിനിറ്റിൽ എതിരില്ലാത്ത 1 ഘാന ജയിച്ചു. രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെയും രാത്രി 12:30 സ്വിറ്റ്സർലാന്റ് ബോസ്നിയയെയും നേരിടും. നാളെ പുലർച്ചെ കാനഡ ഖത്തറുമായി മത്സരിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടത്തുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് സംസ്ഥാനത്തും വിപുലമായ ഒരുക്കങ്ങൾ തുടങ്ങി. കോമൺ യോഗ പ്രോട്ടോകോൾ അടിസ്ഥാനമാക്കി നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്നദ്ധ സംഘടനകളുടെയും വിദ്യാലയങ്ങളുടെയും വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെയും നേതൃത്വത്തിൽ പ്രത്യേക പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ, കൊച്ചി, തിരുവനന്തപുരം IISTE തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങളിലും യോഗാദിനം ആഘോഷിക്കും. പൊതുജനങ്ങൾക്ക് വീട്ടിലിരുന്ന് യോഗ പരിശീലിക്കാൻ ആയുഷ് മന്ത്രാലയം പ്രത്യേക പോർട്ടലും ആരംഭിച്ചിട്ടുണ്ട്. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരളത്തെക്കുറിച്ചും ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം പുലർത്തുന്ന നിരവധി പേർ സ്ലോവാക്യയിൽ ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം, നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിൽ എത്തുന്നുണ്ടെന്നും അറിയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ മഞ്ചേരിയിൽ സംഘടിപ്പിച്ച വാർത്താലാബ് മാധ്യമശില്പശാല പുരോഗമിക്കുന്നു. PIBയും മഞ്ചേരി പ്രസ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഏകദിന ശില്പശാല മലപ്പുറം ജില്ലാ കളക്ടർ ഡോ വിനയ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷനായ ചടങ്ങിൽ മഞ്ചേരിയിലെ മുതിർന്ന മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. മാധ്യമപ്രവർത്തകരുടെ പ്രൊഫഷണൽ മികവ് വർദ്ധിപ്പിക്കാനും പുതിയ പ്രവണതകൾ പരിചയപ്പെടുത്താനുമാണ് ശില്പശാല. PN പണിക്കരുടെ സ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന 31st ദേശീയ വായനാ മഹോത്സവത്തിനും 1 വായനാ മാസാഘോഷങ്ങൾക്കും ദേശീയ വായനാ ദിനമായ നാളെ തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നുകൊട്ടാരത്തിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതു ഇടങ്ങളിൽ 100,000 വായനാ സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് ഇക്കൊല്ലത്തെ മുഖ്യപരിപാടിയെന്ന് മന്ത്രി N ഷംസുദ്ദീൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ ദിനത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജില്ലാതല പരിപാടി നാളെ രാവിലെ പയ്യന്നൂരിൽ എഴുത്തുകാരൻ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്യും. ദേശീയപാത 66 കോഴിക്കോട് മലാപ്പറമ്പ് മുതൽ തൊണ്ടയാട് വരെ സർവീസ് റോഡ് റൺവേ ആക്കുന്ന വിഷയത്തിൽ MK രാഘവൻ MP ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ അനുകൂല നടപടികൾ കൈക്കൊള്ളാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ പ്പു നൽകിയതായി MK രാഘവൻ അറിയിച്ചു. ട്രാഫിക് പരിഷ്കാരം മൂലമുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിന് ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ച് നാളെ വിപുലമായ യോഗം ചേരുമെന്നും MP അറിയിച്ചു. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ 12th വാർഷികത്തോടനുബന്ധിച്ച് BJP കോഴിക്കോട്ട് വൈകിട്ട് നവഭാരത് സദസ് സംഘടിപ്പിക്കും. തളി മാരാർജി ഭവനിൽ രാജ്യസഭാംഗം C സദാനന്ദൻ മാസ്റ്റർ സദസ് ഉദ്ഘാടനം ചെയ്യും. പ്രവൃത്തി പൂർത്തീകരിച്ച കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാനപാതയിലെ നിർമ്മാണ പ്രവൃത്തികളിലെ അപാകതകൾ July 1 പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ കർശന നിർദ്ദേശം നൽകി. തിരുവമ്പാടി MLA CK കാസിമിന്റെ ഇടപെടലിനെ തുടർന്ന് കലക്ടറുടെ ചേംബറിൽ KSTP ജീവനക്കാരുടെയും കരാർ കമ്പനി പ്രതിനിധികളുടെയും യോഗത്തിലാണ് തീരുമാനം. സൈബർ സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ റിസർവ് ബാങ്കിന്റെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ബോധവൽക്കരണ പരിപാടിക്ക് തുടക്കമായി. SN കോളേജിൽ RBI AGM സബിത് സലീം ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് റീൽസ് മത്സരവും ഇതിന്റെ ഭാഗമായി നടത്തുന്നുണ്ട്. തലശ്ശേരി ഗവൺമെന്റ് ബ്രണൻ കോളേജിൽ ഉച്ചകഴിഞ്ഞ് ബോധവൽക്കരണ പരിപാടിയും ഉണ്ടാകും. ഡിജിറ്റൽ തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് മുതിർന്ന പൌരന്മാർക്ക് ബോധവൽക്കരണം ആവശ്യമാണെന്ന് ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കർ പറഞ്ഞു. ഡിവിഷന് കീഴിലെ അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് പെൻഷനേഴ്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹെൽത്തി കേരള പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ 1192 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് പരിശോധന നടത്തി. ഹോട്ടലുകൾ, കൂൾബാറുകൾ, കേറ്ററിംഗ് സ്ഥാപനങ്ങൾ, സോഡാ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഐസ് ഫാക്ടറികൾ, കുടിവെള്ള ബോട്ടിലിംഗ് യൂണിറ്റുകൾ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലായിരുന്നു പരിശോധന. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു അഞ്ചു ദിവസത്തെ സന്ദർശനത്തിന് മധ്യപ്രദേശിലെത്തി. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാനും അമേരിക്കയും കരാറിൽ ഒപ്പിട്ടു. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് നാളെ. സംസ്ഥാന ഗവൺമെന്റിന് പി എം ശ്രീയിൽ നിന്ന് മുഴുവനായും പിന്തിരിയാൻ കഴിയില്ലെന്ന് മന്ത്രി കെ എം ഷാജി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ രാത്രി 9:30 ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. രാത്രി 12:30 സ്വിറ്റ്സർലാന്റ് ബോസ്നിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
2: ഇനി ആശങ്ക വേണ്ട, റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
4: യെസ്, അങ്ങനെ സമയം തേ 12 കഴിഞ്ഞ് 41 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ് നിങ്ങളുടെ കൂടെ. ആർ ജി ഹീറയാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ മണിക്കൂർ തീ ഇവിടെ തീരാൻ പോവാണ്. രണ്ട് പാട്ടുകൾ തീ ബാക്ക് ടു ബാക്ക് കേൾക്കാനുള്ള സമയമാണ്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്കാരെയാണ് ഞാനിപ്പോ നോക്കുന്നത്. ഇതാരാണ്? ഹായ് അഹല്യ, പൊറിഞ്ചു മറിയം ജോസ് എന്ന ചിത്രത്തിലെ പണ്ട് പാടവരമ്പത്തിലൂടെ എന്ന പാട്ട് വെച്ചു തരാമോ? ദിവ്യ സന്തോഷ്, കൊടുങ്ങല്ലൂർ. ദിവ്യ സന്തോഷ്, ആ പാട്ട് പാടവരമ്പത്തിലുള്ളത് നമ്മുടെ പൊറിഞ്ചുവിലല്ല, ജോസഫ് എന്ന് പറഞ്ഞ സിനിമയിലാണെന്നാണ് എന്റെ ഒരു ഓർമ്മ. എന്തായാലും ഞാൻ പാട്ട് വെച്ചുതരും. മൂവി ചെറുതായിട്ടൊന്ന് മാറിപ്പോയോ എന്ന് എനിക്കൊരു സംശയം. ഓക്കെ, അടുത്തത് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത് സുജിതയാണ്. ഹലോ അഹല്യ എഫ് എം കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും സുജിതയാണ്. കറുത്തമ്മ എന്ന മൂവിയിലെ തെന്മേർക്ക് പരുവക്കാട്ടർ എന്ന സോങ് വെച്ച് തരാമോ? മറ്റേ തെന്മേർക്ക് പരുവക്കാട്ടർ ആ പാട്ടാണോ എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ, എന്തായാലും ഈ രണ്ട് പാട്ടുകൾ ഞാനത് ബാക്ക് ടു ബാക്ക് ഇവിടെ വെച്ചു കൊടുക്കാൻ പോവാണ്. അഹല്യ എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് നിങ്ങളുടെ കൂടെ. ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ 8081509000 എന്ന നമ്പറിലേക്ക്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ ഈ സമയം 12 മണി കഴിഞ്ഞ് 51 മിനിറ്റും കഴിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ്. ഇൻസ്റ്റന്റ് പാട്ടുകളുമായിട്ട് ദേ നമ്മൾ ഇങ്ങനെ കൂട്ടുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏത് പാട്ടാണ് ഇനി അടുത്തതും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിത്യനാണ്. ആദിത്യൻ ചോദിച്ചിട്ടുള്ളത് സലാല മൊബൈൽസ് എന്ന സിനിമയിലെ ഈറൻ കാറ്റിൻ എന്ന് പറഞ്ഞ സിനിമ, അല്ല ഈറൻ കാറ്റിൻ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് നല്ല ഹിറ്റായിരുന്നു അല്ലേ ആ ഇറങ്ങിയ സമയത്ത്. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലുള്ള എല്ലാ പാട്ടുകളും ഹിറ്റായി. സിനിമ അത്ര ഹിറ്റായില്ലെങ്കിലും പാട്ടുകൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. എൻ്റെ അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ഗിരിജ ചേച്ചി ആയിരുന്നു. ഗിരിജ ചേച്ചി ആക്ച്വലി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കോള് കട്ടായിപ്പോയി. അപ്പൊ ഗിരിജ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നത് പൂവാമുയൂർ ഗോലം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്. അതെനിക്ക് ഞാൻ കേട്ടാത്തൊരു പാട്ടാണ്. എന്തായാലും ഈ പാട്ട് ഞാൻ ചിന്നത്തമ്പി എന്ന സിനിമയെന്നാണ് ഇപ്പൊ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ കേൾക്കാത്ത ഈ പാട്ടും ഞാൻ ഇതേ കേൾക്കാൻ പോകണം. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു സമയമാണിത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വേണമെങ്കിൽ എന്ത് ചെയ്യണം, 8 1 5 0 9 000 എന്ന നമ്പറിലേക്ക് വിളിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ പറഞ്ഞ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാലും മതി. അപ്പൊ എന്തായാലും ഈ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹിര ഓൺ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം ദേ 1 മണി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ മണിക്കൂറിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജി ഹീരയാണ്. അപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, എൽപി സഹദേവനാണ്.
0: സഹദേവൻ ചേട്ടാ, സുഖാണോ?
1: അങ്ങനെ പോണോ, പോയിക്കൊണ്ടേയിരിക്കുന്നു.
0: ഓക്കെ, ഇന്നത്തെ ഉച്ചയ്ക്ക് എന്താ ഭക്ഷണം?
1: ഭക്ഷണം കഴിക്കാൻ പോണല്ലോ.
0: ആണോ, സ്പെഷ്യൽ ഉണ്ടോ?
1: കഴിക്കാം, പാട്ട് കഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്.
0: ഓ, പാട്ട് കേട്ടിട്ടേ കഴിക്കുള്ളൂ. ശരി, ഓക്കെ. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് നാദാപുരം പള്ളിയിലെ ഒരു പാട്ടുണ്ട്, ഒരു മലയാപ്പാട്ട്. അതൊരു പാട്ടൊന്ന് വെച്ചേരണം. ഡെഡിക്കേഷൻ വന്നിട്ട് നമ്മുടെ ഗുരുവായ് ചേട്ടൻ, ജ്യോതി പാറ, പേരുമുമ്പ് ഇന്നൊരു ചേച്ചി, ഇവര് മൂന്നാൾക്കും പഠിച്ച് എനിക്ക് വെച്ചു തരണം.
0: ഓക്കെ, താങ്ക് യു ചേട്ടാ. അപ്പൊ സഹദേവൻ ചേട്ടനാണ് നമ്മൾ വിളിച്ചത്. ആൻഡ് ഇഷ്ടം പോലെ പാട്ടുകൾ നമുക്കുണ്ട്. അപ്പൊ ഈ നാദാപുരം എന്നുള്ള പാട്ട് കേട്ടാലേ എനിക്ക് ഉറക്കം വരൂ എന്നാണ് പറയണത്, അല്ലെങ്കിൽ ചോറുണ്ണാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. അപ്പൊ എന്തായാലും പോയി ഭക്ഷണം കഴിക്കട്ടെ അല്ലെ. ആൻഡ് അതേപോലെ തന്നെ വേറൊരു പാട്ട് അടുത്തത് ചോദിച്ചിട്ടുള്ളത് ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ, റോക്കി ഓർ റാണി കി പ്രേം കഹാനിയിലെ തും ക്യാ മിലെ എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുള്ളത് ജാജ്വലാണ്. ജാജ്വൽ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹൽ എഫ് എം ൽ ആർ ജി ഹീരയാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ജോയിൻ ചെയ്യുന്നത്. പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്.

0: സ്വർണ തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: പ്രിൻസിപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ സമയം 11 മണിയല്ല, 12 മണിയല്ല, 1 മണി കഴിഞ്ഞതേ 13 മിനിറ്റും കഴിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ എഫ് എം ആണ്. ഇൻസ്റ്റന്റ് പാട്ടുകളാണ് നമ്മൾ ദേ ഇവിടെ വെച്ചു കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ദേ ഇപ്പൊ ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: നമസ്കാരം മനെ.
0: നമസ്കാരം. രത്നാവതി അമ്മ, സുഖാണോ?
1: സുഖമായിരിക്കുന്നു മനെ.
0: ഓക്കെ, എന്താണ് ഉച്ചക്ക് സ്പെഷ്യൽ അവിടെ?
1: ഉച്ചക്ക് ചോറിന് ചോറും ഈ ചുണ്ടങ്ങ പറയുന്നത് അറിയോ?
0: ചുണ്ടങ്ങ എന്താ?
1: ചാറ്.
0: ചാറ് കറീനെയാണ് ചുണ്ടങ്ങ എന്ന് പറയുന്നത്.
1: ചുണ്ടങ്ങ പറയുന്ന ഒരു സാധനം ഉണ്ട് ഇവിടെ ഒക്കെ, പാലക്കാടൊക്കെ വെക്കുമ്പനെ. അവിടെ ഉണ്ടോന്ന് അറിയില്ല.
0: ഓ ഓക്കെ, ശരി ശരി.
1: അപ്പൊ ഒരു കായ്.
0: ആ ഓക്കെ, ശരി. അപ്പൊ എന്തായാലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിങ്ങനെ സുഖമായിട്ടിരിക്കൂട്ടോ. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?

0: ഈ പാട്ട് മോനെ
1: എന്റെ അമ്മ അടിപൊളിയായിട്ട് പാടുന്നുണ്ടല്ലോ.
0: ആ നിങ്ങളുടെയൊക്കെ കാരുണ്യങ്ങണ്ട്.
1: ആണോ? അടിപൊളി അടിപൊളി. എന്തായാലും ഈ പാട്ട് നമുക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ?
0: എല്ലാവർക്കും, ഇത് കേൾക്കുന്ന എല്ലാവർക്കും, എന്നെ സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട്, അകലിയിലെ എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ഈ പാട്ട്.
1: ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നമ്മള് പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും ദേ രത്നാവതി ചേച്ചിയാണ് വിളിച്ചത്. എന്തായാലും നല്ലൊരു പാട്ട് ദേ വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് നമുക്ക് പാട്ട് പാടി തന്നിട്ടുണ്ട്. അപ്പൊ ആ പാട്ട് നമ്മൾ എന്തായാലും വെച്ചു കൊടുക്കും. അതുപോലെ തന്നെ നേരത്തെ കേട്ട നമ്മുടെ പാട്ട് ആക്ച്വലി ലോക സിനിമയെന്ന് ശ്രീകുമാറാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വരാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് ഒരു തമിഴ് പാട്ടാണ്, ആസൈ മച്ചാൻ എന്ന സിനിമയിൽ നിന്ന് മുസ്തഫയാണ് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. മുസ്തഫ നമുക്ക് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തായാലും ദേ ഈ പാട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് ദേ ഇപ്പൊ വെക്കാൻ പോവാണ്. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ. ഇൻസ്റ്റന്റ് പാട്ടുമായി നിങ്ങളുടെ കൂടെയുള്ളത് ആർജി ഹീറയാണ്. അഹല്യ FM, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ സമയം തീ ഒരു മണി കഴിഞ്ഞ് 24 മിനിറ്റും കഴിയാണ്. നമ്മുടെ കൂടെ ഒരു കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഹലോ, ഇതാരാണ്? വേഷുവമ്മ, എവിടുന്നാണ്?
2: പുതുശ്ശേരി.
1: ഓക്കെ, എന്താ പുതുശ്ശേരിയിലെ വിശേഷം? ഏത് പാട്ടാന്ന് കേക്കണ്ടേ? ഏത് പാട്ടാ ഇന്ന്? ആറാം തമ്പുരാനല്ലേ? ഏതാ? ആ, തിരുവാതിര കളിയുടെ പാട്ടല്ലേ പറഞ്ഞേ? ആ, ശരി, എന്നാ അത് തന്നെ വെച്ചുതരാ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ആർക്കാ നമ്മള് ഡെഡിക്കേറ്റ് ചെയ്യണേ?
2: എന്റെ മോള് ശീവ, പിന്നെ കൂട്ടുകാരന്മാര് എല്ലാവർക്കും.
1: ശരി ശരി, വെച്ചു കൊടുക്കാം കേട്ടോ. ശരി, അപ്പോ ശരി കേട്ടോ, ബൈ ബൈ. എന്തായാലും ദേ, വേഷുവമ്മാളാണ് നമ്മളെ വിളിച്ചത്. വേഷുവമ്മയ്ക്ക് നല്ലൊരു പാട്ട് വെച്ചു കൊടുക്കണം. സന്തതം സുമസരം എന്ന് പറഞ്ഞ പാട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹദേവൻ ചേട്ടന് വേണ്ടിയിട്ടുള്ള കറുകറുത്തൊരു പെണ്ണാണെന്നുള്ള പാട്ടും ദേ ഇപ്പതേ നമ്മുടെ കൂടെ വരുന്നുണ്ട്. അപ്പൊ പാട്ട് കേട്ട് എൻജോയ് ചെയ്യൂ. അഹലി എഫ് എം ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: കാഴ്ചപ്പാട്. ഇവിടെ മൊത്തം കാട്ട്.
1: യെസ്, അങ്ങനെ സമയം ദേ ഒരു മണി കഴിഞ്ഞ് 36 മിനിറ്റും കഴിയാണതേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ, ഹലോ, കേൾക്കുന്നുണ്ടോ? ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അവിടെ. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ കോളർ ഉണ്ട് ലൈനിൽ, പക്ഷെ കട്ടാവുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പാട്ട് എന്തായാലും പ്ലേ ചെയ്യണം, അല്ലാതെ പറ്റില്ലല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് എന്ന് പറയുന്നത് മുറ്റത്തെത്തും തെന്നലേ എന്ന് പറഞ്ഞ പാട്ട്. യെസ്, ഡിൻസി ആണ് ഈ പാട്ട് നമ്മളോട് സ്പെഷ്യലായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഈ പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത പാട്ട് വന്നിട്ട് ഇത് ആരാണ് ഈ പാട്ട് ചോദിച്ചതെന്ന് വെച്ചാൽ, ഈ പാട്ട് പാക്കാതെ പാക്കാതെ എന്ന് പറഞ്ഞ പാട്ട്. യെസ്, ഇത് അമൽജിത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് ജയകൃഷ്ണൻ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജയകൃത്യം പറഞ്ഞിട്ടുള്ളത് അമൽജിത്തിന് സ്പെഷ്യലായിട്ടുള്ള ഡെഡിക്കേഷൻ ആണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് ഓൺ അഹലിയ FM. അപ്പൊ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരൂ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. യെസ്, അങ്ങനെ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒരു മണി കഴിഞ്ഞ് 48 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM ആണ്. നിങ്ങളുടെ കൂടെ RG ഹീരയാണ് ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ ലാസ്റ്റ് പാട്ടുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആക്ച്വലി ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്, ഹലോ അഹല്യ FM, എന്റെ പേര് ബിജു കഞ്ചിക്കോട് വല്ലടി ഹൗസ്, എനിക്ക് രാപ്പാടി കേഴുന്നുവോ രാ പൂവും വിട ചൊല്ലുന്നുവോ എന്ന ഗാനം വെച്ചു തരണം. ഈ പാട്ട് എന്റെ ഭാര്യ മാലിനിക്കും മകളായ അമ്മയെ കുട്ടിക്കും വേണ്ടിയാണ്. പിന്നെന്താ, ഉറപ്പായിട്ടും അവർക്ക് രണ്ടു വേണ്ടിയിട്ട് നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം അല്ലെ. അതുപോലെ തന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണൻകുട്ടി ചേട്ടനായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കളരി വിളക്ക് എന്ന് പറഞ്ഞ പാട്ട് നമ്മുടെ വടക്കൻ വീരഗാഥ എന്ന സിനിമയിൽ നിന്ന് ഈ പാട്ട് വെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ദേ ഈ പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാനൊരു ബൈ ബൈ പറയാണ്. ടാറ്റ ബൈ ബൈ പറയാനുള്ള സമയമായി. അപ്പൊ ഇനി മറ്റൊരു ദിവസം നിങ്ങളുടെ പലരുടെയും റിക്വസ്റ്റുകൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല, ചില പാട്ടുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് വേണം ചോദിച്ചിട്ട് കോള് ചിലപ്പോൾ കണക്ട് ആയിട്ടുണ്ടാവില്ല, പല പല വറീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അതൊക്കെ പരിഹരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എല്ലാവരും മെസ്സേജ് അയച്ചതിനും വിളിച്ചതിനും ഒക്കെ. ഒരു നന്ദി അറിയിച്ചുകൊണ്ടാണ് നമ്മുടെ അടുത്ത പാട്ടുകൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്യുന്നു. കാരണം ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് കഴിഞ്ഞ് നല്ലൊരു ഈവനിങ് ആവട്ടെ എല്ലാവരുടെയും. പിന്നെ മഴയും പനികളും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം നല്ലവണ്ണം പകർച്ചവ്യാധികളും പനിയും ചുമയൊക്കെ ഉള്ള സമയമാണ് കുട്ടികളുള്ളവർ. തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നല്ല സുഖമായിട്ടുള്ള ഒരു നല്ല ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ഒരു ബൈ ബൈ പറയുന്നു. സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് അഹല്യ FM. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് RG ഹീര. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
2: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: ചില സൗഹൃദങ്ങൾ അങ്ങനെയാണല്ലേ, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. അത്തരത്തിലൊരു കൂട്ടുകെട്ടായിരുന്നു രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MK അർജുനൻ മാസ്റ്റർ. യെസ്, അങ്ങനെ ഈ കൂട്ടുകെട്ട് ഉണ്ടാവാനുള്ളൊരു കഥ, അല്ലെങ്കിൽ ഒരു അവരുടെ ആ ഒരു പഴയ കാലം ചിന്തിച്ചു നോക്കുമ്പോൾ എവിടെയോ ഒരു പോയിന്റില് ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് കേൾക്കുകയാണ്, കൊള്ളാലോ ഇതാരാ ചെയ്തത്. MK അർജുനനാണ് നാടകത്തിലൊക്കെ പാട്ടൊക്കെ ചെയ്യുന്ന അന്നത്തെ ഒരു നാടകരംഗത്തെ പ്രശസ്തൻ. അങ്ങനെ ആ പാട്ടിൽ നിന്ന് ആരാണ് MK അർജുനൻ മാസ്റ്റർ എന്ന് ഒരു ചോദ്യം ഉണ്ടാവുകയും ദേവരാജൻ മാഷിന്റെ ഹാർമോണിസ്റ്റ് ആണ് എന്നറിയുകയും എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാം എന്ന് തോന്നുകയും അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടിനുള്ള മുൻകൈ എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ കൂട്ടുകെട്ട് ശരിക്കും മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു സമ്പത്ത് തന്നെയാണ്. അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന നല്ലൊരു ഗാനം P. ജയചന്ദ്രനും S.

ഉണ്ടായി. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് എം കെ അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയും. ഈ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഒരുപാട് ശ്രേഷ്ഠ സംഗീത സൃഷ്ടികൾ ഉണ്ടാവുകയും മലയാളികളുടെ മനസ്സിൽ മാഞ്ഞു പോകാത്ത രണ്ട് വ്യക്തികളായി മാറുകയും ചെയ്ത ഇവരെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. അഹല്യാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, നിങ്ങളോടൊപ്പം ആർ ജി ഹിരയാണ്. ആദ്യത്തെ ഗാനം പിക്നിക് എന്ന സിനിമയിൽ നിന്ന് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ് സ്റ്റേ ട്യൂൺ.

ചില സൗഹൃദങ്ങൾ അങ്ങനെയാണല്ലേ. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. അത്തരത്തിലൊരു കൂട്ടുകെട്ടായിരുന്നു രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ മാസ്റ്റർ. യെസ്, അങ്ങനെ ഈ കൂട്ടുകെട്ട് ഉണ്ടാവാനുള്ളൊരു കഥ, അല്ലെങ്കിൽ ഒരു അവരുടെ ആ ഒരു പഴയ കാലം ചിന്തിച്ചു നോക്കുമ്പോൾ എവിടെയോ ഒരു പോയിന്റിൽ ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് കേൾക്കുകയാണ്, കൊള്ളാലോ ഇതാരാ ചെയ്തത്, എം കെ അർജുനനാണ് നാടകത്തിലൊക്കെ പാട്ടൊക്കെ ചെയ്യുന്ന അന്നത്തെ ഒരു നാടകരംഗത്തെ പ്രശസ്തൻ. അങ്ങനെ ആ പാട്ടിൽ നിന്ന് ആരാണ് എം കെ അർജുനൻ മാസ്റ്റർ എന്ന് ഒരു ചോദ്യം ഉണ്ടാവുകയും ദേവരാജൻ മാഷിന്റെ ഹാർമോണിസ്റ്റ് ആണ് എന്നറിയുകയും എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാം എന്ന് തോന്നുകയും അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടിനുള്ള മുൻകൈ എടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ കൂട്ടുകെട്ട് ശരിക്കും മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു സമ്പത്ത് തന്നെയാണ്. അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന നല്ലൊരു ഗാനം പി ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയ റെസ്റ്റ് ഹൗസ് എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം RJ ഹീര, സ്റ്റേ ട്യൂൺഡ്.

ദാസേട്ടന്റെ ജലദോഷമാണെന്നറിഞ്ഞിട്ടും എന്തായാലും ഈ പാട്ട് പാടിയേ പറ്റൂ എന്ന നിർബന്ധത്തിൽ പാടിയൊരു പാട്ട്. അതാണ് പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. ശ്രീകുമാരൻ തമ്പിയും അർജുനൻ മാസ്റ്ററും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിന്റെ ഒരു അതിന്റെ ഒരു ഭംഗി ഏറ്റവും അധികം വിളിച്ചു പറയുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഇതൊരു പ്രേമഗാനമാണ്. വരികൾ എഴുതി കൊടുത്ത ഒരു 5 to 10 minutes തന്നെ ഈ പാട്ടുണ്ടായി. മോഹനരാഗത്തിലാണ് പാട്ട് അർജുനൻ മാസ്റ്റർ കമ്പോസ് ചെയ്തത്. കേട്ടപ്പോ തന്നെ ആദ്യത്തെ ട്യൂണ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആ കൂട്ടുകെട്ടിന്റെ ഏറ്റവും മികച്ച ഒരു ഗാനം പിറവിയെടുക്കുകയും ചെയ്തു. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു സ്റ്റേ.

അർജുൻ മാസ്റ്റർ ആദ്യമായി കമ്പോസ് ചെയ്യുന്ന സിനിമ കറുത്ത പൗർണമിയാണ്. അന്ന് പല സംഗീത സംവിധായകരുടെയും പേര് വന്നെങ്കിലും ഭാസ്കരൻ മാഷ് പറയാണ്, രണ്ടു മൂന്ന് പാട്ടുകളുടെ വരി ഞാൻ എഴുതി കൊടുക്കാം, അദ്ദേഹം ഒന്ന് ചെയ്തു നോക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിൽ നിന്നാണ് രണ്ടു മൂന്ന് പാട്ടുകൾ കമ്പോസ് ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് അർജുനൻ മാസ്റ്ററുടെ ആദ്യത്തെ സിനിമയും പാട്ടുകളും ഇറവിയെടുക്കുകയും ചെയ്യുന്നത്. സോ ആ സിനിമയിലെ പാട്ടുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ വഴിത്തിരിവായി മാറിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതും കറുത്ത പൗർണമിയിലെ പാട്ട് തന്നെയാണ്. കെ ജെ യേശുദാസ് പാടി ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഒരേ മനസ്സുള്ളവർ, ഒരുപോലെ ചിന്തിക്കുന്നവർ, പരസ്പരം നന്നായി മനസ്സിലാക്കുന്നവർ തമ്മിലുള്ള ഒരു സൗഹൃദം. ആ സൗഹൃദത്തിൽ നിന്നുണ്ടാകുന്ന സംഗീതത്തിന് അതിന്റെ മേന്മ തീർച്ചയായിട്ടും ഉണ്ടാകും. അത്തരത്തിലൊരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെയും എം കെ അർജുനൻ മാസ്റ്ററുടെയും. ഒരു വരി എഴുതുമ്പോൾ ഏത് വാക്കിനാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും എനിക്ക് വേണ്ട പോലെ തന്നെ ഒരു സംഗീതം ഉണ്ടാക്കി തരികയും ചെയ്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒത്തിരി നല്ല പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ഈ കൂട്ടുകെട്ട് സമ്മാനിച്ചത്. ഒരു കവിത എഴുതുമ്പോൾ അതിന്റെ ഭാവം മനസ്സിലാക്കുകയും രണ്ടുപേരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരു പാട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അത് പിന്നീട് രണ്ടുപേർക്കും തൃപ്തിയായെങ്കിൽ മാത്രം ഡയറക്ടറിനെ കേൾപ്പിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഉള്ളൊരു കൂട്ടുകെട്ട് എന്ന് വേണം ഇവരെ വിളിക്കാനായിട്ട്. എന്തായാലും ആ കൂട്ടുകെട്ടിൽ റെസ്റ്റ് ഹൗസ് എന്ന മൂവിയിൽ പിറന്ന ഒരു ഗാനം പാടാത്ത വീണയും പാടും. യേശുദാസ് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദേവരാജന്മാഷനെയും ശ്രീകുമാരൻ തമ്പിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് അകറ്റിയെങ്കിലും ആ അകൽച്ച ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനൻ മാസ്റ്ററും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് കൂടുതൽ ഫലമുള്ളതാക്കി. ചില അകൽച്ചകൾ നല്ലതാണെന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണത്. എന്തായാലും സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ സൗഹൃദങ്ങളിലൂടെ ഉണ്ടാകുന്ന ഗാനങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. നല്ല നല്ല സൗഹൃദങ്ങൾ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. പിക്നിക് എന്ന സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചന്ദ്രക്കലമാനത്ത് എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിന്ന് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബൈ പറയാണ്. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പറ പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടണ്ടെന്ന് പറ. പോ, ഓടിപ്പോ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനടങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: ആത്മസമ്മാൻ വർത്തമാൻ സുധാരണ
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
6: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: നമ്മുടെ വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
4: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന ഡോക്ടർ അഹല്യയിലേക്ക് എല്ലാ ലിസണേഴ്സിനും സ്വാഗതം. ഇന്ന് ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഈ അടുത്തിടെയായിട്ട് പത്രങ്ങളിലും ടിവികളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ആളുകളിൽ വലിയ പേടിയുണ്ടാക്കുന്ന ഒരു രോഗം, ഷിഗല്ല. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് അല്ലേ, ഷിഗല്ല എന്നുള്ളത്. എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കണമെന്നൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ പലരും വിചാരിക്കുന്നത് ഇത് കൊറോണയോ അല്ലെങ്കിൽ ഡെങ്കിപ്പനിയോ പോലെ ഒരു പുതിയ വൈറസ് രോഗമാണ് എന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ സത്യത്തിൽ ഷിഗല്ല എന്നത് ഒരു വൈറസ് ഒന്നുമല്ല, ഇതൊരു ബാക്ടീരിയയാണ് കേട്ടോ. നമ്മുടെ കുടലിനെയാണ് ഈ ഒരു ബാക്ടീരിയ പ്രധാനമായിട്ടും ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനൊരു മലിനീകരണ രോഗം എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അതായത് മലിനമായ വെള്ളത്തിലൂടെയും കേടായ ഭക്ഷണത്തിലൂടെയുമാണ് ഈ ഒരു രോഗം പ്രധാനമായിട്ടും പടരുന്നത്. ഈ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 1 മുതൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങും. വളരെ ചെറിയ അളവിൽ ഈ ബാക്ടീരിയ ഉള്ളിൽ ചെന്നാൽ പോലും രോഗം വരാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. സാധാരണയായിട്ട് കുട്ടികളെയാണ് ഈ ഒരു രോഗം പെട്ടെന്ന് പിടികൂടുന്നത്. കുട്ടികളിൽ പ്രതിരോധ ശേഷി കുറവായതുകൊണ്ടും അവർ കൈകൾ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടും രോഗം ഗുരുതരമാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നു ഷിഗല്ല രോഗത്തെക്കുറിച്ച്. എന്താണ് ഈ രോഗം, എങ്ങനെയാണിത് വരുന്നത്, വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, വരാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അങ്ങനെ ഷിഗല്ലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലേക്കെല്ലാം വരാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഷിഗെല്ല രോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ നിന്ന് ഷിഗെല്ലയെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുക? ഇത് മഴക്കാലമാണ്, സ്വാഭാവികമായിട്ടും വയറിളക്ക രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാധാരണ വയറിളക്കമാണോ അതോ ഷിഗെല്ലയാണോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? പറഞ്ഞുതരാം. ഈ ഷിഗെല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം. ഒന്ന്, രക്തം കലർന്ന വയറിളക്കമാണ് ഷിഗെല്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ രക്തം കലർന്ന വയറിളക്കം. സാധാരണ വെള്ളം പോലെ പോകുന്ന വയറിളക്കമല്ല, മറിച്ച് മലത്തോടൊപ്പം കഫവും രക്തവും കലർന്നു പോകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷണമായിട്ട് കരുതുന്നത്. പിന്നെ കടുത്ത വയറുവേദനയും മലം മുക്കൽ. ആഹാരം കഴിച്ചു കഴിഞ്ഞാലും ഇല്ല എങ്കിലും കഠിനമായിട്ടുള്ള വയറുവേദനയും അടിവയറ്റില് വിട്ടുമാറാത്ത വേദനയും അനുഭവപ്പെടും. മലം വിസർജിക്കാനായിട്ട് വലിയ രീതിയിൽ മുക്കേണ്ടി വരികയും ചെയ്യും. പിന്നെ ഉയർന്ന പനിയും ഉണ്ടാവും. ബാക്ടീരിയ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് കടുത്ത പനിയും ഒപ്പം വിറയലും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഛർദിയും തലകറക്കവും. കഴിക്കുന്ന ആഹാരവും വെള്ളവും ഉള്ളിൽ നിൽക്കാതെ ഛർദിച്ചു പോകുന്ന അവസ്ഥയും ഉണ്ടാകും. എപ്പോഴാണ് ഇത് അപകടകരമായിട്ട് മാറുക? പറഞ്ഞുതരാം. തുടർച്ചയായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നത് കൊണ്ട് ശരീരത്തിലെ ജലാംശം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും. ശരീരം തളരുക, മൂത്രം കുറയുക, ചുണ്ടുകളും നാവും വരണ്ടു പോവുക, കുട്ടികൾ അബോധാവസ്ഥയിലേക്ക് പോവുക എന്നിവ കണ്ടുകഴിഞ്ഞാൽ ഒട്ടും സമയം കളയാതെ രോഗിയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കണം. സ്വയം ചികിത്സയോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചോദിച്ചു വാങ്ങുന്ന ഗുളികകളോ ഒരിക്കലും ഈ രോഗത്തിന് ഉപയോഗിക്കരുത്. ഇത് രോഗം കൂടുതലാക്കാനേ ചാൻസ് ഉള്ളൂ. ഷിഗെല്ല രോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഷിഗെല്ല രോഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ഷിഗെല്ല രോഗം പടരുന്ന തടയാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്നും വീടുകളിൽ നിന്നും ചില ശീലങ്ങളൊക്കെ തുടങ്ങണം. ആ ശീലങ്ങൾ ഇല്ലായെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ആ ശീലങ്ങൾ സ്റ്റാർട്ട് ചെയ്തേ മതിയാവും. എന്തൊക്കെയാണെന്നല്ലേ പറഞ്ഞുതരാം. ഒന്ന്, തിളപ്പിച്ച ആറിയ വെള്ളം മാത്രം കുടിക്കുക. ഈ മഴക്കാലത്ത് നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത്. വെള്ളമാണ് ഈ ഒരു രോഗത്തിന്റെ പ്രധാന ഉറവിടം. കിണർ വെള്ളമോ പൈപ്പ് വെള്ളമോ ഫിൽട്ടർ വെള്ളമോ നേരിട്ട് ഒരിക്കലും കുടിക്കരുത്. വെള്ളം നന്നായി 100 ഡിഗ്രിയിൽ തിളച്ച് മറിഞ്ഞ ശേഷം മാത്രം കുടിക്കുക. വീട്ടിലെ കിണറുകള് ക്ലോറിനേഷൻ നടപ്പിലാക്കിയിട്ട് സൂക്ഷിക്കുക. പിന്നെ വ്യക്തി ശുചിത്വമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. കൈകൾ കഴുകുക എന്നതാണ്. ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും ടോയ്ലറ്റിൽ പോയ ശേഷവും കൈകൾ സോപ്പിട്ട് കുറഞ്ഞത് 20 സെക്കൻഡ് എങ്കിലും നന്നായിട്ട് തിരുമ്മി കഴുകണം. കുട്ടികളെ ഈ ശീലം നിർബന്ധമായിട്ടും പഠിപ്പിക്കുകയും വേണം. ഈ ഒരു മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഈച്ചകളാണല്ലേ. ഈച്ചകളൊക്കെ വരാറുണ്ട്. ഈ ഈച്ചകൾ വഴിയാണ് ഷിഗെല്ല ബാക്ടീരിയ ഒരു ഭക്ഷണത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് വീട്ടിലെ ആഹാര സാധനങ്ങൾ എപ്പോഴും ഈച്ച കടക്കാത്ത രീതിയിൽ മൂടി വയ്ക്കുക. പിന്നെ പഴകിയ ആഹാരമൊക്കെ ഒഴിവാക്കണേ. ഫ്രിഡ്ജിൽ വെച്ച തണുത്ത ആഹാരങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്നതേ ഈ സമയത്ത് ഒഴിവാക്കണം. ഫ്രഷ് ആയി ഉണ്ടാക്കിയ ചൂടുള്ള ഭക്ഷണം മാത്രം കഴിക്കുക. ഷിഗെല്ല രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഒരിക്കൽ കൂടി സ്വാഗതം ഡോക്ടർ അഹല്യയിലേക്ക്. ഷിഗെല്ല രോഗത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി പറയാനുള്ളത്, വ്യക്തിപരമായ ശ്രദ്ധയോടൊപ്പം തന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ്. വീട്ടിൽ ആർക്കെങ്കിലും വയറിളക്കമോ പനിയോ ഉണ്ടെങ്കിൽ അവർ മറ്റുള്ളവർക്കുള്ള ആഹാരം പാകം ചെയ്യാനോ വെള്ളമെടുക്കാനോ നിൽക്കരുത്. കാരണം അവരിൽ നിന്ന് വീട്ടിലെ മറ്റുള്ളവരിലേക്ക് ബാക്ടീരിയ വളരെ എളുപ്പത്തിൽ പടരും. പിന്നെ ടോയ്ലറ്റ് ശുചിത്വം. രോഗി ഉപയോഗിക്കുന്ന ടോയ്ലറ്റും വസ്ത്രങ്ങളും ബ്ലീച്ചിങ് പൗഡറോ ഡിസ്ഇൻഫെക്റ്റന്റോ ഉപയോഗിച്ച് കൃത്യമായിട്ട് വൃത്തിയാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഫ്ലഷ് ചെയ്യുമ്പോൾ ടോയ്ലറ്റിന്റെ മൂടി അടയ്ക്കാനായിട്ട് മറക്കരുത്. പിന്നെ വിപണിയിൽ നിന്ന് വാങ്ങുന്ന സാലഡ്, പച്ചക്കറികളും പഴങ്ങളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പുറത്തുനിന്ന് കിട്ടുന്ന വെൽക്കം ഡ്രിങ്കുകൾ, ജ്യൂസുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന ഐസ് ശുദ്ധമായ വെള്ളത്തിൽ നിന്നാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം. പിന്നെ ORS ലായനി. വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ശരീരത്തിലെ ലവണങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ORS ലായനിയോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ കരിക്കൻ വെള്ളമോ ധാരാളമായിട്ട് കുടിക്കുക. ആശുപത്രിയിൽ കാണിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ കൃത്യമായ അളവിൽ കഴിച്ച് തീർക്കുക. ഒരിക്കലും പകുതിക്ക് വെച്ച് നിർത്തരുത്. ഷിഗെല്ലയെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശുചിത്വത്തിലൂടെയും ജാഗ്രതയിലൂടെയും നമുക്ക് ഈ രോഗത്തെ പൂർണ്ണമായിട്ട് തടയാനായിട്ട് സാധിക്കും. ഷിഗെല്ല രോഗത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട ലിസ്ണേഴ്സ് ഇത്രയും നേരം കേട്ടത്. ഇതുപോലെയുള്ള ആരോഗ്യ വിശേഷങ്ങളുമായി ഇനിയും ഒന്നിക്കാം. ഇതോടുകൂടി ഇന്നത്തെ ഡോക്ടർ അഹല്യ ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല.
4: പന്ത്രണ്ട്
2: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: 360 degree. നമസ്കാരം. 360 ഡിഗ്രിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. 360 ഡിഗ്രിയുമായിട്ട് കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. അപ്പോ നമ്മൾ ഇന്ന് എന്ത് പറയാൻ പോകുന്നു, ഇന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. നാളെ രാവിലെ മുതൽ ഒന്ന് നന്നായേക്കാം, അല്ലെ, നേരത്തെ എഴുന്നേൽക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കാം, അല്ലെങ്കിൽ ബുക്ക് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പ്ലാനിങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ, പിറ്റേ ദിവസം ആവുന്ന സമയത്ത് വൻ മടിയാണ്, ഒരു മോഡുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അതിലേക്ക് തിരിഞ്ഞു പോലും നോക്കാറില്ല. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നേ? എന്താണ് ഇതിലെ ശരിക്കും പ്രശ്നം? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അതായത് ഒരു വില്ലനുണ്ട്, നമ്മുടെ തലച്ചോറിൽ തന്നെ ഒരു വില്ലൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് ഡോപാമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട് നമ്മുടെ തലച്ചോറിൽ, അല്ലെ, ആ ഒരു ഹോർമോണാണ് ഒരു വില്ലനായിട്ട് മാറുന്നുണ്ടാവാം. സംഭവം എന്താണെന്നറിയോ, നമുക്ക് ഈ കിട്ടുന്ന എളുപ്പത്തിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കുറേ സന്തോഷങ്ങളൊക്കെ ഇല്ലേ, ആ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ തന്നിട്ട് നമ്മളെ വലിയൊരു മടിയന്മാരാക്കി മാറ്റുന്നുണ്ട് നമ്മുടെ ഈ ഹോർമോൺ. ഇന്ന് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലോകമെമ്പാടുമുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ബിസിനസ്സുകാരായിക്കോട്ടെ, അവരൊക്കെ എന്താണ് അവരുടെയൊക്കെ ഫോക്കസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ട്രെൻഡ് ഉണ്ട്. യെസ്, ആ ട്രെൻഡിലേക്കാണ് ഈ ഞാനിങ്ങനെ പറഞ്ഞു വന്നത് കേട്ടോ. ആ ട്രെൻഡിനെ കുറിച്ചാണ് ഇന്നത്തെ 360 ഡിഗ്രിയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതെന്താണെന്ന് അറിയോ? അതാണ് ഈ ഡോപാമിൻ ഫാസ്റ്റിംഗ്. ഡോപാമിൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ട്. ഈ കേൾക്കുമ്പോൾ എന്തോ ഒരു സയൻസ് ക്ലാസ് ഒക്കെ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പക്ഷേ സംഭവം എന്താണെന്ന് അറിയോ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വേറെ ലെവലിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കിടിലൻ വിദ്യയാണട്ടോ ഇത്. എന്താണ് ഈ ഡോപാമിൻ ഫാസ്റ്റിംഗ് എന്നൊരു കാര്യം നമുക്ക് കേൾക്കണം, അല്ലെ, അത് നമ്മുടെ ലൈഫിലും പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് പറ്റുന്ന കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഡോപാമിൻ ഫാസ്റ്റിംഗ് എന്താണ്. അപ്പൊ കേൾക്കാൻ റെഡി ആയിക്കോളൂ 360 ഡിഗ്രിയിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേറ്റ് വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട്
1: കൂട്ടുകൂടാ. തുറന്ന കാറ്റിനോട് നിൻ കരളിൽ ഇത്ര കോപം എന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച

0: 360 degree.
1: എന്താണ് ഡോപാമിൻ ഫാസ്റ്റിംഗ്? യെസ്, ഈ ഒരു കാര്യമാണ് 360 degree പറയാൻ പോകുന്നേ. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കിയാലോ നമ്മുടെ തലച്ചോറിനെ ഒരു റിവാർഡ് അല്ലെങ്കിൽ എന്താ പറയാ, സന്തോഷം. യെസ്, സിമ്പിളായി പറയണെങ്കിൽ അങ്ങനെ പറയാല്ലേ. ആ ഈ സന്തോഷം കിട്ടുമ്പോൾ റിലീസ് ആകുന്ന ഒരു കെമിക്കലാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഡോപാമിൻ. പണ്ട് കാലത്ത് ഒരു നല്ല ആഹാരം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ കാര്യം സാധിക്കുമ്പോഴൊക്കെ മാത്രമാണ് ഇത് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ മാറി അല്ലെ. നല്ല ചേഞ്ചസിന്റെ കാര്യങ്ങൾ, ഫോണിൽ ഒരൊറ്റ സ്ക്രോളിംഗ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ ഗെയിമിംഗ് അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കഷ്ണം, ഇതിലൂടെയൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ തലച്ചോറിന് എന്താണ് ഡോപാമിൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എളുപ്പത്തിൽ വലിയ അളവിൽ ഈ സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ തലച്ചോറിന് സാധാരണ കാര്യങ്ങളായി പഠനം അല്ലെങ്കിൽ ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ എക്സസൈസ് ആയിക്കോട്ടെ ഇവയൊക്കെ എന്താണ് എന്നിവ ചെയ്യുമ്പോൾ ഒരു രസവും തോന്നില്ല. കാരണം നിസ്സാരമായിട്ട് വേറെ രീതിയിൽ നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. ഡോപാമിന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇത്ര എഫേർട്ട് ഇട്ട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ ഡോപാമിൻ എന്ന് പറയുന്ന സംഭവം കിട്ടണം എന്നില്ല അല്ലെ. കാരണം അവയിൽ നിന്ന് നമുക്ക് പെട്ടെന്നൊരു റിവാർഡ് കിട്ടില്ല, ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഹാപ്പിനെസ് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതിനെയാണ് എന്ത് പറയുന്നേ, ഹൈ ഡോപാമിൻ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ. ഇനി ഒരു യു ടേൺ അടിക്കാൻ പോവാണ് നമ്മൾ ഇതിലേക്ക്, ഡോപാമിൻ ഫാസ്റ്റിംഗിലേക്ക്. അതായത് സിലിക്കൺ വാലിയിലെ മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ കാമറോൺ സെപ്പയാണ് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഹാക്ക് ജനപ്രിയമാക്കി മാറ്റിയത് കേട്ടോ. കുറച്ച് സമയത്തേക്ക് ഇത്തരം എളുപ്പമുള്ള സന്തോഷങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മുടെ തലച്ചോറിനെ റീസെറ്റ് ചെയ്യുന്ന ഒരു മാന്ത്രിക വിദ്യയാണ് ഈ പരിപാടി. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

0: 360 degree.
1: Yes, what to avoid?
2: ആ ഒരു കാര്യമാണ് 360 ഡിഗ്രിയിൽ നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്തിൽ?
1: ഈ ഡോപാമിൻ ഫാസ്റ്റിംഗിൽ. കൂടെ ഉള്ളത് ഞാൻ ആയിലിയാണ്. അപ്പൊ അടുത്ത ആ ഒരു കാര്യം, ഫാസ്റ്റിംഗിലെ വിലക്കപ്പെട്ട കനികൾ എന്തൊക്കെയാണ് അല്ലെ, വാട്ട് ടു അവോയ്ഡ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സാധാരണ ഈ വ്രതം നോക്കുന്ന സമയത്തൊക്കെ ആഹാരം ഒഴിവാക്കാറില്ലേ, പല കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വെക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഡോപാമിൻ ഫാസ്റ്റിംഗിൽ നമ്മൾ ഒഴിവാക്കേണ്ടത് എന്താണ്. തലച്ചോറിന് പെട്ടെന്ന് ലഹരി തരുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റുകൾ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് വേണം, ഒഴിവാക്കണം. അതിൽ ഒന്നാമത്തേത് ഈ സോഷ്യൽ മീഡിയയും ഫോൺ സ്ക്രീനും ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കഫീൻ. എല്ലാവർക്കും പ്രിയപ്പെട്ട കഫീൻ, അതെ, കഫീൻ അടങ്ങിയിട്ടുള്ള ചായ, കോഫി, അതുപോലെ എനർജി ഡ്രിങ്ക്സ്, പിന്നെ ജങ്ക് ഫുഡ്, ഇത്തരം കാര്യങ്ങൾ എന്തായാലും നമ്മൾ ഒഴിവാക്കണം. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്ന ഈ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആയിക്കോട്ടെ, നെറ്റ്ഫ്ലിക്സ് കാണലായിക്കോട്ടെ, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ വെറുതെ പാട്ടുകൾ കേൾക്കൽ, എന്നിവ പോലും ഇതിൽ വരുന്നുണ്ടെന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വിരൽ തുമ്പിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന എല്ലാ വിനോദങ്ങളെയും താൽക്കാലികമായിട്ട് നമ്മൾ മാറ്റി നിർത്തണം. കേൾക്കുമ്പോൾ തന്നെ അയ്യോ എന്തപ്പോ അങ്ങനെ തോന്നും, പക്ഷേ നമുക്കിങ്ങനെ എന്താ ഫീൽ ചെയ്യാന്ന് അറിയോ, ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മുടെ ലൈഫിൽ ബാക്കിയുള്ളത്, ഒരു ചോദ്യം ഉണ്ടാവും. ആ ഒരു ചോദ്യം എന്തായാലും തോന്നുന്നതാണല്ലേ. എന്നാൽ ഈ ഫാസ്റ്റിംഗ് സമയം നമ്മൾ എങ്ങനെ ക്രിയേറ്റീവായിട്ട് മാറ്റാം എന്നൊരു കാര്യം കൂടി ദേ ഞാൻ അടുത്തതായിട്ട് പറഞ്ഞുതരാം. 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ആ ബ്രേക്കിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. കീപ് ലിസണിംഗ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ ഡോപാമിൻ ഫാസ്റ്റിംഗിലെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്നറിയോ? ആ ഒരു രഹസ്യം എന്ന് പറയൽ ബോറടിക്കലാണ്. അതെ, ബോറടിക്കാൻ. അതായത് ബോറടിക്കാൻ നമ്മുടെ മനസ്സിനെ അനുവദിക്കുക, ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. കേൾക്കുമ്പോൾ തോന്നുന്നില്ലേ എന്ത് വിചിത്രമാണ് ബോറടിക്കാനായിട്ട് നമ്മൾ മനഃപൂർവ്വം കാര്യങ്ങൾ ചെയ്യണോ എന്നൊരു കാര്യം? യെസ്, അത് വേണം ഗൈസ്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇന്നത്തെ കാലത്ത് നമുക്ക് ബോറടിക്കാറില്ല അല്ലേ. നമ്മൾക്ക് ഇങ്ങനെ ചെറിയൊരു നീരസം വരുന്ന സമയത്ത് നമ്മൾ അതിന് വേഗം വേഗം വേഗം മറ്റൊരു കാര്യങ്ങളിലേക്ക് എൻഗേജ് ആവാനായിട്ട് നോക്കാറുണ്ട്. ഈ ബോറടി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ക്യൂ നിൽക്കാണ്, ഒരു വരി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു 5 സെക്കൻഡ് ബോറടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കും അല്ലേ. എന്നാൽ ഈ ബോറടിയിലാണ് യഥാർത്ഥ ക്രിയേറ്റിവിറ്റി എപ്പോഴും ഒളിഞ്ഞിരിക്കുന്നത്. ഈ ഫാസ്റ്റിംഗ് സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചിന്തിക്കുക, ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്ന് ചിന്തിക്കുക. അതെ, തിങ്ക് ചെയ്യുക. ഡയറിയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതി വെക്കുക. അതുപോലെ തന്നെ പ്രകൃതിയിലൂടെ ഒരു നീണ്ട നടത്തൊക്കെ നമുക്ക് പോവാം. പ്രകൃതിയൊക്കെ കണ്ടിട്ട് കുറെ നാളായാലും എപ്പോഴും ഈ തല കുനിഞ്ഞല്ലിരിക്കാറ്. യെസ്, അതായത് ഫോൺ നോക്കിയാണല്ലോ. അപ്പോൾ നമുക്ക് ചുമ്മാ നേച്ചറൊക്കെ ഒന്ന് നോക്കി പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ചുമ്മാ അങ്ങനെ നടക്കാം, ഫ്രീ ആയിട്ട് നടക്കാന്നുള്ളതാണ് കേട്ടോ. അല്ലെങ്കിൽ എന്താ, ഈ വീട്ടുകാരോടൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ച് നോക്കി, എത്ര നാളായില്ലേ അങ്ങനെയൊക്കെ ഒന്ന് ഇരുന്ന് സംസാരിച്ചിട്ട്. യെസ്, ആ ഒരു കാര്യം ചെയ്യാം. ഇതൊന്നും ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയില്ലെങ്കിൽ വെറുതെ കണ്ണടച്ച് ചുമ്മാ ഇരിക്കുക, അത്ര ചെയ്താൽ മതി. അപ്പോഴെന്താ സംഭവിക്കുന്നത്? ഈ തലച്ചോറിലേക്ക് പുതിയ അനാവശ്യ വിവരങ്ങളൊന്നും എത്താതിരിക്കുന്ന സമയത്ത് അത് ഉള്ളിലുള്ള പഴയ കാര്യങ്ങളെ പ്രോസസ്സ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പണ്ട് വലിയ എഴുത്തുകാരനും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരും തങ്ങളുടെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് ഇത്തരം ശാന്തമായ ബോറടി നിമിഷങ്ങളിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഒരു ആപ്പിൾ വീണത് നമ്മുടെ ന്യൂട്ടൺ ചേട്ടൻ ചുമ്മാ ഒരു മരത്തിന്റെ താഴെ ഇരുന്ന സമയത്താണ്, ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എന്ന് നമുക്കറിയാലോ. യെസ്, അതുപോലെ തന്നെ ചുമ്മാ ശാന്തമായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ക്രിയേറ്റിവിറ്റി ശരിക്കും നല്ല രീതിയിൽ വളരും എന്നൊരു കാര്യമാണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു 24-hour ചലഞ്ചിനെ പറ്റിയാണ്. ദ 24-hour റീസെറ്റ്. എന്താണ് ഈ 24-hour റീസെറ്റ്? കേൾക്കാൻ തീ റെഡി ആയിക്കോളൂ. 360 degree ഒരു പാട്ടിന് ശേഷം സ്റ്റേഡിയം വിത്ത് ഹലിയ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. കൂടെയുള്ളത് ഞാൻ ആർ ജെ ആയിലിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ പറയാൻ പോവാണ് ദ 24-hour റീസെറ്റ്. ഏതിലാണ് ഡോപാമി ഫാസ്റ്റിംഗിൽ. അപ്പോൾ അതെന്താ നോക്കിയാലോ. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ തുടങ്ങേണ്ടത് ആ ഒരു കാര്യം നമുക്ക് പറയാം. ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 24 മണിക്കൂർ ചലഞ്ചായിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി കേട്ടോ. അതല്ലാതെ പെട്ടെന്ന് പോയിട്ട് ഇതെല്ലാം റെഡിയാക്കി എടുക്കാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കില്ല. നമ്മൾ അത്രയും നാളും പോയ ഒരു പാറ്റേണിൽ നിന്ന് പെട്ടെന്ന് ഒരു ചേഞ്ച് അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരു 24-hour ചലഞ്ച് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ദ 24-hour റീസെറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ഒരു 24 മണിക്കൂർ ചലഞ്ച് ആയിട്ട് വേണം ഇത് ചെയ്യാം. ഏതെങ്കിലും ഒരു സൺഡേസ് ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതായത് ശനിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടക്കുന്നത് മുതൽ ഞായറാഴ്ച രാത്രി വരെയാണ് നമ്മുടെ ഈ ഒരു സമയം. അപ്പൊ അന്നേ ദിവസം എന്ത് ചെയ്യാം, ഫോൺ, ടിവി, ലാപ്ടോപ്പ് എന്നിവ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യാം. അതുപോലെ പഞ്ചസാരയോ എരിവോ കൂടിയ ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ട് ലളിതമായിട്ടുള്ള ഈ സാലഡോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിക്കുക. ലഘുവായ ഫുഡ് കഴിക്കാം, ഓവറായിട്ട് സ്പൈസി ഒന്നും അല്ലാത്ത ഫുഡ് കഴിക്കാം. അതുപോലെ പാട്ടുകൾ കേൾക്കുക, സിനിമ കാണുക, ആ പരിപാടി ഒന്നും ചെയ്യാതിരിക്കാം. പിന്നെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും ഇതെന്താ ജയിലും, ഇവിടെ ഫ്രീഡം, ഇവിടെ എൻജോയ്മെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഈ ഒരു 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ തലച്ചോറ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ക്ലീൻ ആവും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യ ചിന്തകളും ഈ ഒരു ആകുലതയൊക്കെ മാറി മനസ്സൊരു വലിയ തടാകം പോലെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി ഒഴുകി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ദ 24-hour റീസെറ്റ്. ശനിയാഴ്ച രാത്രി കിടക്കുന്ന സമയം മുതൽ ഞായറാഴ്ച രാത്രി വരെ എന്ത് ചെയ്യാം, ഫോൺ അവോയ്ഡ് ചെയ്യുക, ലാപ്ടോപ്പ് അവോയ്ഡ് ചെയ്യുക, സ്ക്രീൻ അവോയ്ഡ് ചെയ്യുക, പാട്ട് കേൾക്കേണ്ട, ഒന്നും ചെയ്യാതെ കംപ്ലീറ്റ് ഫ്രീ ആയിട്ടിരിക്കുക. ഒന്നും ചെയ്യണ്ട, വെറുതെ ഇരിക്കുക. ലൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ മാത്രം കഴിച്ച്, ഓവർ സ്പൈസി മസാലാസ് ഒന്നും ഇല്ലാത്ത ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര കൂളായിട്ടിരിക്കുക. കുറച്ച് ടാസ്ക് പരിപാടിയാണ്, പക്ഷെ ഒന്ന് ട്രൈ ചെയ്യണം, അതാണല്ലോ ചലഞ്ച്. യെസ് അതാണ്. ഈ ഫാസ്റ്റിംഗിന് ശേഷമുള്ളൊരു മാറ്റങ്ങളുണ്ട് അതിന് ശേഷം, ദ മാജിക് ആഫ്റ്റർ ദ ഫാസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. 360 ഡിഗ്രിയിൽ ഒരു പാട്ട് വരുന്നുണ്ട്.

അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന 360 ഡിഗ്രി ആണ്. കൂടെയുള്ളത് ഞാൻ അഖിലയാണ്. യെസ്, ദ ഫാസ്റ്റിംഗ് മാജിക് നമ്മൾ പറയാൻ പോവാണല്ലേ. ദ മാജിക് ആഫ്റ്റർ ദ ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഒരു 24 മണിക്കൂർ ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, തിങ്കളാഴ്ച നിങ്ങൾ ഉണരുന്ന സമയത്ത് വലിയൊരു മാജിക് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. പണ്ട് നിങ്ങൾക്ക് ബോറടിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ബുക്ക് വായിക്കുന്നതോ അല്ലെങ്കിൽ ഓഫീസിലെ ഫയൽസ് നോക്കുന്നതോ ഒക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വലിയൊരു താല്പര്യം തോന്നുന്നുള്ളതാണ്. കാരണം എന്താണെന്നറിയോ? കാരണം നിങ്ങളുടെ തലച്ചോറിൽ ആ ഡോപാമിൻ ലെവൽ ഇപ്പോൾ എന്താണ്, നോർമലായിട്ടുണ്ട്. ഇപ്പൊ ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ സന്തോഷം കണ്ടെത്താനായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിന് എന്ത് ചെയ്യും, സാധിക്കും. ഈ ശ്രദ്ധക്കുറവ് മാറി അസാധ്യമായ ഒരു ഫോക്കസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് തോന്നുന്നുള്ളതാണ്. അപ്പൊ മടിയന്മാരായി കിടന്നിരുന്ന പലരും ഈ ഒറ്റ ലൈഫ് സ്റ്റൈൽ ഹാക്ക് കൊണ്ട് വലിയ ക്രിയേറ്റീവ് പ്രൊജക്ടുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവിനെന്ത് ചെയ്യാം, പുറത്തെടുക്കാനായിട്ട് നിങ്ങൾ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ.

0: 360 degree.
1: യെസ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് ഈ 24-hour ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന ഈ ഡോപ്പാമൈൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് മൈക്രോ ഡോപ്പാമൈൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതൊരു ഡെയിലി പ്രാക്ടീസ് ആണ് കേട്ടോ. എല്ലാ ആഴ്ചയും 24 മണിക്കൂർ ചെയ്യാൻ പറ്റാത്തവർക്ക് ദിവസവും ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോ ഫാസ്റ്റിംഗ് രീതിയുണ്ട്. ഈ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 2 മണിക്കൂർ എന്ത് ചെയ്യാം, ഫോൺ പൂർണ്ണമായിട്ടും സൈലന്റ് ആക്കി വെക്കുക. ആ സമയത്ത് ഈ സോഷ്യൽ മീഡിയ നോക്കില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും എൻഗേജ് ആവില്ല എന്നൊരു കടുത്ത തീരുമാനം ആരെടുക്കണം, നമ്മളെടുക്കണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്തായിക്കോട്ടെ, ചായ കുടിക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഈ വേറെ ഓവർ തിങ്ക് അല്ലെങ്കിൽ സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളിലേക്ക് ഒന്നും പോവാതെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഫുഡ് മാത്രം എൻജോയ് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്ത് കഴിക്കാം. ഇതൊരു മെഡിറ്റേഷൻ പോലെ നിങ്ങളുടെ മനസ്സിന് ശരിക്കും നല്ല രീതിയിൽ തന്നെ പാകപ്പെടുത്തുന്നുള്ളതാണ് കേട്ടോ. വലിയ മാറ്റങ്ങൾ ഇപ്പോഴും ചെറിയ ചുവടുകളിൽ നിന്നാണ് ഉണ്ടാവാറില്ലേ. ദിവസവും ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് മാറിവരും എന്നതാണ്.

0: 360 degree.
1: Yes, dear friends. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഡോപാമിൻ ഫാസ്റ്റിങ്ങിനെ പറ്റിയാണല്ലേ. താൽക്കാലികമായിട്ട് ഈ കുഞ്ഞു സന്തോഷങ്ങളുടെ ഒക്കെ പുറകെ ഓടി നമ്മുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോവാറില്ലേ. ഈ ടെക്നോളജിയുടെയും പരസ്യങ്ങളുടെയും ഒക്കെ ഈ ലോകത്ത് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കാനുള്ള റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം അല്ലെ. അതിനുള്ള മികച്ച വഴിയാണ് ഇത് ഈ ഡോപാമിൻ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി. അപ്പോൾ ഇനി വരുന്ന അവധി ദിവസം ഒരൊറ്റ തവണയെങ്കിലും ഒരു ക്രിയേറ്റീവ് എക്സ്പീരിമെന്റ് സ്വന്തം ജീവിതത്തിൽ ചെയ്തു നോക്കണം കേട്ടോ. അതിന്റെ മാറ്റം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും, തീർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഈ പുത്തൻ ലൈഫ് സ്റ്റൈൽ ട്രെൻഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നോട് പറയണം. അങ്ങനെ ദേ വീണ്ടും 360 ഡിഗ്രിയുമായിട്ട് ഞാൻ വരും. ഇന്നത്തെ 360 ഡിഗ്രിയുടെ സമയം ദേവിയുടെ ഇങ്ങനെ പൂർണ്ണമാവുകയാണ്. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ഇൻഫർമേഷനും എന്റർടൈൻമെന്റും അങ്ങനെ ടിപ്സും ട്രിക്സ് ഒക്കെ ആയിട്ട് വീണ്ടും 360 ഡിഗ്രിയിൽ കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർജെ ആലിയ സൈനിങ് ഓഫ്. സ്റ്റേ ഇൻ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാ.

0: കാനഡ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
1: ആത്മസമ്മാൻ ബഡ്ജാത്ത വർത്തമാൻ സുധാരണയുടെ സാധി ബെഹത്തർ ഭവിഷ്യത്തെ ബാരമെ സോച്ചിലുള്ള
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് 37,00,000 കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
3: സോളർ പവർ കെ മാമലേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? 14 കോടി. അതൊരു വലിയ സംഖ്യയാണല്ലേ. എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളമെത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
5: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

0: 9500024 അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും
1: ദേഷ്യപ്പെടുമായിരുന്നു.
0: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM suryaghar.gov.in.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000-129.
6: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 0492322688. മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൌത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
7: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: പണ്ടൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്രഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
2: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
1: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപിമാമനും PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM
3: സൂര്യാഘർ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
6: സോളർ പവർ കെ മാമലേ ബോത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മെ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മെ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
6: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. Phone 91889-54112, 04923-225-000.

ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
2: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
4: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്തു നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
5: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
4: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പിഎം വികസിത് ഭാരത് പുരസ്കാര യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേമ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. ദേശീയതല പരിപാടിയുടെ ഭാഗമായി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പാളയം കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ വൈകിട്ട് പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും പ്രത്യേക പരിപാടികൾ നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് ബിജെപി അംഗം ബി ബി ഗോപകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. അതേസമയം സംസ്ഥാനത്ത് പ്രതിരോധ നടപടികളിൽ ഉണ്ടായ ജാഗ്രത കുറവാണ് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. ആരോഗ്യമേഖലയിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ശബരിമല സ്വർണ്ണാഭരണ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. അന്വേഷണ ചുമതലയുള്ള എസ് ശശിധരൻ നേരിട്ട് എത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി ശബരിമല പ്രഭാമണ്ഡലത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച വിവരം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അവയവദാന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്തും കോട്ടയത്തും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. ഇടനിലക്കാരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത്. 31st ദേശീയ വായന മഹോത്സവത്തിനും 1 മാസം നീളുന്ന വായനാഘോഷങ്ങൾക്കും നാളെ തുടക്കമാകും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വായനയാണ് വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. വായനാദിനത്തിന്റെ ഭാഗമായി നിയമസഭാ ലൈബ്രറി റഫറൻസ് ഹാളിൽ സംഘടിപ്പിക്കുന്ന പുസ്തക പ്രദർശനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 24 വരെയാണ് പ്രദർശനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പരീക്ഷകൾ വൈകുന്നു, പഠന സാമഗ്രികൾ യഥാസമയം ലഭിക്കുന്നില്ല തുടങ്ങിയ ആരോപണങ്ങൾ വ്യാജമാണെന്ന് വൈസ് ചാൻസലർ ജഗദീരാജ്. യുജിസി നിർത്തലാക്കിയ പ്രൈവറ്റ് രജിസ്ട്രേഷൻ സമ്പ്രദായം നിയമവിരുദ്ധമായി തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചില സ്വകാര്യ വിദ്യാഭ്യാസ ഏജൻസികളാണ് ഇത്തരം വ്യാജ പ്രചാരണങ്ങൾക്ക് പിന്നിലെന്ന് അദ്ദേഹം പറഞ്ഞു. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികളിലെ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് നാളെ സംസ്ഥാനത്ത് തുടക്കമാകും. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. പ്രതിരോധ കുത്തിവയ്പ്പ് സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്ന ഭാരത് പശുധൻ പോർട്ടലിന്റെ പരിശീലന പരിപാടിയും നടക്കും. നാളെ മുതൽ ജൂലൈ 10 വരെ കർഷകരുടെ വീടുകളിൽ എത്തി 4 മാസത്തിനു മുകളിൽ പ്രായമുള്ള കന്നുകാലികൾക്കാണ് സൌജന്യ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നത്. പാലക്കാട് ജില്ലയിലെ കരിമ്പനകളെ സംരക്ഷിച്ച് നിലനിർത്താനുള്ള പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് രൂപം നൽകുന്നു. ജില്ലയുടെ ജൈവ വൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇത് സംബന്ധിച്ച് ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 30 യോഗം ചേരും. ഈ യോഗത്തിൽ പദ്ധതിയുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ തയ്യാറാക്കും. പാലക്കാടിന്റെ കാലാവസ്ഥ ജലസംരക്ഷണത്തിന് കരിമ്പനകളുടെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനായി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഫാമുകളിൽ വിത്തുകൾ ശേഖരിച്ച് കരിമ്പന തൈകൾ തയ്യാറാക്കും. നദീതീരങ്ങളിലും കനാൽ ബണ്ടുകൾ ഉൾപ്പെടെ പുറംപോക്ക് സ്ഥലങ്ങളിലും പനവിത്തുകൾ വിതച്ചും മരങ്ങൾ വളർത്താൻ പദ്ധതിയുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന ബജറ്റിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം നാളെ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ പ്രക്ഷേപണം ചെയ്യും. രാവിലെ 11 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിന് പുറമെ ഉച്ചയ്ക്ക് 12:30 വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ 15 മിനിറ്റ് വീതമായിരിക്കും. രാത്രി 9:15 സംസ്ഥാന ബജറ്റിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും പ്രക്ഷേപണം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ലക്ഷദ്വീപിൽ എത്തി. അഗത്തി വിമാനത്താവളത്തിൽ എത്തിയ അദ്ദേഹത്തെ കളക്ടർ ശിവം ചന്ദ്ര, ഡെപ്യൂട്ടി കളക്ടർ മൻദീപ് കുമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. വികസിത് ഭാരത് സങ്കൽപ് സമ്മേളൻ, പ്രകൃതി പദയാത്ര തുടങ്ങിയ പ്രചാരണ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് ഈ മാസം 29 ആലപ്പുഴ ചമ്പക്കുളം മൂലം ജലോത്സവം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ചെറുതന, ചമ്പക്കുളം, അരോമ, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, നടുവിലപ്പറമ്പൻ, ശ്രീവിനായകൻ എന്നീ ചുണ്ടൻവള്ളങ്ങളാണ് ഇക്കുളത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിൽ മത്സരിക്കുന്നത്. വെപ്പ്, ഓടി എന്നീ ചെറുവള്ളങ്ങൾ വിഭാഗത്തിലായി 6 വള്ളങ്ങളും മത്സരരംഗത്തുണ്ടാവും. മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങളുടെ ട്രാക്ക് ആൻഡ് ഹിറ്റ്സ് നിശ്ചയിച്ചു. ക്യാപ്റ്റൻസ് ക്ലിനിക്കും നടന്നു. വിവിധ സബ് കമ്മിറ്റികളുടെ പ്രവർത്തനവും തുടങ്ങി. ഇക്കൊല്ലം മത്സരത്തിൽ പങ്കെടുക്കുന്ന വള്ളങ്ങൾക്കുള്ള ബോണസിൽ 10% വർധനവുമുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് പരിപാടി. യോഗാ ദിനത്തോടനുബന്ധിച്ച് നാഷണൽ ആയുഷ് മിഷനു കീഴിലെ ആയുഷ് ക്ലബ് അംഗങ്ങളെ പങ്കെടുപ്പിച്ച് യോഗ ഡെമോൺസ്ട്രേഷനും ഒരുക്കും. വിവിധ ജില്ലകളിലും പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു. ഓൺലൈനായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആവശ്യമായ സഹായം ഇവിടെ നിന്ന് ലഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം ഇന്ന് രാത്രി 9:30 നടക്കും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് UAE ഭരണകൂടം നിരോധിച്ചു. പുതിയ നിയന്ത്രണത്തിന് UAE മന്ത്രിസഭ അംഗീകാരം നൽകി. ഡിജിറ്റൽ മേഖലയിൽ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് കീഴിൽ 2,400 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വിതരണം ചെയ്യും. മുഖ്യമന്ത്രി BD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജനക്ഷേപ പ്രഖ്യാപനങ്ങൾക്ക് കാതോർത്ത് കേരളം. ശബരിമല സ്വർണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് ലക്ഷദ്വീപിൽ എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിന് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റമെട്ട മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം ചിറ്റൂർ.
5: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
6: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
5: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാ.
6: ഹലോ മൈ ഡിയർ ഡാർലിങ്സ്, എന്തെല്ലാ വിശേഷങ്ങള്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, ഈ സൊസൈറ്റിയില് ഒരു മനുഷ്യനായി ജീവിക്കുന്ന സമയത്തെ നാട്ടുകാർ ഓരോന്ന് പറയുന്നത് സ്വാഭാവികമാണ്. ചിലര് നമ്മൾ നോക്കി പറയും, അയാളൊരു പാവാട്ടോ, പാവം പിടിച്ചൊരു മനുഷ്യൻ. ഈ പറയുന്ന കമന്റ്, ഈ ഒരു കമന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോ നല്ല സുഖമാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒരു അവാർഡ് കിട്ടിയ ഫീലിംഗ് ഒക്കെ ആണോ? പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇത് ശരിക്കും ഒരു നല്ല കമന്റ് ആണോ അതോ ഒരു മോശം കമന്റ് ആണോ? സത്യം പറഞ്ഞാല് പലപ്പോഴും ഈ പാവം എന്ന് വിളിക്കുന്നതിലൂടെ മറ്റുള്ള ആളുകൾ പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല്, നമ്മളൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആളാണെന്നാണ്. അതുകൊണ്ടാണ് പാവം എന്ന് പറയുന്നത്. അതായത് ആർക്കും എപ്പോഴും എന്നും വന്ന് പറയാവുന്ന, പെട്ടെന്ന് സങ്കടപ്പെടുത്താൻ പറ്റുന്ന ഒരു പാവത്താൻ. അങ്ങനെ പാവത്താനായിട്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മൾ വിചാരിക്കും ഈ പാവം എന്ന് പറയുമ്പോൾ ആ ഒരു ലേബൽ കിട്ടുമ്പോൾ അവർ നമ്മളെ പുകഴ്ത്തുകയാണെന്ന്. എന്നാൽ ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ദുർബലതയ്ക്കുള്ളൊരു സർട്ടിഫിക്കറ്റാണ് അയാളൊരു പാവാണിടോ എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ എങ്ങനെയാണ് ഈ പാവം ഇമേജിൽ നിന്ന് നമുക്കൊരു പവർഫുൾ ഇമേജിലേക്ക് മാറണ്ടേ? അതാണ് ഇന്നത്തെ എഴുത്തോലയുടെ ചോദ്യം. കൂടെ ഉള്ളത് ഞാൻ അഭിരാമി, ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോ ആരെങ്കിലും ഒന്ന് നോക്കി പേടിപ്പിച്ചാൽ, എന്തെങ്കിലും ഒരു മോശം കമന്റ് പറഞ്ഞാൽ അന്ന് തീർന്നില്ലേ നമ്മുടെ മൂഡ്? എന്നാലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ, അവരെന്നെ ആ ഫംഗ്ഷന് വിളിച്ചില്ലല്ലോ എന്നോർത്ത് ദിവസം മുഴുവൻ കളയുന്ന എത്ര പേരുണ്ട് നമുക്കിടയിൽ. വളരെ ചെറിയ കാര്യത്തിന് പോലും ഡെസ്പാവുന്ന ആളുകൾ. ഇപ്പൊ മക്കള് രണ്ടു ദിവസം ഫോൺ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്നെ വേണ്ട എന്ന് കരുതി കണ്ണു നിറയ്ക്കുന്ന ഒരുപാട് അച്ഛന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. നമ്മൾ വിചാരിക്കും ഈ ലോകം മുഴുവൻ നമുക്കിട്ട് പാര പണിയുകയാണെന്ന്. എന്നാൽ സത്യം അതല്ല, പുറത്ത് നടക്കുന്നതല്ല പ്രശ്നം. നമ്മുടെ മനസ്സ് അല്പം വീക്ക് ആയതുകൊണ്ടാണ് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ അപ്സെറ്റ് ആക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് കരച്ചിൽ വരുന്നത്. മനസ്സ് അങ്ങനെ ദുർബലമാകുമ്പോ കൊതുക് കടിക്കുന്നത് പോലും ആന കുത്തുന്നത് പോലെ നമുക്ക് തോന്നും അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആ മനസ്സിനെ എങ്ങനെ നമുക്ക്, നമ്മൾ നമ്മുടെ ശരീരത്തെ ശരിയാക്കാൻ ജിമ്മിൽ പോവില്ലേ, അതേപോലെ ജിമ്മിൽ ശരീരത്തെ വിട്ടതുപോലെ നമ്മുടെ മനസ്സിനെ എങ്ങനെ ഒന്ന് പവർഫുൾ ആക്കി എടുക്കാം, മനസ്സിനെ ഒരു ജിമ്മിൽ വിട്ട് കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരും. സ്റ്റേ ട്യൂൺഡ്, അതാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഓണഹല്യ FM 90.4, ഇത് എഴുത്തോലയുടെ സമയമാണ്. കൂടെ ഞാൻ അഭിരാമി.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: മനസ്സിന്റെ ഒരു അതിലൂല സ്വഭാവം അല്ലെ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ഉടനെ സങ്കടം വരിക, അത് തികച്ചും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഫോണിൽ ചാർജ് തീരുമ്പോൾ ലോ ബാറ്ററി നോട്ടിഫിക്കേഷൻ വരില്ലേ, അതേപോലെ. പക്ഷെ എപ്പോഴും അങ്ങനെ ലോ ആയിരുന്നാ മതിയോ? നമുക്ക് വേണ്ടത് എന്താ? ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റ് ആണ്. അപ്പൊ അതിനുള്ള ഒന്നാമത്തെ വഴിയിലേക്ക് നോക്കുമ്പോ എന്താന്ന് വെച്ചാൽ, പോസ് ആൻഡ് തിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ്. ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ചെയ്താൽ ഉടനെ സങ്കടപ്പെടാൻ നിൽക്കരുത്. ഒരു 2 സെക്കൻഡ് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് ചിന്തിക്കുക, ഈ പറഞ്ഞ കാര്യം, ഈ ഒരു കമന്റ്, ഇത് എന്റെ ദിവസം കളയാൻ മാത്രം വലിയ കാര്യമാണോ? ചിലപ്പോ അവർക്ക് അവരുടെ മൂഡ് ശരിയല്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലെ, അവർ വിളിക്കാത്തത് എന്നോടുള്ള ഇഷ്ടമില്ലായ്മ കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ തിരക്കും ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ മറ്റുള്ളവരുടെ റിമോട്ട് കൺട്രോളിൽ നിങ്ങളുടെ സന്തോഷം നിയന്ത്രിക്കാൻ വിട്ടുകൊടുക്കരുത്. സിമ്പിൾ അല്ലേ കാര്യങ്ങൾ? നമ്മളിങ്ങനെ ചിന്തിച്ചു നോക്കണം. നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ഓരോ മോശം കമന്റ് വരുമ്പോഴും നമ്മളെ പോസിറ്റീവ് ആക്കുന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: എഴുത്തോലെയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ. നമ്മൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാണ് അല്ലെ. ഇപ്പൊ പാർട്ട്ണർ വേണ്ടത്ര പരിഗണന തരുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ദൂരെയുള്ള മക്കള് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള മക്കള്, പഠിക്കാൻ പോയ മക്കള് വിളിക്കുന്നില്ല, മറന്നു പോകുന്നു. ഇവിടെയാണ് നമ്മൾ അടുത്ത പാഠം പഠിക്കേണ്ടത്. നോ എക്സ്പെക്ടേഷൻസ് നോ ഹേർട്ട് എന്നുള്ളത്. ചിലപ്പോ നമ്മളെ അവർ വിളിക്കാത്തത് ജോലിയുടെയോ പഠനത്തിന്റെയോ 100 കൂട്ടം തിരക്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ പാർട്ട്ണറിന്റെ കാര്യം പറയുമ്പോൾ ഓഫീസിലെ ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. അവർ നമ്മളെ സ്നേഹിക്കാത്ത കൊണ്ടല്ല, സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ വേണം? നമ്മൾ പോസിറ്റീവായിട്ടല്ലേ ചിന്തിക്കേണ്ടത്. അവർ വിളിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും, അതിനിപ്പോൾ എന്താ എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനിപ്പോൾ എന്താ പ്രശ്നം, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളായിരിക്കും മിക്ക റിലേഷൻഷിപ്സിലും ഉണ്ടാവുക. നമ്മൾ സ്നേഹം കൊടുക്കുക, അമിതമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. എക്സ്പെക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ പ്രശ്നം. മനസ്സ് തനിയെ പവർഫുൾ ആകും ഈ ഒരു സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ. നമ്മളെപ്പോഴും കൊടുക്കുക, നമുക്ക് കിട്ടുമെന്ന് എപ്പോഴും പ്രതീക്ഷിക്കാതിരിക്കുക. എന്താ ഞാൻ പറഞ്ഞത്, ശരിയല്ലേ? എന്തായാലും ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചെത്താം. കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അടുത്തത് നമ്മുടെ സ്വന്തം യുദ്ധക്കളമാണ്, അതായത് ജോലിസ്ഥലം. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കുറ്റപ്പെടുത്തൽ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അന്ന് ഉച്ചയ്ക്കത്തെ ഊണു പോലും ഇറങ്ങാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ചിലപ്പോ ചില ആളുകൾക്ക് ഉണ്ടാവും. എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. ഉച്ചയ്ക്ക് ചോറ് വേണ്ട, വൈകിട്ട് ചായ വേണ്ട, ഒന്നിനും വരുന്നില്ല, ആകെ ഡസ്പാണ്. ആ ഒരു ദിവസം തന്നെ കളയാണ്. ഇവിടെ എന്താന്ന് വെച്ചാലേ, ഒരു ഫിൽറ്റർ വെക്കുകയാണ് വേണ്ടത്. ഇപ്പൊ ചായ അരിച്ചെടുക്കുന്നത് പോലെ ചായയും മട്ടും തമ്മിൽ വേർതിരിച്ചെടുക്കുന്ന പോലെ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകളെയും അരിച്ചെടുക്കണം. അതിൽ നമുക്ക് തിരുത്താൻ പറ്റുന്ന നല്ല വിമർശനങ്ങളാണെങ്കിൽ അത് എടുക്കുക. ബാക്കി വലിപ്പമുള്ള ഈ പറഞ്ഞ പോലെ വെറുതെ എന്നെ ചൊറിയാൻ വന്നേക്കണു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കളയാം. ജോലിസ്ഥലത്ത് നമ്മൾ പോകുന്ന എന്തിനാ? ജോലി ചെയ്യാൻ അല്ലേ? അവിടെ എല്ലാവരെയും ചിലപ്പോൾ നമുക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഇപ്പൊ ചീത്ത കേട്ട് കഴിഞ്ഞാൽ, ഇപ്പൊ ബോസിന്റെ കയ്യിൽ നിന്ന് ചീത്ത കേട്ടാൽ അത് അയാളുടെ ജോലിയാണ്, ഇത് എന്റെ ജോലി എന്ന് വിചാരിച്ച് ആ ചീത്തയിൽ പോലും നമുക്ക് പഠിക്കാനുള്ള നല്ല കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് മാത്രം അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ പോരെ. അപ്പോ ഒരു രക്ഷയില്ലാത്ത സ്ട്രോങ് മൈൻഡ് സെറ്റിന്റെ ഉടമയായിട്ട് നിങ്ങൾ മാറും. നമ്മുടെ മനസ്സിങ്ങനെ ലോ ആവുമ്പോഴാണ് ലോകത്തിലെ എല്ലാ കുറ്റപ്പെടുത്തലുകളും സങ്കടങ്ങളും ഒക്കെ നമ്മളിങ്ങനെ തളർത്തുന്നത്. അതുകൊണ്ട് മനസ്സിനെ ശക്താക്കുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എന്ത് പറയും എന്ന ചിന്തയൊക്കെ അങ്ങോട്ട് ദൂരേക്ക് കളയുക. നിങ്ങൾ പവർഫുൾ ആണ്. നിങ്ങളുടെ മനസ്സെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതിലും പവർഫുൾ ആണ്. കുഞ്ഞു സങ്കടങ്ങൾ വരുമ്പോ പറയുക, മോനെ ഇതിലും വലിയ കൊടുങ്കാറ്റുകളെ നേരിട്ടവനാണ് ഈ ഞാൻ. ചിരിച്ചുകൊണ്ട് എല്ലാത്തിനെയും നേരിടുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലൈഫ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുതോല വൈൻഡ് അപ്പ് ചെയ്യാണ്. റേഡിയോ ഓഫാക്കരുത്, കിഡിലൻ പാട്ടുകൾ ഇനിയും വരാനുണ്ട്. നിങ്ങളുടെ സ്വന്തം അഭിരാമിയാണ് ഇത്രയും സമയം കൂടെ ചേർന്നത്. സോ ബൈ ബൈ.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: சைனையிலே ஹாங்ஷோ நகரத்தை குறித்து நீங்கள் கேட்டிட்டுண்டோ? 2022 ஏஷ்യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു.
2: एक खिलाड़ी दुनिया के किसी कोने में हाथ में तिरंगा लेकर के दौड़ता है, सारे हिंदुस्तान में ऊर्जा भर देता है, सारे हिंदुस्तान में चेतना भर देता है.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
5: Listen without break with Ahalya FM 90.4. Kate.

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലെ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിഷൻ സിർഫ് ലോഗോ തക് പാനി പഹുചാനേ കാ ഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ. യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്രടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്രടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ BTech കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
6: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും, ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടെ ഉദ്യമിയോക്കോ മുദ്രാ യോജന സെ ലോൺ മിലാ, ഉനേ ആജ് മെഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: FM 90.4. It's rhythm of Palakkad.
1: Hello.

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: സോളർ പവർ ഭാരത് ദുനിയാകെ ടോപ് 5 ദേശോമേ ആഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: Story of life.
4: Lighten your life. Lighten.
5: മനുഷ്യനായി ജനിച്ച ഏതൊരാളും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. സ്വാതന്ത്ര്യം, ഫ്രീഡം. നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും നമ്മുടെ ചിന്തകളെ ഇങ്ങനെ തുറന്നു വിടാനും ആഗ്രഹിച്ച വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉള്ളപ്പോഴാണ് നമ്മൾ ശരിക്കും സന്തോഷത്തോടെ ജീവിക്കുന്നത്, അല്ലേ? പക്ഷേ ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോകാറുണ്ട്. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ്. സ്വയം അടച്ചിട്ട ഒരു മുറിയിൽ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സമാധാനത്തോടെ ഇരിക്കാം, പക്ഷെ ആ വാതിൽ മറ്റൊരാൾ പുറത്തുനിന്ന് അടച്ചതാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം, ആ നിമിഷം മുതൽ നമ്മൾ അസ്വസ്ഥരാകും. നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ശ്വാസം മുട്ടലുകൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. നമ്മൾ നമ്മുടെ സ്വന്തം താല്പര്യപ്രകാരം ഒരിടത്ത് ഒതുങ്ങിക്കൂടുന്നതും മറ്റൊരാൾ നമ്മളെ ഒരു പരിധിക്കുള്ളിൽ പൂട്ടിയിടുന്നതും, ഇത് രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കാരണം മനുഷ്യ മനസ്സെപ്പോഴും അടിമത്തത്തെ വെറുക്കുന്ന ഒന്നാണ്. അതിപ്പോൾ സ്നേഹത്തിൻ്റെ പേരിലാണെങ്കിലും ബന്ധങ്ങളുടെ പേരിലാണെങ്കിലും അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഒരു പരിധിക്കപ്പുറം സഹിക്കാനായിട്ട് ആർക്കും കഴിയില്ല. പലപ്പോഴും കുടുംബത്തിലോ പ്രണയത്തിലോ സൗഹൃദത്തിലോ ഒക്കെ സ്നേഹക്കൂടുതൽ എന്ന പേരിൽ ചിലരെ നമ്മുടെ ജീവിതത്തിലേക്ക് അനാവശ്യമായിട്ട് ഇടപെടാറുണ്ട്. നമ്മൾ എന്ത് ധരിക്കണം, ആരോട് സംസാരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കാനായിട്ട് തുടങ്ങും. തുടക്കത്തിൽ നമ്മളതിനെ സ്നേഹമായിട്ട് കണ്ട് സഹിക്കും, പക്ഷെ പതിയെ പതിയെ ആ മുറിയുടെ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വരുമ്പോൾ ഉള്ളിൽ വലിയൊരു അസ്വസ്ഥത ഇങ്ങനെ പുകഞ്ഞു തുടങ്ങും. സ്വന്തം ജീവിതത്തിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്. മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിലും സ്നേഹിക്കുന്നതിലും ഒന്നും തെറ്റില്ല, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വാതിലിൻ്റെ താക്കോൽ എപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെയായിരിക്കണം. നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം മറ്റാർക്കും വിട്ടുകൊടുക്കരുത്. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളുടെ അതിരുകളെയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെയും കൂടെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. നിയന്ത്രണങ്ങൾ കൊണ്ട് കെട്ടിപ്പൊക്കുന്ന ഒരു ബന്ധവും ദീർഘകാലം സമാധാനം തരില്ല. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കൈകളിൽ തന്നെ സൂക്ഷിക്കുക. അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളോട് കൃത്യമായ അതിരുകൾ വയ്ക്കാനായിട്ട് പഠിക്കുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക. ആത്മവിശ്വാസത്തോടെ സ്വന്തം തനിമയോടുകൂടി ജീവിക്കുക. സ്വന്തം ഇഷ്ടങ്ങൾക്കും തീരുമാനങ്ങൾക്കും കാവലാവുക. ആരുടെയും നിയന്ത്രണങ്ങൾക്ക് വഴങ്ങാത്ത സ്വതന്ത്രമായിട്ടുള്ള മനസ്സുകൾ കൂടെ ഉണ്ടാവും.

0: Story of life.
1: Lighten your life. Lighten. നമ്മുടെയൊക്കെ ലൈഫിൽ പുതിയൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴേ, അതിപ്പോൾ ഒരു പുതിയ ബിസിനസ് ആവാം, പുതിയൊരു കരിയർ തിരഞ്ഞെടുക്കാനാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഒരു മാറ്റമായിരിക്കാം, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? നേരെ പോയിട്ട് നാല് പേരോട് അഭിപ്രായം ചോദിക്കും അല്ലേ. ഞാനിത് ചെയ്യാൻ പോവുകയാണ്, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ച് നമ്മൾ അവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാം, ശരിയല്ലേ? നമ്മൾ ചോദിക്കുന്ന ആ നാല് പേരും ഒരുപക്ഷെ ഒരേ മനസ്സുള്ളവരായിരിക്കണം എന്നില്ല. അവരുടെ പേടികളും അവരുടെ പരാജയങ്ങളും വെച്ചായിരിക്കും അവർ നമ്മുടെ സ്വപ്നങ്ങളെ വിലയിരുത്തുക. ഒടുവിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ വാക്കുകൾ കേട്ട് നമ്മൾ ആകെ കൺഫ്യൂഷനിലാകും. നമ്മുടെ ആ വലിയ പ്ലാൻ അവിടെ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. ഒരു കാര്യം പറയട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്താൽ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യമുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ ചെയ്തു തീർക്കുക. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും അത് നേരിടാനായിട്ട് പൂർണ്ണമായിട്ട് തയ്യാറാവുക. കേൾക്കുമ്പോൾ അഹങ്കാരമായിട്ടോ തൻ്റെടമായിട്ടോ ഒക്കെ തോന്നാം, പക്ഷേ ഇതാണ് ജീവിതത്തിൽ വിജയിച്ച ഓരോ മനുഷ്യരുടെയും വിജയരഹസ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ പ്ലാൻ എന്താണെന്നും നിങ്ങളുടെ കഴിവ് എന്താണെന്നും നിങ്ങളെക്കാൾ നന്നായിട്ട് മറ്റാർക്കാണ് അറിയാൻ പറ്റുക? 10 പേരോട് അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ 10 പേരും 10 രീതിയിൽ മാത്രമേ സംസാരിക്കുകയുള്ളൂ. അത് നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം കെടുത്തുകയുള്ളൂ. അതിനേക്കാൾ എത്രയോ നല്ലതാണ് സ്വന്തം തീരുമാനത്തിൽ വിശ്വസിച്ചിട്ട് മുന്നോട്ടങ്ങ് ഇറങ്ങി പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ നമ്മളെടുത്ത തീരുമാനം നാളെ തെറ്റിപ്പോയാൽ പോലും നമുക്കതിൽ സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം അത് മറ്റാരുടെയും വാക്കുകൾ കേട്ട് ചെയ്തതല്ല, നമ്മുടെ സ്വന്തം തീരുമാനമായിരുന്നു. ആ പരാജയത്തിൽ നിന്ന് നമുക്ക് വലിയൊരു പാഠം പഠിക്കാൻ കഴിയും. ഇനിയിപ്പോൾ റിസൾട്ട് നല്ലതാണെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്രെഡിറ്റും സന്തോഷവും നമുക്ക് മാത്രമുള്ളതായിരിക്കും. വിജയമായാലും പരാജയമായാലും അതിൻ്റെ ഉത്തരവാദിത്തം സ്വന്തം ചുമലിലേറ്റാനായിട്ട് പഠിക്കുന്നവനാണ് യഥാർത്ഥ വ്യക്തിത്വമുള്ളവൻ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളുടെ തടവുകാരനാവാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകേണ്ടത് നിങ്ങൾ മാത്രമാണ്. കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. റിസൾട്ട് ഇപ്പോൾ എന്തു തന്നെ ആയിക്കഴിഞ്ഞാലും അതിനെ നെഞ്ചും വിരിച്ചെന്ന് നേരിടാൻ തയ്യാറാവുക. മറ്റുള്ളവരുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ അന്തസ്സുള്ളതാണ് സ്വന്തം തീരുമാനങ്ങളിൽ തോറ്റുകൊടുക്കുന്നത് പോലും. നിങ്ങളുടെ ഉള്ളിലെ ശബ്ദത്തിന് കാതോർക്കണം. പ്ലാനുകൾ കൃത്യമായിട്ട് നടപ്പിലാക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് കാത്തു നിൽക്കാതെ സ്വന്തം റിസൾട്ടുകളെ ധൈര്യത്തോടെ നേരിട്ട് മുന്നോട്ട് പോവുക. സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വസിക്കുക. ആത്മവിശ്വാസത്തോടെ പുതിയ വഴികളൊക്കെ

0: Story of life.
1: Lighten your life. Lighten. ജീവിതത്തിൽ പലപ്പോഴും ചില വലിയ തീരുമാനങ്ങൾ എടുക്കാൻ നേരത്തെ ചുറ്റുമുള്ള ചില മനുഷ്യന്മാരുടെ വാക്കുകൾ കേൾക്കാറുണ്ടല്ലേ. നീ ധൈര്യമായിട്ട് അങ്ങ് ഇറങ്ങ്, ബാക്കിയൊക്കെ ഞാൻ നോക്കാം. നീ ആ ബിസിനസ് തുടങ്ങിക്കോ, നിന്റെ കൂടെ ഞാനുണ്ടാവും. നീ ധൈര്യമായിട്ട് ചോദിക്കോ, നിന്റെ പുറകിൽ ഞാനുണ്ട് അല്ലേ. ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഹൃത്തുക്കളാവാം, നാട്ടുകാരാവാം, കുടുംബക്കാരാവാം, അങ്ങനെ പല ആൾക്കാരിതും പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സുരക്ഷിത വലയം തീർക്കാനായിട്ട് ചില ആൾക്കാർ വരാറുണ്ട് ഇല്ലേ. ആ അവൻ കൂടെ ഉണ്ടല്ലോ, അവൾ കൂടെ ഉണ്ടല്ലോ, നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യും. അവർ തരുന്ന ആ ഒരു ആത്മവിശ്വാസം കാണുമ്പോൾ നമ്മളും വിചാരിക്കും, ഇവരൊക്കെ കൂടെയുള്ളപ്പോൾ നമുക്കെന്തിനാണ് ഭയം, നമ്മളത് ചോദിക്കാം, അങ്ങോട്ട് പോവാം അല്ലേ. ഇത്തരത്തിലുള്ള ഉപദേശങ്ങളുടെയും പ്രോത്സാഹനങ്ങളുടെയും യഥാർത്ഥ മുഖം നമ്മൾ തിരിച്ചറിയുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ ആ വഴിയിൽ സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്ന് വീഴുമ്പോഴായിരിക്കും നമ്മൾ അവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുക. ഈ മറ്റുള്ളവരുടെ വാക്കും കേട്ട് നമ്മൾ ഒന്നിനും ഇറങ്ങി പുറപ്പെടരുത്. കാരണം അവസാനം നമ്മൾ അതിൽ പെട്ടുപോകുമ്പോൾ ഈ പറഞ്ഞവരൊന്നും നമ്മുടെ കൂടെ കാണില്ല. എന്നാൽ ഇനി നമ്മൾ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുകയോ വിജയിക്കുകയോ ചെയ്താലോ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും എടുക്കാനായിട്ട് ഇവരൊക്കെ ഏറ്റവും മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയും ചെയ്യും. ശരിയല്ലേ? വാക്കുകൾ പറയാനായിട്ട് വളരെ എളുപ്പമാണ്, ആർക്ക് മുന്നിലും വലിയ വലിയ വാഗ്ദാനങ്ങൾക്ക് നൽകാം. കാരണം ആ വാക്കുകൾക്ക് ഒരു വിലയും കൊടുക്കേണ്ടി വരുന്നില്ല. ആ വാക്കുകൾ വിശ്വസിച്ച് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് അതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും മാനസിക വിഷമവും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ മാത്രമാണ്. അന്ന് ആ തകർച്ചയുടെ സമയത്ത് നിങ്ങൾ ഫോൺ വിളിച്ചാൽ പോലും പലരും എടുക്കാനായിട്ട് മടിക്കും. ഞാൻ അങ്ങനെയല്ലല്ലോ ഉദ്ദേശിച്ചത്, നീ എടുത്തു ചാടിയത് കൊണ്ടല്ലേ ഇത് പറ്റിയത് എന്ന് പറഞ്ഞിട്ട് അവർ വളരെ എളുപ്പത്തിൽ അങ്ങ് കൈ കഴുകുകയും ചെയ്യും. ശരിയല്ലേ? ഞാൻ ഇത്രയും പറഞ്ഞിട്ടില്ല, ഒരു പൊടിക്ക് കുറയ്ക്കായിരുന്നു, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് ഉപദേശിച്ചു എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാണ് ഇപ്പം തന്നെ അതൊക്കെ ചെയ്യാൻ പോയത്, വേണ്ടിയിരുന്നില്ല എന്നുള്ള ഡയലോഗ്സൊക്കെ അവരുടെ വായിൽ നിന്ന് വരികയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൻ്റെ മറ്റൊരു വശം നോക്കാം. നിങ്ങൾ അവരുടെ വാക്കുകൾ കേട്ടല്ല, നിങ്ങളുടെ സ്വന്തം കഠിനാധ്വാനം കൊണ്ട് ഒരു വലിയ വിജയത്തിലെത്തി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ വന്നിട്ട് പറയും, ഞാൻ അവന് ഒരു ബുദ്ധി ഉപദേശിച്ചു, അതുകൊണ്ടാണ് അവൻ ഇന്ന് ഈ നിലയിലെത്തിയത് എന്ന് അല്ലേ. നിങ്ങളുടെ ചോരയും നീരുമൊഴുക്കി നിങ്ങൾ നേടിയെടുത്ത വിജയത്തിൻ്റെ ക്രെഡിറ്റ് വളരെ നിസ്സാരമായിട്ട് അവർ സ്വന്തമാക്കുക. ഇതാണ് ലോകത്തിൻ്റെ നീതി. ഉപദേശങ്ങളും അഭിപ്രായങ്ങളും ആരിൽ നിന്നും സ്വീകരിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കും മുമ്പ് സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് മാത്രം തീരുമാനമെടുക്കുക. ആ തീരുമാനത്തിൻ്റെ ലാഭമായാലും നഷ്ടമായാലും അത് പൂർണ്ണമായിട്ട് താങ്ങാൻ എനിക്ക് കഴിയുമോ എന്ന് സ്വയം ചോദിക്കുക. മറ്റൊരാളുടെ തോളിൽ തോക്ക് വെച്ച് ഒരിക്കലും നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് വെടിവെക്കരുത്. സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം തീരുമാനങ്ങളിൽ വിശ്വസിക്കുക, മറ്റുള്ളവരുടെ വാക്കുകളുടെ കെണിയിൽ വീഴാതിരിക്കുക. ആരെയും ബോധിപ്പിക്കാനോ ആരുടെയെങ്കിലും വാക്ക് കേട്ടോ ഒരു തീരുമാനവും എടുക്കരുത്. സ്വന്തം വഴി സ്വയം തിരഞ്ഞെടുക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക, സ്വന്തം ബുദ്ധിയിൽ വിശ്വസിക്കുക. ഈ ക്രെഡിറ്റ് രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞിട്ട്

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ. ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
2: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
3: ഭാരത് സർക്കാർ കാ ലക് സോളാർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
2: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
4: പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM Suryaghar.gov.in.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി. ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
1: സൗഹൃദങ്ങൾ എന്നും മലയാള സിനിമയ്ക്ക് ഒരു മുതൽക്കൂട്ടായിരുന്നു. ഒത്തിരി നല്ല ഗാനങ്ങൾ ഒത്തിരി നല്ല സൗഹൃദങ്ങളിൽ നിന്നും ഉണ്ടായി. അത്തരത്തിലൊരു കൂട്ടുകെട്ടാണ് എം കെ അർജുനൻ മാസ്റ്ററും ശ്രീകുമാരൻ തമ്പിയും. ഈ കൂട്ടുകെട്ടിന്റെ ബലത്തിൽ ഒരുപാട് ശ്രേഷ്ഠ സംഗീത സൃഷ്ടികൾ ഉണ്ടാവുകയും മലയാളികളുടെ മനസ്സിൽ മാഞ്ഞു പോകാത്ത രണ്ട് വ്യക്തികളായി മാറുകയും ചെയ്ത ഇവരെ പറ്റിയാണ് ഇന്ന് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നത്. അഹലിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം ആർ ജി ഹിരയാണ്. ആദ്യത്തെ ഗാനം പിക്നിക് എന്ന സിനിമയിൽ നിന്ന് കെ ജെ യേശുദാസ് പാടിയ പാട്ടാണ്. സ്റ്റേ ട്യൂൺ.

ചില സൗഹൃദങ്ങൾ അങ്ങനെയാണല്ലേ, ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതമായിരിക്കും. അത്തരത്തിലൊരു കൂട്ടുകെട്ടായിരുന്നു രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ മാസ്റ്റർ. യെസ്, അങ്ങനെ ഈ കൂട്ടുകെട്ട് ഉണ്ടാവാനുള്ളൊരു കഥ, അല്ലെങ്കിൽ ഒരു അവരുടെ ആ ഒരു പഴയ കാലം ചിന്തിച്ചു നോക്കുമ്പോൾ എവിടെയോ ഒരു പോയിന്റിൽ ശ്രീകുമാരൻ തമ്പി ഒരു പാട്ട് കേൾക്കുകയാണ്, കൊള്ളാലോ ഇതാരാ ചെയ്തത്, എം കെ അർജുനനാണ് നാടകത്തിലൊക്കെ പാട്ടൊക്കെ ചെയ്യുന്ന അന്നത്തെ ഒരു നാടകരംഗത്തെ പ്രശസ്തൻ. അങ്ങനെ ആ പാട്ടിൽ നിന്ന് ആരാണ് എം കെ അർജുനൻ മാസ്റ്റർ എന്ന് ഒരു ചോദ്യം ഉണ്ടാവുകയും ദേവരാജൻ മാഷിന്റെ ഹാർമോണിസ്റ്റ് ആണ് എന്നറിയുകയും എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാം എന്ന് തോന്നുകയും അങ്ങനെ ഒരു സുഹൃത്ത് ബന്ധം അവിടെ ഉണ്ടാവുകയാണ് ചെയ്തത്. ശ്രീകുമാരൻ തമ്പി തന്നെയാണ് ഈ ഒരു കൂട്ടുകെട്ടിനുള്ള മുൻകൈയെടുത്തത് എന്നാണ് പറയുന്നത്. അപ്പൊ അവരുടെ കൂട്ടുകെട്ട് ശരിക്കും മലയാള സിനിമയ്ക്ക് മറക്കാനാവാത്ത ഒരു സമ്പത്ത് തന്നെയാണ്. അവരുടെ കൂട്ടുകെട്ടിൽ പിറന്ന നല്ലൊരു ഗാനം

ദാസേട്ടന്റെ ജലദോഷമാണെന്ന് അറിഞ്ഞിട്ടും എന്തായാലും ഈ പാട്ട് പാടിയേ പറ്റൂ എന്ന നിർബന്ധത്തിൽ പാടിയൊരു പാട്ട്. അതാണ് പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. ശ്രീകുമാരൻ തമ്പിയും അർജുനൻ മാസ്റ്ററും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിന്റെ ഒരു അതിന്റെ ഒരു ഭംഗി ഏറ്റവും അധികം വിളിച്ചു പറയുന്ന ഒരു പാട്ട് എന്ന് വേണം പറയാൻ. ഇതൊരു പ്രേമഗാനമാണ്. വരികൾ എഴുതി കൊടുത്ത ഒരു 5 to 10 minutes തന്നെ ഈ പാട്ടുണ്ടായി. മോഹനരാഗത്തിലാണ് പാട്ട് അർജുനൻ മാസ്റ്റർ കമ്പോസ് ചെയ്തത്. കേട്ടപ്പോ തന്നെ ആദ്യത്തെ ട്യൂണ് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ആ കൂട്ടുകെട്ടിന്റെ ഏറ്റവും മികച്ചൊരു ഗാനം പിറവിയെടുക്കുകയും ചെയ്തു. ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു സ്റ്റേ.

അർജുനൻ മാസ്റ്റർ ആദ്യമായി കമ്പോസ് ചെയ്യുന്ന സിനിമ കറുത്ത പൗർണമിയാണ്. അന്ന് പല സംഗീത സംവിധായകരുടെയും പേര് വന്നെങ്കിലും ഭാസ്കരൻ മാഷ് പറയാണ്, രണ്ടു മൂന്ന് പാട്ടുകളുടെ വരി ഞാൻ എഴുതി കൊടുക്കാം, അദ്ദേഹം ഒന്ന് ചെയ്തു നോക്കട്ടെ. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സിൽ നിന്നാണ് രണ്ടു മൂന്ന് പാട്ടുകൾ കമ്പോസ് ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവിടെ നിന്ന് അർജുനൻ മാസ്റ്ററുടെ ആദ്യത്തെ സിനിമയും പാട്ടുകളും പിറവിയെടുക്കുകയും ചെയ്യുന്നത്. സോ ആ സിനിമയിലെ പാട്ടുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തന്നെ വഴിത്തിരിവായി മാറിയത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നതും കറുത്ത പൗർണമിയിലെ പാട്ട് തന്നെയാണ്. കെ ജെ യേശുദാസ് പാടി ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ എന്ന ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. അഹല്യ FM ആണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ഹീര.

ഒരേ മനസ്സുള്ളവർ, ഒരുപോലെ ചിന്തിക്കുന്നവർ, പരസ്പരം നന്നായി മനസ്സിലാക്കുന്നവർ തമ്മിലുള്ള ഒരു സൗഹൃദം, ആ സൗഹൃദത്തിൽ നിന്നുണ്ടാകുന്ന സംഗീതത്തിന് അതിന്റെ മേന്മ തീർച്ചയായിട്ടും ഉണ്ടാകും. അത്തരത്തിലൊരു കൂട്ടുകെട്ട് തന്നെയായിരുന്നു ശ്രീകുമാരൻ തമ്പിയുടെയും എം കെ അർജുനൻ മാസ്റ്ററുടെയും. ഒരു വരി എഴുതുമ്പോൾ ഏത് വാക്കിനാണ് ഞാൻ കൂടുതൽ ഊന്നൽ നൽകിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയും എനിക്ക് വേണ്ട പോലെ തന്നെ ഒരു സംഗീതം ഉണ്ടാക്കി തരികയും ചെയ്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ ഒത്തിരി നല്ല പാട്ടുകളാണ് മലയാള സിനിമയ്ക്ക് ഈ കൂട്ടുകെട്ട് സമ്മാനിച്ചത്. ഒരു കവിത എഴുതുമ്പോൾ അതിൻ്റെ ഭാവം മനസ്സിലാക്കുകയും രണ്ടുപേരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന പോലെ ഒരു പാട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അത് പിന്നീട് രണ്ടുപേർക്കും തൃപ്തിയായെങ്കിൽ മാത്രം ഡയറക്ടറിനെ കേൾപ്പിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ളൊരു പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഉള്ളൊരു കൂട്ടുകെട്ട് എന്ന് വേണം ഇവരെ വിളിക്കാനായിട്ട്. എന്തായാലും ആ കൂട്ടുകെട്ടിൽ റെസ്റ്റ് ഹൗസ് എന്ന മൂവിയിൽ പിറന്ന ഒരു ഗാനം പാടാത്ത വീണയും പാടും. യേശുദാസ് പാടിയ ഈ പാട്ടാണ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ദിസ് ഇസ് ആർ ജി ഹീര വിത്ത് യു. സ്റ്റേ ട്യൂൺഡ്.

ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ദേവരാജൻ മാഷിനെയും ശ്രീകുമാരൻ തമ്പിയും തമ്മിൽ ചെറുതായിട്ടൊന്ന് അകറ്റിയെങ്കിലും ആ അകൽച്ച ശ്രീകുമാരൻ തമ്പിയും എം കെ അർജുനൻ മാസ്റ്ററും തമ്മിലുള്ള ഒരു സൗഹൃദത്തിന് കൂടുതൽ ഫലമുള്ളതാക്കി. ചില അകൽച്ചകൾ നല്ലതാണെന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണത്. എന്തായാലും സൗഹൃദങ്ങൾ എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാണ്. ആ സൗഹൃദങ്ങളിലൂടെ ഉണ്ടാകുന്ന ഗാനങ്ങളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. നല്ല നല്ല സൗഹൃദങ്ങൾ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ. പിക്നിക് എന്ന സിനിമയിൽ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും ഈ കൂട്ടുകെട്ടിൽ പിറന്ന ചന്ദ്രക്കലമാനത്ത് എന്ന പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കെ ജെ യേശുദാസ് പാടിയ ഈ പാട്ടോടുകൂടി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിന്ന് ഞാൻ തൽക്കാലത്തേക്ക് ഒരു ബൈ പറയാണ്. ദിസ് ഇസ് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

പറ പള്ളി എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ഓടിച്ചെന്ന് പാടേണ്ടത് പറ.

0: ஆக்ஷன் வித்வுட் பிரேக் வித் அகல்யா எஃப்எம் 90.4. கேட்டு கேட்டு கூட்டு கூடா.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
4: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
3: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ പി ഒ, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.